ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1252 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം സബീന ബി, കീളാസറാംബി. ഇന്ന് ശകവർഷം 1947 ജ്യേഷ്ഠം. മലയാള വർഷം 1201 ഇടവം 30. 2026 ജൂൺ 13 ശനിയാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 53 സെക്കൻഡ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം ഡോക്ടർ എൻ പി ഹാഫിസ് മുഹമ്മദ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്. 7:05 പഴയമണിലെ സാഹിത്യം. ഈ പരിപാടിയിൽ കെ മാരി എഴുതിയ കുടുക്ക എന്ന കഥ പരിചയപ്പെടുത്തുന്നു. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടി, തുടർന്ന് 7:45 ഫെൻ ഫോരിഷ. ഈ പരിപാടിയിൽ കവരത്തി ദ്വീപ് സ്വദേശി ഖദീജോ മാബി പങ്കെടുക്കുന്നു. തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 30 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസും. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില കവരത്തി, അഗത്തി, അമിനി, മിനിക്കോയി എന്നീ ദ്വീപുകളിൽ കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി തിരുവനന്തപുരം റിലേ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാം.

0: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. നിക്ഷേപത്തിന് സർക്കാർ ഗ്യാരന്റിയുള്ള സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും പട്ടിക പൊതുജനങ്ങൾക്ക് കാണാനാകുന്ന വിധം പ്രസിദ്ധീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. വിഖ്യാത ഷൂട്ടിംഗ് താരവും പരിശീലകനുമായ ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രിയായിരുന്നു അന്ത്യം. മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള തന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ റിട്ട് ഹർജി സുപ്രീംകോടതി തള്ളി. ജില്ലയിൽ വീണ്ടും ഷിഗല്ല രോഗബാധ. കാട്ടാക്കട സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കാട്ടാക്കടയിലെ ബേക്കറിയിൽ നിന്ന് ശേഖരിച്ച ശീതളപാനീയത്തിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. 3 മാസത്തിലേറെയായി ഇറാനുമായി നടത്തുന്ന യുദ്ധം അവസാനിപ്പിച്ചെന്നും സമാധാന കരാറിനുള്ള ധാരണാപത്രം നാളെ യൂറോപ്പിൽ ഒപ്പിടുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച പ്രഖ്യാപിച്ചു. ICC വനിത 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ സ്കോട്ട്ലൻഡ് അയർലൻഡ് ടീമുകൾ ഏറ്റുമുട്ടും. ഉച്ചകഴിഞ്ഞ് 3 മാഞ്ചസ്റ്ററിലാണ് മത്സരം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ദക്ഷിണ കൊറിയ ചെക്ക് റിപ്പബ്ലിക്കിനെ 2-1 പരാജയപ്പെടുത്തി.
1: സ്കൂൾ കുട്ടികളും മുതിർന്നവരും പാമ്പ് കടിയേറ്റ് മരിക്കുന്ന സംഭവങ്ങൾ അടുത്തിടെയായി നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിന് ഒരു പ്രധാന കാരണം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനവാസ മേഖലയോട് ചേർന്ന് വലിയ പറമ്പുകൾ യാതൊരു പരിചരണവുമില്ലാതെ കാട് പിടിച്ചു കിടക്കുന്നതാണ്. ഇവ ഇങ്ങനെ വിഷപാമ്പുകളുടെയും മറ്റ് മാരക ജന്തുക്കളുടെയും താവളമായി മാറുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ നിന്ന് അതീവ സുപ്രധാനമായ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. അയൽപ്പക്കത്തെ കാടുപിടിച്ച പറമ്പിൽ നിന്ന് വിഷജന്തുക്കളുടെ ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മാവേലിക്കര തെക്കേക്കര സ്വദേശി ജിജി വർഗീസ് നൽകിയ ഹർജിയിലാണ് കേരള ഹൈക്കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഉടമസ്ഥനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും വിഷപാമ്പുകളുടെ താവളമായി മാറുന്ന ഇത്തരം പറമ്പുകൾ വെട്ടിത്തെളിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നാണ് കോടതി വിധി. മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നവാസ് എസ്.
2: ശ്രീ ജിജി വർഗീസ് തറയിൽ പുത്തൻവീട് പല്ലാരിമംഗലം എന്നയാൾ 24/4/2026 തീയതി താൻ താമസിക്കുന്ന വീടിനോട് ചേർന്ന് പുല്ല് പിടിച്ച് കാടായി കിടക്കുന്നുവെന്നും അതിൽ നിന്ന് പാമ്പിഴഞ്ഞുവെന്ന് ശല്യം ഉണ്ടാകുന്നു എന്നും കാട് പിടിച്ചിടക്കുന്ന സ്ഥലം ആരുടേതാണെന്ന് അറിയില്ല, ആയതിനാൽ പഞ്ചായത്ത് ഇടപെട്ട് പരിഹാരം കണ്ടെത്തി തരണം എന്ന് കാണിച്ച് പഞ്ചായത്തിന്റെ മെയിലിൽ പരാതി സമർപ്പിച്ചിരുന്നു. അന്നേ ദിവസം തന്നെ അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ CMO പോർട്ടലിൽ ഇതേ പരാതി തന്നെ സമർപ്പിച്ചിരുന്നു. പരാതി സംബന്ധിച്ച് അന്വേഷണം നടത്തിയപ്പോൾ പരാതിക്കാരന്റെ വീട് ഒരു ടാർ റോഡിന്റെ വശത്തായി ചുറ്റുമതിലോട് കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടം ആണ് എന്നും റോഡിന്റെ മറുവശത്തായി നിലമായി കാണപ്പെടുന്ന ഒരു സ്ഥലവും അതിന് സമീപമായി ഒരു വീടിന് ഫൗണ്ടേഷൻ കെട്ടിയ സ്ഥലത്ത് വർഷങ്ങളായിട്ട് കുറെ മരങ്ങൾ വളർന്ന് കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലവും കണ്ടെത്താൻ കഴിഞ്ഞു. സമീപവാസികളോട് അന്വേഷിച്ചപ്പോൾ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്തിന്റെ ഉടമയെ കുറിച്ച് വിവരം അറിയില്ല എന്നറിഞ്ഞതിനാൽ പ്രസ്തുത സ്ഥലത്തിന്റെ സർവേ നമ്പർ അടക്കം ഉടമസ്ഥന്റെ വിവരങ്ങൾ അറിയിക്കാൻ തെക്കേക്കര വില്ലേജ് ഓഫീസർക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കത്ത് നൽകി. വില്ലേജ് ഓഫീസിൽ നിന്ന് ഉടമസ്ഥന്റെ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഉടമസ്ഥന് നോട്ടീസ് നൽകി കാട് വെട്ടിത്തെളിക്കുന്ന നടപടി സ്വീകരിക്കുന്നതാണ് എന്നുള്ള വിവരം കാണിച്ച് പരാതിക്കാരനായ ശ്രീ ജിജി വർഗീസിന് ഓഫീസിൽ നിന്നും 2/5/2026 തീയതി രേഖാമൂലം കത്ത് അയച്ചിരുന്നു. എന്നാൽ പരാതിക്കാരൻ പ്രശ്ന പരിഹാരത്തിനായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ബഹുമാനപ്പെട്ട കോടതി പരാതിക്കിടയായ പ്രസ്തുത സ്ഥലം സെക്രട്ടറി നേരിട്ട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കണം എന്നും ആയതിനുവേണ്ടി ചെലവാകുന്ന തുക ഉടമസ്ഥനെ കണ്ടെത്തുന്ന മുറയ്ക്ക് ഉടമസ്ഥനിൽ നിന്നും ഈടാക്കണം എന്നും ഉത്തരവായിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രസ്തുത സ്ഥലം വൃത്തിയാക്കിയിട്ടുള്ളതാണ്, തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണ്.
1: മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ വിനോദ്.
3: കാട് വെട്ടിത്തെളിക്കുന്നതും മരം വെട്ടിത്തെളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ പഞ്ചായത്തിൽ ലഭിക്കാറുണ്ട്. സമയബന്ധിതമായി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാറുമുണ്ട്. പക്ഷേ ഈ ഹൈക്കോടതിയിൽ പോയ കേസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആണ്, ഏകദേശം ഒരു മാസ കാലയളവിൽ തന്നെയാണ് കോടതി വിധി ഉണ്ടായത്. കേരളത്തിലെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ചായിരിക്കാം പാമ്പിന്റെ ശല്യം മൂലം പല മരണങ്ങളും ഉണ്ടാകുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടുമാകാം കോടതിയിൽ അങ്ങനെ വിധി ഉണ്ടായത്. പഞ്ചായത്തിൽ കിട്ടുന്ന പരാതികൾ സമയബന്ധിതമായിട്ട് പരിഹരിച്ചാണ് മുന്നോട്ട് പോകുന്നത്.
1: കേരള വനംവകുപ്പിന്റെ പാലക്കാട് ജില്ലയിലുള്ള സ്നേക് റെസ്ക്യൂവർ അൻസാർ,
4: നമ്മുടെ വീട്ടിലും പരിസരത്തും പാമ്പുകളെ എങ്ങനെ അകറ്റി നിർത്താം? വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വീടിന്റെ പരിസരത്ത് ഫുഡ് വേസ്റ്റുകളോ ഒന്നും നിക്ഷേപിക്കാതിരിക്കുക. മരച്ചില്ലകളോ കട്ട കല്ല് മുതലായവയോ വീടിന്റെ പരിസരത്ത് അലക്ഷ്യമായി ഇടാതിരിക്കുക. എലികൾ താമസിക്കുന്ന മാളങ്ങൾ പരിസരത്തുണ്ടെങ്കിൽ അത് അടച്ച് ക്ലിയർ ചെയ്യുക. വീടിനോട് ചേർന്ന് മരങ്ങളുണ്ടെങ്കിൽ മരത്തിന്റെ ചില്ലകൾ വീടിന്റെ മുകളിലേക്ക് മറ്റോ ചാഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വെട്ടി ക്ലിയർ ചെയ്യുക. ജനാലകൾ തുറന്നിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ വളർത്തുന്ന പൂച്ചകൾ പുറത്തു പോകുന്നുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കുക. വീടിന്റെ പരിസരത്ത് കാട് പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വെട്ടി വൃത്തിയാക്കുക. വീടിനകത്തു നിന്നോ ബാത്റൂമുകളിൽ നിന്നോ വെള്ളം പോകുന്നതിന് വേണ്ടി നമ്മൾ പൈപ്പുകൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വായ് ഭാഗം ഒരു നെറ്റ് വെച്ച് കവർ ചെയ്യുക. വീടിന് അകത്ത് നമ്മൾ അഴിച്ചിടുന്ന ഷൂ പോലുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കിടക്കാൻ പോകുന്ന സമയത്ത് ബെഡ്ഷീറ്റുകളും ബെഡും നല്ലതുപോലെ കുടഞ്ഞ് പരിശോധിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കോഴിക്കൂടുകളും ലോ ബേഡ്സ് മുതലായ വളർത്തുമൃഗങ്ങളുടെ കൂടുകളും വെളിയിൽ ഉണ്ടെങ്കിൽ അതിനകത്ത് കൈയിടുന്ന സമയത്ത് ശ്രദ്ധിക്കുക.
1: ഗുരുവായൂർ നഗരസഭയിൽ നിന്നും ആരോഗ്യ വിഭാഗത്തിന്റെ മേധാവിയായി വിരമിച്ച അശോക് കെ.സി.
5: കാട് വെട്ടിത്തെളിക്കാത്ത സ്ഥലങ്ങൾ എന്നുള്ളത് ഈ കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട വീടുകൾ പോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളായി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലും അറിയാത്ത രീതിയിൽ ധാരാളം ആൾക്കാർ സ്ഥലം വാങ്ങിച്ചിടുകയും അതിന് യഥാസമയം കാട് വെട്ടിത്തെളിക്കാതെയും അല്ലെങ്കിൽ വൃക്ഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെട്ടി വൃത്തിയാക്കാതെയും മറ്റും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോ നിലവിലത്തെ ഈ മഴക്കാലം കൂടൊക്കെ വന്നത് കാരണം കാട് യഥാസമയം വെട്ടിത്തെളിച്ചില്ല എങ്കിൽ രോഗങ്ങൾ പകരാനുള്ള സാധ്യത, ഇപ്പൊ കൊതുകുജന്യ രോഗങ്ങളായാലും അല്ലെങ്കിൽ മറ്റ് വെക്ടറുകൾ കൊണ്ടുണ്ടാകുന്ന എലി പോലുള്ള പെരിച്ചാഴി പോലുള്ള ഇവയൊക്കെ ഉണ്ടാകുന്ന വവ്വാല് പോലുള്ള ജീവികൾ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ ഇവയൊക്കെ പടർന്നു പിടിക്കുന്നതിനുള്ള സാധ്യത ഇത്തരത്തിൽ വെട്ടി വൃത്തിയാക്കാത്ത പുരയിടങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ഇവിടെ നമ്മളെല്ലാം കേൾക്കുന്നുണ്ട് പാമ്പ് ശല്യം, അത് പല സ്ഥലങ്ങളിലും 18 പാമ്പിനെ അല്ലെങ്കിൽ 28 പാമ്പിനെ പാമ്പ് കുഞ്ഞുങ്ങളെയൊക്കെ പിടികൂടുന്ന അവസ്ഥ. ആൾക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അവനവന്റെ സ്ഥലം അവനവൻ തന്നെ വെട്ടി വൃത്തിയാക്കിയില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കൊതുകുജന്യ രോഗങ്ങളായാലും അല്ലെ മറ്റ് വെക്ടർ കൊണ്ടുള്ള രോഗങ്ങൾ അസുഖങ്ങളായാലും ഒക്കെ പറന്നു പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ഇപ്പോ വന്നിട്ടുള്ള നിപ്പ വൈറസ് ഇങ്ങനെയുള്ള ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിലാണ് വവ്വാലുകളും മറ്റും കൂടുകൂട്ടുന്നതിനും അവയിൽ നിന്നുമൊക്കെ രോഗം പകരുന്നതിനുള്ള സാധ്യത നിലവിൽ കണ്ടുവരും.
1: അഡ്വക്കേറ്റ് ജോണി കെ ജോർജ്.
6: ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ 2026 മെയ് മാസം 29 തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൃഷിയില്ലാതെ വിജനമായി ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ കാട് കയറി സമീപവാസികൾക്ക് ശല്യമാകുന്ന തരത്തിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ, അതായത് വൃത്തിയായി സൂക്ഷിക്കുന്നതിനും അതിന്റെ വസ്തു ഉടമസ്ഥനോട് അങ്ങനെ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് കാട് തെളിക്കുന്നതിനും മറ്റും വന്നിട്ടുള്ള ചെലവ് ഈടാക്കിയെടുക്കാൻ അനുവദിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഉത്തരവ് വളരെ ഗൗരവതരമായ, വളരെ ശ്രദ്ധേയമായ, വളരെ ഗുണകരമായ ഒരു ഉത്തരവാണ്. ഇവിടെ കേരള സംസ്ഥാനത്തിൽ വളരെയധികം സ്ഥലങ്ങളും വീടുകളും താമസമില്ലാതെയും കൃഷി

0: ഇല്ലാതെയും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഉടമസ്ഥരാരാണ് എന്ന് പോലും തിരിച്ചറിയാത്ത അവസ്ഥയിൽ കിടക്കുന്ന സാഹചര്യമുണ്ട്. ഈ വസ്തുക്കളും ഉപേക്ഷിക്കപ്പെട്ട വീടുകളുമൊക്കെ സാമൂഹിക വിരുദ്ധരുടെ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ വന്യജീവികളും ഉരഗങ്ങളും ഒക്കെ അവരുടെ സങ്കേതങ്ങളാക്കി മാറ്റി സമീപവാസികൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ നിരന്തരമായി നമ്മുടെ നാട്ടിലുണ്ട്. ഈ സുപ്രധാനമായ വിധിയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പഞ്ചായത്ത് രാജ് ആക്ട് 1994 238 239 വകുപ്പുകൾ അനുസരിച്ചുകൊണ്ട് പഞ്ചായത്തുകൾക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവകാശവും ഇതിന്റെ ബാധ്യതയും കൃത്യമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. തീർച്ചയായും വളരെ ആശാവഹമായ ഒരു വിധിയാണിത്. കേരളത്തിലെ നഗരങ്ങളെന്നോ ഗ്രാമങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ധാരാളം വസ്തുവകകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ട്. യഥാർത്ഥത്തിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ളതല്ല, അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന് അത് ഗുണകരമായ രീതിയിൽ അനുഭവിക്കേണ്ട ആവശ്യമില്ലാതെ പലപ്പോഴും ഉടമസ്ഥർ വിദേശത്തും സ്വദേശത്ത് തന്നെ മറ്റ് സ്ഥലങ്ങളിലും മറ്റു ജോലികളിലും ഏർപ്പെട്ട് നിൽക്കുന്നവർ അവരവരുടെ ഉടമസ്ഥതയിൽപ്പെട്ട സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള ബാധ്യത ഓരോ പൗരന്റേതുമാണ് എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആയതിന് ഗ്രാമപഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് നമ്മുടെ ഗ്രാമങ്ങളെയും നമ്മുടെ നഗരങ്ങളെയും സർവോപരി പ്രദേശത്തെ ഭംഗിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉതകും സമീപ ഭാവിയിൽ ഗുണകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.
1: നിയമങ്ങളുടെ സങ്കീർണതയേക്കാൾ ഉപരിയായി ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കുമാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന കോടതിയുടെ നിരീക്ഷണം തികച്ചും സ്വാഗതാർഹമാണ്. കേരള പഞ്ചായത്ത് രാജ് ആക്ട് 238 239 വകുപ്പുകൾ പ്രകാരം ഇത്തരം പൊതുശല്യങ്ങൾ സ്വന്തം നിലയ്ക്ക് നീക്കം ചെയ്യാൻ പഞ്ചായത്തുകൾക്ക് പൂർണ്ണ അധികാരമുണ്ട്. ഇതിനായി വരുന്ന ചെലവുകൾ പിന്നീട് ഉടമസ്ഥനെ കണ്ടെത്തുമ്പോൾ ഈടാക്കാവുന്നതുമാണ്. വീടിനടുത്തോ ക്യാമ്പസിനടുത്തോ പരിസരത്തോ ഇത്തരത്തിൽ കാടുപിടിച്ചു കിടക്കുന്ന അപകടകരമായ പറമ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രേഖാമൂലം പരാതി നൽകാവുന്നതാണ്. നമ്മുടെ പരിസരം സുരക്ഷിതവും ശുചിത്വമുള്ളതുമായിരിക്കട്ടെ.
2: ഇന്നത്തെ പ്രഭാതഫേരി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

അറിയിപ്പ്: ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവന ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി 9495596321. ഓർമ്മിക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 5 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂരിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്ലോവാക്യയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായും പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാട്ടിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാട്ടിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെല്ലിഗ്രിനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഉഭയകക്ഷി വ്യാപാരം 1.8 ബില്യൺ എത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനം.
2: സ്ലോവാക്യൻ സന്ദർശനത്തിന് ശേഷം ഫ്രാൻസിൽ മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി ഈ മാസം 16-17 തീയതികളിൽ ഏവിയാനിൽ ചേരുന്ന G7 ഉച്ചകോടിയിലും പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഹൈദരാബാദിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിന്റെ ഭാഗമായ DRDL അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആകാശ്, ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലുകൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുണ്ടെന്നും വ്യോമാക്രമണ ഭീഷണികളെ ഇന്ത്യ വിജയകരമായി ചെറുത്തതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട്ടെത്തുക. സംഘം കോഴിക്കോട്ടെ നിപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ പരിശോധനകളിൽ പങ്കാളികളാവുകയും ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ക്വാറന്റൈനിൽ കഴിയുന്ന 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്കയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നയാൾക്ക്

0: മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ICMR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോ ക്ലോണൽ ആന്റിബോഡി ആദ്യത്തെ ഡോസ് നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. പുതിയതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. നിലവിൽ 87 പേരാണ് പട്ടികയിൽ ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ നിപ്പ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്ന് രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ PA മുഹമ്മദ് റിയാസ് MLA നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ കലക്ടറേറ്റും നിപ കൺട്രോൾ റൂമും രാമനാട്ടുകര നഗരസഭയും സന്ദർശിച്ചു. ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവരുമായി MLA വിശദമായ ചർച്ച നടത്തി. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. മരണശേഷം നടത്തിയ വിശദ പരിശോധനയിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. അതേസമയം മലപ്പുറം ജില്ലയിൽ വ്യാഴാഴ്ച 2 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 5. കോഴിക്കോട് പയ്യോളി നഗരസഭയിലെ തച്ചൻകുന്നിൽ 3 വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു. പനിയും മറ്റ് ലക്ഷണങ്ങളും കണ്ടതിനെ തുടർന്ന് കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ബേക്കറിയിൽ വിതരണം ചെയ്ത ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാട്ടാക്കടയിലെ കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ഓറഞ്ച് ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് അധികൃതർ ഇടപെട്ട് ഈ ബേക്കറി അടപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പാരമ്പര്യത്തിലൂന്നിയതും ലോകത്തിനു മുന്നിൽ തുറന്നിട്ടതുമായ രീതിയിലാണ് ഇന്ത്യയുടെ സാംസ്കാരിക രംഗം അഭിവൃദ്ധി പ്രാപിക്കുന്നത്. ജനങ്ങളിൽ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ആഴത്തിൽ അഭിമാനം വളർത്തുന്നതിനായി ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിലും ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. കാശി വിശ്വനാഥ് കൊറിഡോർ നിർമ്മാണം, മഹാകാൽ ലോക് പ്രോജക്ട്, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, ജുന സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം, അയോധ്യയിലെ ഗ്രാമക്ഷേത്ര സ്ഥാപനം എന്നിവ മോദി ഗവൺമെന്റിന്റെ പ്രധാന സാംസ്കാരിക നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ആത്മീയ സർക്യൂട്ടുകളിലൂടെയും ആധുനിക തീർത്ഥാടന സൌകര്യങ്ങളിലൂടെയും ഇന്ത്യയുടെ നാഗരിക അഭിമാനം തടസ്സമില്ലാതെ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ്. മ്യൂസിയം ഗ്രാന്റ് സ്കീം, കൾച്ചറൽ ഫംഗ്ഷൻ ആന്റ് പ്രൊഡക്ഷൻ ഗ്രാന്റ് സ്കീം എന്നിവ ഈ പരിവർത്തനത്തിന് കരുത്തുപകരുന്ന പ്രധാന പദ്ധതികളിൽ ഉൾപ്പെടുന്നു.
0: പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. പദ്ധതി മറ്റന്നാൾ മുതൽ പ്രാബല്യത്തിൽ വരും. എല്ലാ വിഭാഗം സർവീസുകളിലും പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ദൂരപരിധിയില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. എന്നാൽ സിറ്റി ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെ സൂപ്പർ ക്ലാസ് സർവീസുകൾ, ഉത്സവകാല സ്പെഷ്യൽ സർവീസുകൾ, വീക്കെൻഡ് അഡീഷണൽ സർവീസുകൾ, BTC സർവീസുകൾ, ചാർട്ടേഡ് ട്രിപ്പുകൾ എന്നിവയിൽ ഈ സൌജന്യം ഉണ്ടായിരിക്കില്ല. യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് തുക ഈടാക്കാതെ നിർബന്ധമായും 0 ടിക്കറ്റ് നിരക്കിലുള്ള ടിക്കറ്റ് നൽകണം. ടിക്കറ്റിൽ കയറിയ സ്ഥലവും ഇറങ്ങേണ്ട സ്ഥലവും കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണെന്നും KSRTC അധികൃതർ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനം. വസ്ത്രങ്ങളും മറ്റ് ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്. 1790 ഇംഗ്ലീഷുകാരനായ തോമസ് സെയിന്റാണ് ആദ്യത്തെ തയ്യൽ മെഷീൻ പാറ്റന്റ് ചെയ്തത്. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിൽ നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട KCB ഉത്തരമലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശം നൽകി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. ഇപ്പോൾ അമേരിക്ക പരാഗ്വേയുമായി ഏറ്റുമുട്ടുകയാണ്. ലോസ്ആഞ്ചലസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ അമേരിക്ക 1 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ നടക്കും. ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്നലെ വൈകിട്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദർശനം നടത്തിയ ശേഷം വൈകിട്ട് 4 മണിയോടെ മുഖ്യമന്ത്രി ചെന്നൈയിലേക്ക് തിരിച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനയായ രോഹിണി ആരാധന നാളെ. ചൊവ്വാഴ്ച മുതൽ ചതുശതങ്ങൾക്ക് തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കെഎസ്ആർടിസി പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹോർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം ഡോക്ടർ എൻ പി ഹാഫിസ് മുഹമ്മദ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്, 7:05 പവിഴമണ്ണിലെ സാഹിത്യം. ഈ പരിപാടിയിൽ കെ മാരി എഴുതിയ കുടുക്ക എന്ന കഥ പരിചയപ്പെടുത്തുന്നു. 7:35 പാട്ടും വിശേഷങ്ങളുമായ ഫാട്ട് ഫെട്ടിയും 7:45 ഫെൻഫോരിഷ. ഈ പരിപാടിയിൽ കവരത്തി ദ്വീപ് സ്വദേശിനി കദീ ജോമാബി പങ്കെടുക്കുന്നു. തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ പി ഹാഫിസ് മുഹമ്മദ്.
1: ലാളിത്യത്തിലേക്ക് മടങ്ങുകയെന്നത് ആധുനിക മനുഷ്യരിൽ പലരുടെയും മോഹമാണ്. ഒരർത്ഥത്തിൽ അതിമോഹങ്ങളുടെയും ഉറച്ച ശീലങ്ങളുടെയും വിധേയത്വത്തിൽ നിന്നുള്ള മോചനമാണ് ലാളിത്യം. ജീവിതത്തിലെ സങ്കീർണതകൾ കുമിഞ്ഞുകൂടുകയും ജീവിതം അസ്വസ്ഥതകളുടെ തടവറ തീർക്കുകയും ചെയ്യുമ്പോൾ ലളിത ജീവിതത്തിലേക്കുള്ള മടക്കം ഒരു ചികിത്സയും അനിവാര്യമായ ശാന്തിമാർഗവുമായി പലരും കാണുന്നു. എന്തിനാണ് ഭൗതികതയുടെ ഈ മഹാസാമ്രാജ്യമെന്ന് ചിലർ ചിന്തിക്കുന്നു. ലിയോണാർഡോ ഡാവിഞ്ചി എന്ന വിശ്രുത കലാകാരൻ കുറിച്ചുവച്ചതിങ്ങനെയാണ്: ലാളിത്യമാണ് പരിപൂർണതയുടെ പാരമ്യം, ലാളിത്യമാണ് നാഗരികതയുടെ ഔന്നത്യമെന്ന് ചിലർ അതുകൊണ്ട് കരുതുന്നു. ജീവിതത്തിന്റെ ഔന്നത്യം പോകാനാണ് ഋഷിവര്യന്മാരും സൂഫികളും ശ്രമിച്ചിട്ടുള്ളത്. സുഭിക്ഷതയിൽ ത്യജിക്കുന്നത് ലാളിത്യത്തിന്റെ ഒന്നാം പടിയായി അവർ കണക്കാക്കി. ഒരു സൂഫിയുടെ കഥ കേൾക്കുക. അതിസമ്പന്നതയിൽ രമിച്ചു കഴിയുന്ന ഒരു ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ അട്ടത്തിനു മുകളിൽ അയാൾ പാഞ്ഞുകയറി. കിടപ്പുമുറിക്ക് മുകളിൽ വടികുത്തി നടക്കുന്ന അയാളെ കൊട്ടാരം പരിചാരകർ കണ്ടെത്തി. ഉറക്കം കെടുത്താൻ ശ്രമിച്ച അയാളോട് ചക്രവർത്തി ചോദിച്ചു, "താങ്കൾ എന്താണ് ചെയ്യുന്നത്?" സൂഫിയുടെ ഉത്തരം, "ഞാൻ സ്വസ്ഥതയും സന്തോഷവും അന്വേഷിച്ച് നടക്കുകയായിരുന്നു." "പാതിരാത്രി അട്ടത്തിലാണോ സ്വസ്ഥതയും സന്തോഷവും ലഭിക്കുകയെന്ന്?" ചക്രവർത്തി കോപത്തോടെ ചോദിച്ചു. "ആഡംബരങ്ങൾക്കും സുഖഭോഗങ്ങൾക്കുമിടയിൽ താങ്കൾ അത് അന്വേഷിക്കുന്നുവെങ്കിൽ എനിക്ക് അട്ടത്തിൽ നിന്ന് സ്വസ്ഥതയും സന്തോഷവും ലഭിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം?" സൂഫിയുടെ മറുചോദ്യം അതായിരുന്നു. ലാളിത്യം സ്വസ്ഥതയുടെ സൂചകം കൂടിയാണെന്ന് തിരുമനസ്സിനെ മനസ്സിലാക്കിക്കൊടുക്കാനുള്ള ഋഷി മനസ്സിന്റെ മറുപടിയായിരുന്നു അത്. ലളിത ജീവിതത്തിന് ഉള്ളത് പലതും ത്യജിക്കുന്നവരോട് ചിലർ ചോദിച്ചേക്കും. സുഖസൗകര്യങ്ങൾ ഉണ്ടായിട്ടും അവ ഉപേക്ഷിക്കുന്നത് എന്തിന്? എന്തിനാണ് ഈ ആത്മപീഡനം? ജീവിതത്തിൽ ഒരാൾ വെച്ചു പുലർത്തുന്ന ലാളിത്യം മറ്റു ചിലർക്ക് അവനവനെ ശിക്ഷിക്കുന്ന ചര്യയായി തോന്നിയേക്കാം. ഒരാളിന്റെ ലളിത ജീവിതം പലർക്കും അസാധ്യതകളുടെയും കാഠിന്യത്തിന്റെയും മലകയറ്റമാവാം. സങ്കീർണതകളുടെ നൂലാമാലയിൽ കുരുങ്ങി ശീല വലകളിൽ പെട്ടുപോയവർക്ക് അവരുടെ അസ്വാസ്ഥ്യങ്ങളുടെയും മുൻവിധികളുടെയും നീരാളിപ്പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മോഹം ഉണ്ടാവണം. ആത്മ സംഘർഷങ്ങളുടെ ചുഴിക്കുത്തുകളുടെ ഹേതുവറിയാതെ ഒരാൾക്ക് ലാളിത്യത്തിന്റെ പടവുകൾ കയറാനാവില്ല. ലളിത ജീവിതത്തിന് ചില മേന്മകളുണ്ട്. ജീവിത സാഹചര്യങ്ങളേതും അത് സ്വീകാര്യമാക്കുന്നു. എന്തിനോടും പൊരുത്തപ്പെടാനുള്ള മനസ്സ് ലാളിത്യം പ്രദാനം ചെയ്യുന്നു. മുൻവിധികളുടെയും പക്ഷപാതിത്വത്തെയും ലാളിത്യം മാറ്റിമറിക്കുന്നു. കടുംപിടുത്തങ്ങളില്ലാത്ത, ശീലങ്ങൾ കടിപ്പെടാത്ത ഒരാൾക്ക് ലാളിത്യം സ്വാതന്ത്ര്യമായി ഭവിക്കുന്നു. ശീലം ചിലരെ അടിമകളാക്കുന്നുണ്ട്. ശീലങ്ങളോടുള്ള വിധേയത്വം ആസക്തികൾക്ക് മീതെയുള്ള നിയന്ത്രണം നഷ്ടമാക്കുന്നു. ആസക്തിക്ക് അടിമപ്പെടുന്നവർ ആർത്തിയിൽ കത്തിയെരിയുന്നു. ലഹരി പദാർത്ഥങ്ങൾക്കും സുഖഭോഗങ്ങൾക്കും അടിമകളായിത്തീരുന്നവർ, അതുപേക്ഷിക്കുക അസാധ്യമായിത്തീരുന്നവർ ഭോഗികളും രോഗികളുമായി മാറുന്നു. ജീവിത ചുവടുകൾ ലളിതമാക്കുക എന്നത് ഒരു ചികിത്സയായും മാറുന്നു. അപ്പോൾ ലളിത ജീവിതം പല അസ്വസ്ഥതകളെയും പ്രതിരോധിക്കാനുള്ള തന്ത്രവും മന്ത്രവുമായി മാറുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ടെത്തുക, അനിവാര്യമായത് നിലനിർത്തുക, ബാക്കിയുള്ളതൊക്കെയും ഉപേക്ഷിക്കുക. ലളിത ജീവിതത്തിന്റെ മാർഗം മറ്റൊന്നല്ല. അത് ദൈനംദിന ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരാൾ പിന്തുടരുന്ന നീക്കങ്ങളിലും കൊണ്ടു നടക്കുന്ന ചിന്തകളിലും നിറഞ്ഞു നിൽക്കുന്നു. ആധുനിക ജീവിതത്തിലെ പലവിധ ആസക്തികളിൽ നിന്നും അതുണ്ടാക്കുന്ന മോഹഭംഗങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗമാണ് ലളിത ജീവിതം. എന്നാൽ ലാളിത്യത്തെ സ്വാംശീകരിക്കുക എന്നത് ഒരു ലക്ഷ്യമല്ല, മാർഗമാണ്. അപ്പോൾ ഒരാൾക്ക് മറ്റുള്ളവർക്ക് ബാധ്യതയായി ജീവിക്കാനുള്ള തീരുമാനമല്ലാതായി മാറുന്നു ലാളിത്യം.
0: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ എൻ പി ഹാഫിസ് മുഹമ്മദ്.
2: Join Indian Navy. The Indian Navy invites online applications from unmarried male candidates for Agniveer Apprentice 01/2027 and 02/2027 batch. Last date for submission is 29th June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready. Cohesive. Atmanirbhar. Safeguarding seas for a Vikasit Samrit Bharat. Join Indian Navy.
0: ഇനിയൊരു മാപ്പിളപ്പാട്ട് കേൾക്കാം.

ആകാശം കരിമേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദീർഘമായ വേനലിന്റെ ചൂടിൽ പൊള്ളിയ ഭൂമി ആദ്യ മഴത്തുള്ളികളെ കാത്തിരിക്കുന്നത് പോലെ നിശബ്ദമായി നിന്നു. പെട്ടെന്ന് വീശിയെത്തിയ തണുത്ത കാറ്റിനൊപ്പം മഴയുടെ ആദ്യ തുള്ളികൾ മണ്ണിലേക്കിറങ്ങി. നനഞ്ഞ മണ്ണിന്റെ മണം ദ്വീപിലാകെ പരന്നപ്പോൾ പ്രകൃതിക്കും മനുഷ്യർക്കും പുതുജീവൻ വെച്ചു. എന്നാൽ മഴ ദ്വീപുകാർക്ക് ഒരേ അനുഭവമല്ല സമ്മാനിക്കുന്നത്. ഓരോ ദ്വീപിലേക്കും നിത്യോപയോഗ സാധനങ്ങൾക്ക് കേരളത്തെ ആശ്രയിക്കണം. കാലവർഷമാവുമ്പോൾ പച്ചക്കറികൾക്കും പലവ്യഞ്ജനങ്ങൾക്കും ക്ഷാമം നേരിടുന്നു. ഈ സമയം ദ്വീപുകാരുടെ മുഖ്യ ഭക്ഷണം എന്ന് പറയുന്നത് ഉണക്കമീനുകൊണ്ടുള്ള വിവിധ കറികളായിരിക്കും. പച്ചമീന് പോലും കാലവർഷക്കെടുതിയിൽ കിട്ടാൻ പ്രയാസമാണ്. ഈ സമയങ്ങൾ ഓരോ ദ്വീപുകാർക്കും അതിജീവനം കൂടിയാണ്. കാലവർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കോർത്തിണക്കി കെ മാരി എഴുതിയ കഥയാണ് കൊടുക്ക. നമുക്ക് കഥ കേൾക്കാം. കഥാവായന ബി ബി സമിയ, സലാഹിയ മൻസിൽ. കൊടുക്ക, രചന കെ മാരി.

ഞായറാഴ്ചയായതിനാൽ ഓഫീസ് അവധിയാണ്. സമയം രാവിലെ 10 മണി കഴിഞ്ഞു കാണും. കഞ്ഞി കുടിച്ചു കഴിഞ്ഞ് ഒരു റാണി ബീഡി പുകച്ചിരിക്കുമ്പോഴാണ് കെട്ടിയോളുടെ പരാതി കേട്ടത്. എത്ര നാളായി നമ്മുടെ കുട്ടികൾ നല്ലവണ്ണം ചോറ് കഴിച്ചിട്ട് ഇന്നെങ്കിലും മീൻ കിട്ടുമോ എന്ന് നോക്കിക്കൂടെ? അവളുടെ സംസാരം കേട്ടാൽ തോന്നും ഞാൻ മീൻ കിട്ടിയിട്ട് വാങ്ങിക്കാതെ വരുന്നതാണെന്ന്. എല്ലാ ദിവസവും വൈകുന്നേരം കടപ്പുറത്ത് പോയിട്ടാണ് വരുന്നത്. കിട്ടണ്ടേ? ബോട്ടിന് കിട്ടിയെങ്കിൽ തന്നെ അത് നേരത്തെ കഴിഞ്ഞു പോകും. എന്തു ചെയ്യാൻ? ഓഫീസിൽ പോകാതെ മീൻ വാങ്ങിക്കാൻ പോകാനാവില്ലല്ലോ. ഏതായാലും അവളുടെ വാക്ക് കേട്ടില്ലെന്ന് വേണ്ട. ശമ്പളം വാങ്ങിവെച്ചതിൽ നിന്ന് ബാക്കിയുള്ള 100 രൂപയുടെ നോട്ടെടുത്ത് പോക്കറ്റിലിട്ട് ഞാൻ പുറത്തിറങ്ങി നടന്നു. നടക്കുമ്പോൾ എന്റെ ചിന്തകൾ പല വഴിക്കും തിരിഞ്ഞു. ദ്വീപിന് 4 ഭാഗവും വിശാലമായ കടലാണ്. കടൽ നിറയെ മീൻ. പക്ഷേ ഒരു കഷ്ണം മത്സ്യം കഴിച്ചിട്ട് മാസങ്ങളോളമായി. മഴക്കാലമല്ലേ, ആരോട് പരാതി പറയാൻ? എല്ലാം സഹിക്കുകയല്ലാതെ വേറെന്ത് വഴി? കുറച്ചുകൂടി നടന്നപ്പോൾ ജെട്ടിക്കടുത്തെത്തി. അവിടെയുള്ള ഒരു പീടികയുടെ മുമ്പിൽ വലിയ ജനക്കൂട്ടം. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ എത്രയോ ദിവസം കൂടി വന്ന കപ്പലിൽ പച്ചക്കറി വന്നിട്ടുണ്ടത്രേ. മിശ്രബുക്കായതിനാൽ പച്ചക്കറിയെങ്കിലും കിട്ടുമോ എന്ന് നോക്കിക്കളയാം. അങ്ങനെ ഞാനും അവരോടൊപ്പം കൂടി. ചിലർക്ക് വെറും തക്കാളി, മറ്റു ചിലർക്ക് വെണ്ടക്ക മാത്രം. എല്ലാറ്റിൻ്റെയും വിലയാണെങ്കിൽ പറയണ്ട. എന്ത് വില കൊടുത്തും ആവശ്യക്കാർ വാങ്ങുമല്ലോ. ജീവൻ നിലനിർത്തണ്ടേ? ഏതാനും ചില പീഡികക്കാർ കരയിൽ നിന്നും അയിലയും മത്തിയും കൊണ്ടുവന്നു. അതും പെട്ടെന്ന് കച്ചവടം കഴിഞ്ഞു. ഇക്കണക്കിന് കുറെ കഴിഞ്ഞാൽ തേങ്ങയും കൂടി ഇറക്കുമതി ചെയ്യേണ്ടി വരുമോ? ആർക്കറിയാം. എന്നെപ്പോലെ പച്ചക്കറിയൊന്നും കിട്ടാത്തവരായിരുന്നു അധികവും. പച്ചക്കറി കിട്ടാത്ത നിരാശയോടെ മീൻ കിട്ടുമോ എന്ന പ്രത്യാശയോടുകൂടി ജെട്ടിയുടെ അടുത്തേക്ക് നടന്നു. അവിടെയും ആൾക്കാർ കൂട്ടം കൂടിയിരുന്നു. ബീഡിയും സിഗരറ്റും വലിച്ച് നാട്ടുവർത്തമാനവും പറഞ്ഞ് മീൻ ബോട്ടിന്റെ വരവും കാത്തിരിപ്പാണ്. അവരിൽ ഒരാളായി ഞാനും കൂടി. സമയം ഉച്ചകഴിഞ്ഞു വൈകുന്നേരമായി. പകലോൻ പടിഞ്ഞാറേ ചക്രവാളത്തിൽ തല ചായ്ക്കാൻ ഒരുങ്ങുകയാണ്. പെട്ടെന്നൊരാളുടെ ശബ്ദം കേട്ടാണ് ഞാൻ ചിന്തയിൽ നിന്നും ഉണർന്നത്. കുറേ സമയമായല്ലോ ഇരിപ്പ് തുടങ്ങിയിട്ട്. ഞാൻ 3-ാമത്തെ വരവാ. എന്താ, മീനിന് വന്നതാണോ? അവന്റെ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ആരെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുതെ കടപ്പുറത്തിരിക്കുമോ? ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, ഒന്ന് മൂളുക മാത്രം ചെയ്തു. അവൻ തുടർന്നു പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്നലത്തെ പ്ലെയിനിൽ മീനും പച്ചക്കറിയും എല്ലാം കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ ഫ്രിഡ്ജ് ഫുള്ളാ. ഞാൻ ടി വി കണ്ടിരുന്നു, മടുപ്പ് തോന്നിയതിനാൽ ബൈക്കിലൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. വാ, നമുക്ക് ഹോട്ടലിൽ കയറി എന്തെങ്കിലും കഴിക്കാം. നല്ല വിശപ്പുണ്ടെങ്കിലും ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് അവനിൽ നിന്നും ഒഴിഞ്ഞു മാറി. അപ്പോഴേക്കും മീൻ പിടുത്തം കഴിഞ്ഞ് ഒരു ബോട്ട് വന്ന് ജെട്ടിക്കടുത്തു നിന്നു. എല്ലാവരും അങ്ങോട്ട് പാഞ്ഞു. ഞാനും അവരോടൊപ്പം പാഞ്ഞു. ബോട്ട് ജെട്ടിയുടെ തൂണിൽ കെട്ടി. കുറെ കഴിഞ്ഞ് വിൽക്കാനുള്ള മീനുമായി ഒരാൾ ബോട്ടിന്റെ ഒരറ്റത്ത് വന്നു നിന്നു. അയാൾ കൂടി നിന്ന ആൾക്കാരെ ഒന്ന് നിരീക്ഷിച്ചു. കയ്യിൽ ചുരുട്ടിപ്പിടിച്ച നോട്ടുകളുമായി ഒരുപാട് കൈകൾ അയാളുടെ പേര് പറഞ്ഞു വിളിച്ചു. മറ്റു ചിലർ അയാളുടെ ഓമന പേര് വിളിച്ചു. എല്ലാവരുടെയും ആവശ്യം ഒന്നു തന്നെ. അയാൾ ആൾക്കാരെ ഓരോരുത്തരായി നിരീക്ഷിച്ച ശേഷം ഇടയിൽ നിന്നും ചിലരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അവർക്ക് മീൻ കൊടുത്തു. മീൻ കിട്ടുന്ന കാലത്ത് 5 രൂപയ്ക്ക് കൊടുത്ത ചൂരയ്ക്ക് ഇപ്പോൾ വില 40 രൂപയാണ്. 400 രൂപയായാലും ആവശ്യക്കാർ വാങ്ങിക്കാതിരിക്കില്ലല്ലോ. എല്ലാവർക്കും ബോട്ടിൽ പോയി മീൻ പിടിക്കാൻ കഴിവില്ലല്ലോ. എന്നുവെച്ചാൽ എല്ലാം കാണുക തന്നെ. പിന്നെയും 2-3 ബോട്ടുകൾ വന്നു. അവരുടെയും മീൻ കച്ചവടം കഴിഞ്ഞു. കിട്ടാത്തവർ കൂടുതൽ. അവസാനം ചൂരയ്ക്ക് പോയ ഒരു ബോട്ട് കൂടി വന്നു. ആ ബോട്ട് ജെട്ടിയിൽ അടുത്തില്ല, അത് ആങ്കർ പോയിന്റിൽ തന്നെ നിന്നു. ബോട്ടിൽ നിന്നും ആൾക്കാർ ഇറങ്ങാത്തത് കാരണം ആവശ്യക്കാർ കടലിലേക്കിറങ്ങി. നടുവോളം വെള്ളത്തിലിറങ്ങി മീൻ വാങ്ങിക്കാൻ തുടങ്ങി. നാണിച്ചു നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയ ഞാനും മറ്റുള്ളവരെ പോലെ കടലിലിറങ്ങി. ബോട്ടിനടുത്തെത്തിയപ്പോൾ ആരോ പിന്നിൽ നിന്നും എന്റെ ചെരുപ്പിൽ ചവിട്ടി. ഞാൻ കാൽ വലിച്ചപ്പോൾ ചെരുപ്പ് ചെളിയിൽ മുങ്ങിപ്പോയി. ഞാൻ കാലുകൊണ്ട് പരതിയെങ്കിലും നിഷ്ഫലം. 5 ദിവസം മുമ്പ് 100 രൂപ കൊടുത്തു വാങ്ങിയ ചെരുപ്പ് നഷ്ടമായി. മീൻ കിട്ടിയിരുന്നെങ്കിൽ അതെല്ലാം സഹിക്കാമായിരുന്നു. പക്ഷേ നിരാശ മാത്രം ബാക്കിയായി. മീൻ തീർന്നു. നനഞ്ഞു കുതിർന്ന് ഞാൻ നഗ്നപാദനായി കരയിലേക്ക് തിരികെ അടുക്കുമ്പോൾ ആരോ പറയുന്നത് കേട്ടു, ഏതോ ബോട്ടിന് കുടുക്ക കിട്ടിയിട്ടുണ്ടെന്ന്. കേട്ടപാടെ അങ്ങോട്ടോടി. അവിടെ എത്തുമ്പോഴേക്കും വലിയൊരു ക്യൂ ആയി കഴിഞ്ഞിരുന്നു. കുടുക്ക വിൽപ്പന നടത്തുന്നത് ഒരു പ്രത്യേക സ്ഥലത്താണ്, ഒരു ഷെഡിനു മുമ്പിൽ. ആ ഷെഡ് കമ്പിവല കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഒരറ്റത്താണ് കച്ചവടം. ജീവനുള്ള മനുഷ്യനു പകരം അവരുടെ പ്രതിനിധികളായി ചെരിപ്പും സൈക്കിൾ കൊട്ടകളുമാണ് ക്യൂവിൽ സ്ഥാനം നിർണയിക്കുന്നത്. ചെരിപ്പ് നഷ്ടപ്പെട്ടതിനാൽ ചെരിപ്പോ
സൈക്കിൾ ചവിട്ടാത്തതിനാൽ സൈക്കിൾ കൊട്ടയോ എനിക്കില്ല. അവസാനം ഒരു കൂട്ടുകാരന്റെ സൈക്കിൾ കൊട്ട കടം വാങ്ങി എന്റെ സ്ഥലത്ത് വെച്ചു. കല്ല്, തോടി, മാടി മുതലായവയ്ക്ക് ക്യൂവിൽ സ്ഥാനമില്ല, അവ അംഗീകരിക്കുന്നതുമല്ല. ആൾക്കാരെല്ലാം കുടുക്കകളുമായി വന്ന ബോട്ടിനെയും പ്രതീക്ഷിച്ച് കടപ്പുറത്ത് കൂടി നിൽക്കുകയാണ്. ഏതാനും സമയത്തിനുള്ളിൽ കുടുക്കയുമായി ബോട്ട് വന്ന് നങ്കൂരമിട്ടു. അതിലെ ആൾക്കാർ ചായയും കുടിച്ച് ബീഡി വലിച്ചിരുന്ന് സമയം തള്ളി നീക്കുകയാണ്. എന്നെപ്പോലെയുള്ള മീനാവശ്യക്കാർ എല്ലാം സഹിച്ചുകൊണ്ട് കടപ്പുറത്ത് കാത്തു നിൽക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ ചാക്കിൽ കുടുക്കയുമായി അവർ ഇറങ്ങി. മീൻ വിൽപ്പന നടത്തുന്ന സ്ഥലത്തേക്ക് നടക്കുമ്പോൾ അവർക്ക് അകമ്പടി എന്നോണം ഞങ്ങളെല്ലാം നടന്നു. പെട്ടെന്ന് ക്യൂവിൽ ചെരുപ്പിനും സൈക്കിൾ കൊട്ടയ്ക്കും പകരം ജീവനുള്ള വിഷ

0: എന്റെ ഹൃദയം ആകാശവാണിയിലൂടെ വിജയകളുടെ നമ്പർ വിളിച്ചു പറയുമ്പോൾ അടുത്ത നമ്പറുകാരനെ പോലെ പടപടാ പിടക്കുകയാണ്. മീൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയം. പ്രതീക്ഷയോടെ നിന്നു. ഇടയ്ക്കിടെ പിന്നിൽ നിന്നും ചെറിയ തള്ളുകളും മുറുമുറുപ്പുകളും കേൾക്കാം. വരിയൽ ആബാലവൃദ്ധം ജനങ്ങളുണ്ട്. അതിൽ ആരോഗ്യവന്മാരും രോഗികളുമുണ്ട്. എല്ലാവരുടെയും ആവശ്യം ഒന്നു തന്നെ. ഇനി ഏതാണ്ട് 10 പേരെ എന്റെ മുമ്പിൽ മീൻ കിട്ടാൻ ബാക്കിയുള്ളൂ. അതിൽ നിന്നും ഓരോരുത്തരായി ചുരുങ്ങി അവസാനം 3 പേർ മാത്രം ബാക്കിയായി. അതിൽ നിന്നും ഒരാൾ പോയി. ഇനി ഒരാൾ മാത്രം. പെട്ടെന്നായിരുന്നു പിന്നിൽ നിന്നും ശക്തിയുള്ള ഒരു തള്ളൽ. ഞാൻ കമ്പിവേലിയിൽ മറിഞ്ഞു വീണു. എന്റെ ഷർട്ട് കീറിപ്പോയി. പ്രതീക്ഷിക്കാതെയാണ് ഞെട്ടിപ്പോയ എന്നെ ദുഃഖത്തിന്റെ ആഴക്കടലിൽ താഴ്ത്തിക്കൊണ്ടുള്ള മീൻ വിൽപ്പനക്കാരന്റെ അറിയിപ്പുണ്ടായത്. മീൻ തീർന്നുപോയി. മീൻ വിൽപ്പനക്കാർ കാലിക്കൊട്ടയുമായി ഷെഡിലേക്ക് തിരിച്ചുപോയി. സമയം രാത്രി ഒരുപാട് വൈകിയിരുന്നു. ഞാൻ നിരാശയോടെ വീട്ടിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ അറിയാതെ ചിന്തിച്ചുപോയി. പരിഷ്കാരത്തിന്റെയും പുരോഗതിയുടെയും മേലെ തട്ടിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നമുക്ക് നമ്മുടെ മുഖ്യാഹാരമായ ചോറും മീൻകറിയും പോലും എത്ര വീടുകളിലുണ്ട്. കാലിൽ ചെരിപ്പില്ലാതെ കീറി മുഷിഞ്ഞ ഷർട്ടുമായി ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കെട്ടിയോളുടെ പരാതി വീണ്ടും. ഇതെന്തു പോക്ക, രാവിലെ പോയതല്ലേ? മീൻ കിട്ടിയില്ലെങ്കിലും രാത്രിയാവും മുമ്പ് തിരിച്ചെത്തേണ്ടതല്ലേ? കുട്ടികൾ നിങ്ങളെയും കാത്തിരുന്ന് ചോറ് കഴിക്കാതെ ഉറങ്ങിപ്പോയി. ഞാൻ അവളോടൊന്നും പറയാതെ വീടിനകത്തേക്ക് കടന്നു. വിശന്നുറങ്ങുന്ന കുട്ടികളെ കണ്ടപ്പോൾ പൊട്ടിച്ചിരിക്കണോ അതോ പൊട്ടിക്കരയണോ എന്നൊരു സംശയത്തോടെ ഇരുന്നു പോയി.
1: ഇനി കഥാകാരനെ കുറിച്ച്. കെ മാരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന മാരിയപ്പാപ്പാട കിടാവ് 1956 കൽപ്പിനി ദ്വീപിൽ ജനിച്ചു. ലക്ഷദ്വീപിലെ പൊതുമരാമത്ത് വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു. 2010 അദ്ദേഹം അന്തരിച്ചു. ദ്വീപ് ജീവിതം പശ്ചാത്തലമാക്കി അനേകം ചെറുകഥകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നർമ്മം തുളുമ്പുന്ന ശൈലികളും കുറിക്കുകൊള്ളുന്ന ആക്ഷേപഹാസ്യങ്ങളും കെ മാരിയുടെ ഭാഷയുടെ പ്രത്യേകതകളാണ്.

0: ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രത്തേയിലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.
1: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:45 ഹരിതചിന്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠനരംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.
2: സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫേൺ ഫോരിഷ കേൾക്കാം. ശനിയാഴ്ചകളിൽ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496-282-383 എന്ന ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സന്ദേശമയക്കാം. സന്ദേശമയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496-282-383.
1: ശനിയാഴ്ചകളിൽ രാവിലെ 7:45 ഫെൻ ഫോറിഷ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠനരംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഒമാൻ തീരത്ത് യുഎസ് നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ പി.വി. സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ ഇന്ന് നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. ഇത്തവണത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ ആദ്യമായി വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം മാർച്ച് ചെയ്യും. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേൽക്കും. ഒമാൻ തീരത്തുണ്ടായ യുഎസ് നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ സംഭാഷണത്തിലാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇതേ വിഷയത്തിൽ ന്യൂഡൽഹിയിലെ യുഎസ് പ്രതിനിധിയെ നേരത്തെയും വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് ഫ്രാൻസിലെത്തും. പ്രധാനമന്ത്രിയുടെ 7-ാമത്തെ ഫ്രാൻസ് സന്ദർശനമാണിത്. നാളെ മുതൽ ഈ മാസം 16 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്കിയൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്കിയയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെല്ലിഗ്രീനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനം.
0: റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷാ നടത്തിപ്പിനെക്കുറിച്ച് ഇന്ത്യൻ റെയിൽവേയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ സുതാര്യവും കൃത്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമായ സംവിധാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്നലെ ചേർന്ന ഉന്നതതല അവലോകന യോഗം ചർച്ച ചെയ്തു. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം അവലോകനം ചെയ്തു. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിന് ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. പുനഃപരീക്ഷകൾ സുഗമവും സുതാര്യവും സുരക്ഷിതവുമായിരിക്കണമെന്നും പരീക്ഷാ നടത്തിപ്പ് സുഗമമാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ക്യാബിനറ്റ് സെക്രട്ടറി പറഞ്ഞു. കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യുജി പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റാക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ DRDOയുടെയും DRD ലബോറട്ടറിയുടെയും അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. DRDO വികസിപ്പിച്ചെടുത്ത ആകാശ് ബ്രഹ്മോസ് സംവിധാനങ്ങൾ ആഗോള പ്രതിരോധ സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ മത്സരശേഷി തെളിയിക്കുന്നതാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം രാജ്യത്ത്

0: നീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. യോഗയുടെ സ്വീകാര്യത ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തവണ ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സമാധാനവും സ്ഥിരതയും ശാന്തതയും നിലനിർത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും ബംഗ്ലാദേശും. ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സുരക്ഷാ സേനകളുടെ 57-ാമത് DG ലെവൽ അതിർത്തി ഏകോപന സമ്മേളനത്തിലാണ് ഇരുരാജ്യങ്ങളും നിലപാട് ആവർത്തിച്ചത്. അതിർത്തിയിലെ നിലവിലെ സാഹചര്യം, അതിർത്തി സുരക്ഷാ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച ആശങ്കകൾ എന്നിവയും 4 ദിവസത്തെ സമ്മേളനത്തിൽ ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ അറിയിച്ചു. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ ഇന്ന് ജില്ലയിൽ സന്ദർശനം നടത്തും. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ കീഴിൽ സമാനതകളില്ലാത്ത പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികൾ ഇതിനകം നടപ്പാക്കി. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ശക്തിപ്പെടുത്തുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഇന്നറിയാം. വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കൽ, ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തൽ എന്നിവയ്ക്കായി നിരവധി ദേശീയ അന്തർദേശീയ സംരംഭങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇതിനകം നടപ്പാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലൂടെ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ സാംസ്കാരിക മേഖല വലിയ രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു. കാശി വിശ്വനാഥ ഇടനാഴി നിർമ്മാണം, മഹാകാൽ ലോക് പദ്ധതി, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. മ്യൂസിയം ഗ്രാന്റ് പദ്ധതി, സാംസ്കാരിക പ്രവർത്തന ഉൽപാദന ഗ്രാന്റ് പദ്ധതി എന്നിവയും കേന്ദ്രം ആവിഷ്കരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. ജപ്പാൻ താരം അകാനെ യമഗുച്ചിയെയാണ് നേരിടുന്നത്. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധു സെമിയിൽ കടന്നത്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 87 റൺ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത 20 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 20 ഓവറിൽ 132 റണ്ണുമായി എല്ലാവരും പുറത്താവുകയായിരുന്നു. ഞായറാഴ്ചയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ഒരു മാസം നീളുന്ന T20 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിന മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും ഓരോ ഗോളുകളാണ് നേടിയത്. രണ്ടാം മത്സരത്തിൽ USA പരാഗ്വയെ നേരിടുന്നു. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ വിശദാംശങ്ങൾ KSRTC പുറത്തിറക്കി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി BD സതീശൻ മറ്റന്നാൾ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. ഉൽപാദന കേന്ദ്രീകൃത വളർച്ചയിലും തൊഴിലവസര സൃഷ്ടിയിലും നൽകിയ ഊന്നൽ വ്യാവസായിക വളർച്ചയെ ത്വരിതപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി. ഒമാൻ തീരത്ത് US നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും.

0: ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി പാട്ടുവെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഹലിമ ബീഗം, കടപ്പുറത്ത് നിന്ന്.
2: ആകാശവാണി കവരത്തി.

0: ശ്രോതാക്കളെ, ഫാട്ടിഫെട്ടി ഇപ്പോൾ ഉള്ളത് കവരത്തിയിലെ ബീച്ച് റോട്ടിലാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വൈകിട്ട് കാറ്റുകൊള്ളാനും സൊറ പറഞ്ഞിരിക്കാനും ഒക്കെ വരുന്നുണ്ട്. രണ്ടു പേരും ഒരുമിച്ച് കൈകോർത്ത് വരുന്നുണ്ട്. നമുക്ക് അവരോട് സംസാരിച്ചാലോ? വരൂ. ആകാശവാണി കവരത്തിയുടെ ഫാട്ടിഫെട്ടി എന്ന പരിപാടിയാണ്. ഫർസാന, ഫർസാന അല്ലേ പേര്? ഫർസാന എന്താ ചെയ്യുന്നത്?
1: ഞാൻ ITI പഠിക്കുന്നു.
0: ഏത് കോഴ്സാണ് മോൾ ചെയ്യുന്നത്?
1: കോപ്പ.
0: കോപ്പ ഏതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കോഴ്സാണ്?
1: കമ്പ്യൂട്ടറിന്റെ.
0: ആ കോഴ്സിന് എത്ര ഡ്യൂറേഷൻ ഉണ്ട്?
1: ഒരു വർഷം.
0: ഇവിടെ കവരത്തിയില് എവിടെയാണ് പഠിക്കുന്നത്?
1: കവരത്തിയിലെ ITI.
0: കുറെ കൂട്ടുകാരൊക്കെ ഉണ്ടോ?
1: ആ, കുറെ കൂട്ടുകാരൊക്കെ ഉണ്ട്.
0: എങ്ങനെയാണ്, ജോളിയായിട്ട് പോവാണോ?
1: കുറെ ഗ്യാങ് ഒക്കെ ഉണ്ട്.
0: നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയില് നിങ്ങള് പഠന സമയം കഴിയുമ്പോഴേക്ക്, കണ്ടുമുട്ടുമ്പോഴേക്ക് ഏറെ സംസാരിക്കാറുണ്ട്? കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കൂലേ നമ്മള് സൗഹൃദങ്ങൾക്കിടയില്? അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: ആ, ഇടയ്ക്കൊക്കെ ചായ കുടിക്കാൻ പോകും, പിന്നെ എവിടെന്നൊക്കെ കാണുമ്പോൾ സംസാരിക്കും, ചില്ലാവും, അങ്ങനെയൊക്കെ പോണ്.
0: ഫർസാനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഉമ്മ, ബാപ്പ, അനിയത്തി, അനിയൻ.
0: ഇവരുടെയൊക്കെ പേര് ഫർസാന പറയാമോ? നമ്മുടെ ശ്രോതാക്കൾ കേട്ടോണ്ടിരിക്കുകയല്ലേ ആരാണ് ഫർസാന എന്നറിയണം. നാട് പറഞ്ഞു കവരത്തിയാണെന്ന്. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഉമ്മ, വാപ്പ, അനിയത്തി, അനിയൻ, പിന്നെ ഹസ്ബൻഡ്.
0: അവരുടെയൊക്കെ പേര് പറയാമോ?
1: ഉമ്മ റംല, വാപ്പ അക്ബർ, അനിയൻ റയാൻ, അനിയത്തി റുക്സാന, ഹസ്ബൻഡ് ജാബർ.
0: എല്ലാരും ഒരു കൂട്ടുകുടുംബമാണല്ലേ?
1: ഒരു ചെറിയൊരു കുടുംബം.
0: എപ്പോഴായിരുന്നു വിവാഹം?
1: കഴിഞ്ഞ മാസം 29-ന്.
0: നവദമ്പതികളാണല്ലേ?
1: അപ്പൊ
0: അടുത്ത് നിൽക്കുന്നത് ഹസ്ബൻഡ് ആണോ? നമുക്ക് അദ്ദേഹത്തെയും കൂടെ ഒന്ന് പരിചയപ്പെടാം. പേര് പറയൂ.
2: ജാബർ.
0: ജാബർ എന്താ ചെയ്യുന്നത്?
2: സ്പോർട്സിൽ വർക്ക് ചെയ്യുന്നു.
0: സ്പോർട്സിൽ വർക്ക് ചെയ്യാണ്. ഇപ്പൊ മാരേജ് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. എന്തെങ്കിലും യാത്രകൾ പ്ലാൻ ഉണ്ടോ?
2: ആ, ഇപ്പൊ കാലാവസ്ഥ മോശമാണ്. പിന്നെ ആള് ITI പഠിക്കല്ലേ, ITI പഠിത്തമൊക്കെ കഴിഞ്ഞ് കാലാവസ്ഥ ഒക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞ് ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്.
0: ഓക്കേ. എന്നിട്ട് രണ്ടുപേർക്കും കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫാട്ടിഫെട്ടി എന്ന പരിപാടിയിലൂടെ രണ്ടുപേർക്കും കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഡെഡിക്കേഷനും പറയാം കേട്ടോ.
1: കേൾക്കാനുള്ള പാട്ട് കാര്യസ്ഥനുള്ള മംഗളങ്ങൾ.
0: കാര്യസ്ഥനിലെ മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാൻ നമുക്കിനി എന്ന ഗാനമാണ് അല്ലേ. ജാബർക്കും ഇത് ഇഷ്ടാണോ?
2: ആ, ഇഷ്ടമാണ്.
0: വേറെ ഏതെങ്കിലും പാട്ട് സജസ്റ്റ് ചെയ്യാനുണ്ടോ? ജാബർ എന്തോ ആലോചിക്കുന്നുണ്ട്. ജാബറിനോട് ചോദിക്കട്ടെ, ഏത് ഗാനമാണ് ജാബർ കേൾക്കാൻ
2: ആഗ്രഹിക്കുന്നത്?
0: ആ ഗാനം. ശരി ശരി ശരി. അപ്പൊ നമുക്ക് ഫാട്ടഫട്ടിയിലൂടെ ആ ഗാനം കേൾക്കാം. ഫാട്ടഫട്ടിയോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും എവിടെയെങ്കിലും വെച്ച് ഇപ്പൊ രണ്ടുപേരും എങ്ങോട്ടോ ഔട്ടിങ്ങിന് പോവാണല്ലേ?
2: അതെ.
0: ശരി ശരി. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. നവദമ്പതികൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അപ്പൊ ഫാട്ടഫട്ടിയിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ട RDX എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.
1: ഓക്കെ.

0: കൊച്ചു കൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ? എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ? അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474.
1: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി

0: ഫലം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
1: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന
0: ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വിസ്.
2: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഫെൻ ഫോരിഷ എന്ന പരിപാടി കേൾക്കാം.

0: ആകാശവാണി കവരത്തി.
1: ഫെൻ ഫോറിഷ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം. ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
2: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെ ആകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, ബിബിഎ, ബികോം പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം. വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, കാലിക്കറ്റ്, 9846888822. ബ്രാഞ്ചസ് പെരിന്തൽമണ്ണ, തൃശൂർ, കൊച്ചി, ട്രിവാൻഡ്രം, UK ആൻഡ് UAE.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫെൺഫൂരിഷ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കവരത്തി ദ്വീപ് സ്വദേശിനി ഖദീജ മാബി. സ്വന്തം പരിശ്രമവും ആത്മവിശ്വാസവും കൊണ്ട് സ്വയം തൊഴിൽ രംഗത്ത് തന്റേതായ സ്ഥാനം കണ്ടെത്തിയ ഒരു വനിതയാണിവർ. ചെറിയൊരു തുടക്കത്തിൽ നിന്ന് കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൈമുതലാക്കി മുന്നേറി ഇന്ന് പലർക്കും പ്രചോദനമാകുന്ന തരത്തിൽ തന്റെ സംരംഭം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇവർ. സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് വെല്ലുവിളികളെ അവസരങ്ങളാക്കി മുന്നേറുന്ന ഇത്തരം വനിതകളുടെ അനുഭവങ്ങൾ സമൂഹത്തിന് വലിയ പ്രചോദനമാണ്. അവരുടെ സംരംഭക ജീവിതത്തെക്കുറിച്ചും തുടക്കകാല അനുഭവങ്ങളെക്കുറിച്ചും വിജയത്തിന്റെ പിന്നിലെ കഥകളെക്കുറിച്ചും ഇന്ന് നമുക്ക് സംസാരിക്കാം. നമസ്കാരം, ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫെൺഫോർഷ എന്ന പരിപാടിയാണ്. താങ്കളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ?
3: എന്റെ പേര് ഖദീജ മാബി. കൂടുതൽ പരിചയപ്പെടുത്തണമെങ്കിൽ ജാൻവി ജാനു എന്ന് പറഞ്ഞാൽ അറിയും.
0: കവരത്തി തന്നെയാണോ സ്ഥലം?
3: അതെ, കവരത്തി തെലീക്കപുരയാണ് എന്റെ വീട്ടുപേര്.
0: ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമാകുന്ന ഒരു യാത്രയാണ് താങ്കളുടേത്. സ്വയം തൊഴിൽ എന്ന ആശയത്തിലേക്ക് എത്താൻ കാരണം എന്തായിരുന്നു?
3: അത് എന്റെ പഠിത്തം കഴിഞ്ഞ് ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഓഫീസിൽ 12 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിരിച്ചുവിട്ടപ്പോൾ ഇനി എന്ത് ചെയ്യും? കാരണം ഞാനൊരു സെപ്പറേറ്റ് ആണ്. എന്റെ മോളുമായുള്ള ഒരു ചെറിയ ലോകത്താണ് ഞാൻ ജീവിച്ചു പോകുന്നത്. മോളെ നല്ല രീതിയിൽ നോക്കണം. മോൾക്കൊരു കുറവ് പോലും ഉണ്ടാവരുത്. ഒരു പാരന്റിന്റെ ഡബിൾ റോളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോളുടെ കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാവരുത്. നമ്മൾ ജീവിച്ച സിറ്റുവേഷൻ പോലെ ആവരുത് നമ്മുടെ കുട്ടികളും. അത് എല്ലാ പാരന്റും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇനി എന്ത് ചെയ്യും? ജീവിതത്തെ നോക്കി പകച്ചു നിന്നപ്പോഴാണ് ദീപശ്രീയിൽ ഒരു അംഗമാവുന്നത്. ദീപശ്രീ കൂട്ടായ്മയിൽ സൺഡേ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നത്. അതിൽ ഞാനും കൂടി ആദ്യമൊക്കെ ഒരു നാണക്കേടായിരുന്നു. പിന്നീട് എല്ലാവരും കൂട്ടായ്മയിൽ ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി. പിന്നീട് അങ്ങോട്ട് സൺഡേ മാർക്കറ്റ് മാറി ഡെയിലി മാർക്കറ്റായി മാറി. പിന്നീട് അങ്ങോട്ട് പരിചയക്കാരും സുഹൃത്തുക്കളുമായിരുന്നു ഉപഭോക്താക്കൾ. അവരുടെ പിന്തുണയും നല്ല അഭിപ്രായങ്ങളുമാണ് പിന്നീട് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ എനിക്ക് പ്രചോദനമായത്.
0: എല്ലാ തുടക്കങ്ങളും ചെറിയ ചെറിയ ചുവടുകളിൽ നിന്നാണല്ലോ. ആദ്യകാലത്ത് ബിസിനസ് തുടങ്ങുമ്പോൾ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു?
3: തുടക്കത്തിൽ പലരുടെയും പുച്ഛത്തോടെയുള്ള നോട്ടവും കളിയാക്കി ചിരിക്കലും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ചെവിക്കൊള്ളാതെ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോയി. ഒരു ബിസിനസ്സിൽ വിചാരിച്ച ഉടനെ ഫലം കിട്ടണമെന്നില്ല. പരാജയങ്ങളിൽ നിന്നും പഠിച്ച് വിട്ടുകൊടുക്കാതെ ശ്രമിച്ചതാണ് മാറ്റം വരുത്തിയത്.
0: ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ സംരംഭത്തിന് പിന്നിൽ ഒരുപാട് പരിശ്രമങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഈ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായകമായത് എന്തൊക്കെയായിരുന്നു?
3: നമ്മൾ കൊണ്ടുവരുന്ന സാധനത്തിന്റെ ടേസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരത്തിൽ ഒട്ടും വീഴ്ച ചെയ്യാതിരുന്നതാണ് കസ്റ്റമേഴ്സിന് എന്നോടുള്ള വിശ്വാസം കൂടിയതാണ് എന്റെ വളർച്ചയ്ക്ക് കാരണം.
0: വീട്ടുകാര്യങ്ങളും ജോലിയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. കുടുംബജീവിതവും ബിസിനസ്സും എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകുന്നു?
3: തീർച്ചയായും അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഞാൻ

0: ടൈം മാനേജ്മെന്റ് ഉണ്ടാക്കിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ ബാലൻസ് ചെയ്ത് പോകുന്നത്. വീട്ടിലെ കാര്യങ്ങളായാലും ജോലിസ്ഥലത്തെ കാര്യങ്ങളായാൽ പോലും മോളുടെ പല കാര്യങ്ങളും ഞാൻ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. എല്ലാം ഒരുപോലെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുണ്ട്.
1: നമ്മളിപ്പോൾ എന്ത് കാര്യം തുടങ്ങിയാലും ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് കുടുംബത്തിന്റെ ഒരു പിന്തുണയാണല്ലോ. താങ്കളുടെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച പിന്തുണയെ കുറിച്ച് പറയാമോ?
0: പിന്തുണ എന്ന് വെച്ചാല് ഞാൻ സെപ്പറേറ്റ് ആയതിന് ശേഷമാണ് ഞാൻ ഈ സംരംഭത്തിലേക്ക് തുടങ്ങുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടുംബത്തിന്റെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ നിലയിലെത്താൻ കഴിയില്ലായിരുന്നു. തുടക്കത്തിൽ ചെറിയ പേടിയും ആശങ്കയും ഉണ്ടായപ്പോൾ എനിക്ക് ധൈര്യം തന്നത് അവരാണ്. ചിലപ്പോൾ ബിസിനസിന്റെ തിരക്കുകൾ കാരണം വീട്ടിലെ കാര്യങ്ങളും മോളുടെ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റാതെ വരുമ്പോൾ മോളെ ചേച്ചീൻ്റെ അടുത്തോ ബ്രദറിൻ്റെ വൈഫിൻ്റെ അടുത്തോ കൊണ്ടാക്കാറുണ്ട്. അവരുടെ വലിയ ഒരു പിന്തുണയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്.
2: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
3: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയാട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെ ആകട്ടെ. അയാട്ട ക്യാബിൻ ക്രൂ, അയാട്ട എയർപോർട്ട് മാനേജ്മെന്റ് DBA, BCOM+ അയാട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം. വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, കാലിക്കറ്റ്, 9846888222. ബ്രാഞ്ചസ് പെരിന്തൽമണ്ണ, തൃശൂർ, കൊച്ചി, ട്രിവാൻഡ്രം, UK ആൻഡ് UAE.
1: വിജയത്തിലേക്കുള്ള യാത്രയിൽ മറക്കാനാവാത്ത പല അനുഭവങ്ങളും ഉണ്ടായിരിക്കും. ഇന്ന് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം പങ്കുവെക്കാമോ?
0: തീർച്ചയായും, അങ്ങനെയുള്ള നിമിഷങ്ങൾ ഒരുപാടുണ്ട്. എങ്കിലും ഞാനൊരു വീട് പണിയിക്കുന്നുണ്ട്. ഏതാണ്ട് അതിന്റെ പണി കഴിയാൻ പോവുകയാണ്. അതിന്റെ സന്തോഷം വേറെയാണ്. നമ്മുടെ അധ്വാനത്തിൽ നിന്നും ഉണ്ടാക്കിയ ഒരു വീട്, അത് കാണുമ്പോൾ തന്നെയാണ് ഇന്നും മനസ്സിൽ നിൽക്കുന്ന ഏറെ സന്തോഷം നൽകുന്ന ഒരു അനുഭവം. എല്ലാവർക്കും പറ്റും. നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കുന്നത് വരെ നമ്മൾ അതിന്റെ പിന്നാലെ ആയിരിക്കണം. നമ്മുടെ പരിശ്രമം കൊണ്ട് നമുക്ക് നേടാൻ ആവാത്തത് ഈ ലോകത്ത് ഒന്നുമല്ല.
1: ഇപ്പോൾ പല സ്ത്രീകളും സ്വയം തൊഴിൽ മേഖലയിൽ അവസരങ്ങൾ തേടുകയാണല്ലോ. ഈ മേഖലയിൽ പുതുതായി വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്?
0: പുതുതായി കടന്നു വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം വിപണിയെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കുക എന്നതാണ്. അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ വലിയ തുക നിക്ഷേപിക്കാതെ ചെറിയ രീതിയിൽ തുടങ്ങി പടിപടിയായി വളർത്താൻ ശ്രമിക്കുക. തെറ്റുകൾ സംഭവിച്ചേക്കാം. അതിൽ നിന്നും പഠിച്ച് മുന്നോട്ട് പോകാനുള്ള മനസ്സുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത്.
1: ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ സംരംഭം ഇനി വരും കാലത്ത്, അതായത് ഇനി ഭാവിയിൽ എങ്ങനെയൊക്കെ വളരണമെന്നാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്?
0: സ്വപ്നം കാണുന്ന വെച്ചാൽ എല്ലാവർക്കും സ്വപ്നം കാണുന്നത് പോലെ എനിക്കും ചെറിയ ചെറിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ മുൻകൈയിലെടുത്ത് പ്രവർത്തിച്ചു വരുന്ന ഈ സംരംഭം ഭാവിയിൽ ഒരു കുറച്ച് തൊഴിലാളികളെ കൊണ്ടുവന്നിട്ട് മുതലാളിയായി ചമഞ്ഞിരുന്നിട്ട് അങ്ങനെയൊക്കെ പോകാനാണ് താല്പര്യം. ഈ സംരംഭത്തെ ഇതിനേക്കാളും കൂടുതൽ മികച്ച രീതിയിൽ തന്നെ എത്തിക്കണം. കൂടുതൽ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാനും സാധിക്കുമെങ്കിൽ മറ്റുള്ളവർക്ക് തൊഴിലവസരം നൽകാനും ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും പിന്തുണയോടെ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ.
1: അവസാനമായി നമ്മുടെ ശ്രോതാക്കളോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് എന്തൊക്കെയാണ് പറയാനുള്ളത്?
0: നമ്മുടെ ഉള്ളിലെ കഴിവ് എന്താണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയുക. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയും എന്നോർത്ത് ഒരിക്കലും മാറി നിൽക്കരുത്. തുടക്കത്തിൽ പല പരാജയങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. പക്ഷേ നമ്മുടെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഉണ്ടായെങ്കിൽ ഏതൊരു പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. ഞാൻ ഒറ്റയ്ക്ക് പല കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും പരാജയപ്പെട്ടിട്ടുണ്ട്. എങ്കിലും തളർന്നില്ല. പരാജയങ്ങൾ ഉണ്ടാവും. പരാജയങ്ങളെ ഭയപ്പെടാതെ സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി ധൈര്യമായി ഒരു ചുവട് മുന്നോട്ട് വെക്കുക. തീർച്ചയായും വിജയം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അവസാനമായി നമ്മുടെ ശ്രോതാക്കളോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് പറയാനുള്ളത്, ഓരോരുത്തരിലും ഓരോ കഴിവുകൾ ഒളിഞ്ഞിരിക്കുന്നുവെന്നാണ്. പലപ്പോഴും കുടുംബ ചുമതലകൾ മറ്റു സാഹചര്യങ്ങളും കാരണം സ്വന്തം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെക്കുന്നവരുണ്ട്. പക്ഷേ നമ്മളിലുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ചെറിയ ചെറിയ തുടക്കമാണെങ്കിലും അതിന് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഞാൻ വളരെ ചെറിയ രീതിയിലാണ് തുടങ്ങിയത്. എന്നാൽ ക്ഷമയോടെയും ആത്മാർത്ഥതയോടെയും മുന്നോട്ട് പോയപ്പോൾ നല്ല ഫലങ്ങൾ ലഭിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ എന്ന സംശയത്തേക്കാൾ എനിക്ക് ശ്രമിച്ചു നോക്കാം എന്ന ചിന്തയാണ് പ്രധാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടക്കത്തിൽ പല ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും നേരിടേണ്ടി വന്നേക്കും.

0: പക്ഷേ അതൊന്നും നമ്മെ പിന്നോട്ടടിക്കാനുള്ള കാരണമായി കാണാതെ പുതിയ അനുഭവങ്ങളായി സ്വീകരിക്കണം. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ പല മേഖലകളിലും തങ്ങളുടെ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വീട്ടമ്മമാരായാലും ജോലി ചെയ്യുന്നവരായാലും വിദ്യാർത്ഥിനികളായാലും ഓരോ സ്ത്രീക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ മുന്നോട്ടു പോകാൻ അവസരങ്ങൾ തേടാം. കുടുംബത്തിന്റെ പിന്തുണയും സമൂഹത്തിന്റെ പ്രോത്സാഹനവും ലഭിക്കുമ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയും. നമ്മുടെ ആരോഗ്യവും കുടുംബവും ഒരേപോലെ ശ്രദ്ധിച്ചുകൊണ്ട് സ്വന്തമായി ഒരു വ്യക്തിക്ക് സ്വപ്നങ്ങളും വളർത്തിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കണം. മറ്റുള്ളവരുടെ വിജയങ്ങൾ കാണുമ്പോൾ നിരുത്സാഹപ്പെടാതെ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക.
1: ഇത്രയും നേരം ഞങ്ങളോടൊപ്പം നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ആശംസിക്കുന്നു. നമസ്കാരം.
0: ആകാശവാണിയിലൂടെ ഈ അവസരം നൽകിയതിനും സ്നേഹപൂർവ്വം കേട്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാ സ്ത്രീകൾക്കും ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും തങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫെൺഫോരിഷ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി കവരത്തി ദ്വീപ് സ്വദേശിനി ഖദീജ ഉമാബി. ഈ പരിപാടി തയ്യാറാക്കിയത് ബിബി സമിയ, സലാഹ മൻസൽ. നന്ദി, നമസ്കാരം.
2: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
3: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെ ആകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, ബിബിഎ, ബികോം പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം. വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, കാലിക്കറ്റ്, 9846888222. ബ്രാഞ്ചസ് പെരിന്തൽമണ്ണ, തൃശൂർ, കൊച്ചി, ട്രിവാൻഡ്രം, UK ആൻഡ് UAE.
2: ഫെൺഫോരിഷ നിങ്ങൾക്കായി സമർപ്പിച്ചത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: Join Indian Navy. The Indian Navy invites online applications from unmarried male candidates for Agniveer Apprentice 01/2027 and 02/2027 batch. Last date for submission is 29th June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready. Cohesive. Atmanirbhar. Safeguarding seas for a Vikasit Samriddh Bharat. Join Indian Navy.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ഭീഷ്മചര്യ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം SP വെങ്കടേഷ്, ഗാനരചന യൂസഫലി ഗിജേരി.

അടുത്തതായി സമീറിന്റെ വരികൾക്ക് നദീം ശ്രാവൺ ഈണം പകർന്ന് സോനു നിഗം, അൽക്ക യാഗ്നിക് എന്നിവർ ആലപിച്ച ഗാനം. ചിത്രം ബർസാത്ത്.

ചലച്ചിത്രഗാനങ്ങളിൽ അവസാനമായി സൂര്യവംശം എന്ന ചിത്രത്തിനുവേണ്ടി ഹരിഹരൻ ആലപിച്ച ഗാനം. സംഗീതം എസ് എ രാജ്കുമാർ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് സബീനാബി കീളാശ്രാമ്പി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, മലയാളത്തിന്റെ പ്രിയങ്കരനായ കവിയും ഗാനരചയിതാവുമായിരുന്ന പഴവിള രമേശന്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു ഗാനത്തോടെ ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കാം. ജോൺസൺ സംഗീതം നൽകി ജി വേണുഗോപാലും സുജാതയും ചേർന്ന് പാടിയത്. ചിത്രം മാളൂട്ടി.

0: ഒന്ന് വേഗാട്ടെ, പ്ലീസ് വേഗം.
1: എന്താ വേറെ മാച്ച് ഉണ്ടോ?
0: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പിനെ കൊണ്ട് ബാങ്കിൽ പോകണം.
1: അതന്നെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
2: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
3: അങ്ങനെയാണ് RBI പറയുന്നത്, മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ ഭിന്നശേഷിയുള്ള

0: നടത്താൻ കഴിയാത്ത ആളുമാണെങ്കിൽ ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
1: സീനിയർ ഏറ്റവും നല്ലത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രവർത്തികളാക്കും.
2: രാധാമണി പരമേശ്വരൻ എഴുതി, അഭിജിത്ത് PS നായർ സംഗീതം നൽകി. ആകാശങ്ങളിൽ എന്ന ചിത്രത്തിനുവേണ്ടി നജീബും സിതാരയും ചേർന്ന് പാടിയ ഗാനം.

കേശു ഈ വീടിന്റെ നാഥൻ. ഈ ചിത്രത്തിനുവേണ്ടി സജീഷ് ഹരി എഴുതി നാദർഷ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനമാണ് ഇനി.

ആറാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ഡോക്ടർ കെ ഓമനക്കുട്ടിയും ചേർന്ന് പാടിയ ഗാനമാണിനി. ഹരിനാരായണന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് രാഹുൽ രാജ്.

വയലാർ ശരചന്ദ്രവർമ്മ എഴുതി, അലക്സ് പോൾ സംഗീതം നൽകി. മായാവി എന്ന ചിത്രത്തിനുവേണ്ടി മഞ്ജരി പാടിയ ഗാനമാണ് ഇനി.

റഫീഖ് അഹമ്മദ് എഴുതി, രാഹുൽ രാജ് സംഗീതം നൽകി. ബാച്ചിലർ പാർട്ടി എന്ന ചിത്രത്തിനുവേണ്ടി രമ്യ നമ്പീശനും സംഘവും പാടിയ ഗാനമാണ് ഇനി.

ഗൃഹനാഥൻ. ഈ ചിത്രത്തിനു വേണ്ടി അച്ചു, സിതാര എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ്. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് രാജാമണി.

റഫീഖ് അഹമ്മദിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, നജീം അർഷാദും അഭിറാമി അജയും ചേർന്ന് പാടിയത്. ചിത്രം ഡയമണ്ട് നെക്ലേസ്.

ഇവൻ മേഘരൂപൻ. ഈ ചിത്രത്തിനു വേണ്ടി ചിത്രയും ശരത്തും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, സംഗീതം പകർന്നത് ശരത്.

ഒരു ഗാനം കൂടി കേൾക്കാം. ഒ എൻ വി കുറിപ്പെഴുതി, അവസേപ്പച്ചൻ സംഗീതം നൽകി, കെ എസ് ചിത്ര പാടിയത്. ചിത്രം ഒരു സായന്തനത്തിന്റെ സ്വപ്നം.

0: സമയം 10 മണി. ആകാശവാണി.
1: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ അധ്യാപികയായ ഹീര വി എസുമായി സിവിൽ ജികൾ നടത്തുന്ന അഭിമുഖം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി മാർ ഇവാനിയോസ് കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഹീര വി എസ് ആണ്. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: ഓറിയന്റേഷൻ ആൻഡ് മൊബിലിറ്റി ട്രെയിനിങ് വനിതകൾക്ക് സജീവമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ആരംഭിക്കാൻ തോന്നുന്നു. എന്താണ് ഓറിയന്റേഷൻ ആൻഡ് മൊബിലിറ്റി ട്രെയിനിങ്?

0: എന്ന് പറയുമ്പോ
1: ഇപ്പൊ നിലവില് ചെയ്തതെന്ന് പറഞ്ഞാല് കാഴ്ചാപരിമിതരായവരുടെ സംഘടനയുണ്ട്, കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറഞ്ഞ്. അവരുടെ നേതൃത്വത്തിൽ കാഴ്ചാപരിമിതരായ വനിതകൾക്ക് അന്തസ്സോടും കാര്യക്ഷമമായിട്ട് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള പരിശീലനം നൽകുകയായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാനും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് കെയിൻ ഉപയോഗിച്ച് എങ്ങനെ നടക്കാം, നമ്മുടെ മറ്റിന്ദ്രിയങ്ങളെ നമ്മുടെ യാത്രയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം, പലതരത്തിലുള്ള ഗന്ധങ്ങള്, ശബ്ദങ്ങള്, വൈറ്റ് കെയിൻ ഉപയോഗിച്ച് റോട്ടിലും മണ്ണിലുമൊക്കെ തട്ടുമ്പോഴുള്ള ശബ്ദത്തിന്റെ വ്യത്യാസങ്ങള്, ആ സമയത്ത് നമ്മുടെ ശരീര ചലനങ്ങള്, അതൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ പരിശീലനമായിരുന്നു. ഒപ്പം കുറച്ച് സെൽഫ് ഡിഫൻസ് ടെക്നിക്കുകളും കൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.
0: സെൽഫ് ഡിഫൻസ് ടെക്നിക്സിനെ കുറിച്ചൊന്ന് പറയാമോ?
1: ഇന്നത്തെ നമ്മുടെ സമൂഹത്തില് സ്ത്രീകളാകുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ചൂഷണങ്ങൾ നേരിടുന്നുണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ. കാഴ്ചപരിമിതരാകുമ്പോൾ അതിന്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിട്ട് പോകാൻ, ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രതിരോധിച്ചു നിൽക്കാൻ വേണ്ടുന്ന ചെറിയ ചെറിയ ടെക്നിക്സുകൾ, നമ്മുടെ വൈറ്റ് കെയിൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അവരെ പ്രതിരോധിക്കാം, നമുക്ക് അപകടം പറ്റാതെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകൾ.
0: ആ ടെക്നിക്സ് ഒന്ന് പറയാൻ പറ്റുമോ?
1: കാണിക്കേണ്ടതാണ്, നമുക്കത് പറയുമ്പോ എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് അറിയില്ല. ഞാൻ പറയാൻ ശ്രമിക്കാം. നമ്മൾ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാള് നമ്മുടെ കയ്യിൽ കയറി പിടിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ആ പിടുത്തത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ കയ്യെ റിലീസ് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ ഇപ്പോ നമ്മുടെ ഷോള്, മുടി, അങ്ങനെ സ്ത്രീകളെ പല രീതിയിൽ പിടിക്കാലോ, അത്തരത്തിൽ പിടിക്കുന്ന സന്ദർഭങ്ങളിൽ അവരെങ്ങനെ വേദനിപ്പിക്കാൻ, നമ്മുടെ ശരീരത്തിൽ ചില മർമ്മഭാഗങ്ങളുണ്ട്, അവിടെ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ഈ കൈയുടെ നാല് വിരലുകൾ ഉപയോഗിച്ച് എങ്ങനെ വേദനിപ്പിക്കാം. വേദന എടുക്കുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും പിടിവിടും. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മള് കത്രികലോക്ക് എന്ന് പറയും, കൈ ക്രോസ് വെച്ച് നമ്മുടെ കെയിൻ ഉപയോഗിച്ച് അവരുടെ കൈ നമ്മുടെ കൈയുടെയും കെയിന്റെ ഇടയിൽ ലോക്ക് ചെയ്യുന്നൊരു രീതിയാണ്. അങ്ങനെ അത്തരത്തിലുള്ള കുറച്ച് കുറച്ച് ടെക്നിക്സുകൾ.
0: ഓറിയന്റേഷൻ ആൻഡ് മൊബിലിറ്റി ട്രെയിനിങ്ങിനെ പറ്റി ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞു, അപ്പൊ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയോ. അങ്ങനെയാണ് ടീച്ചർ മനസ്സിലാക്കിയത്?
1: ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാല് ഞാൻ അതിനുവേണ്ടി പ്രത്യേക കോഴ്സുകളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു 4 വർഷത്തിനടുത്തായിട്ട് തന്നെ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്റെ യാത്രകളിൽ ഞാൻ നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, അതിനെ ഓവർകം ചെയ്യാൻ ഞാൻ കണ്ടെത്തിയ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വെച്ച് സ്വന്തമായിട്ട് തന്നെയുള്ള അനുഭവങ്ങളായിരുന്നു. പിന്നെ ഈ ട്രെയിനിങ് നേരത്തെ പറഞ്ഞ സംഘടനയുടെ ഭാഗമായിട്ട് ചെയ്ത ട്രെയിനിങ്ങിൽ അവർ കൃത്യമായിട്ട് മൊഡ്യൂളുകൾ തന്നിരുന്നു, അതിനനുസരിച്ചാണ് ബാക്കിയുള്ളവരെ ട്രെയിൻ ചെയ്യിച്ചത്. അപ്പൊ അതിൽ എന്റെ കൂടെ അനുഭവങ്ങൾ ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
0: മാഡം പറഞ്ഞു യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു, അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: നമുക്ക് ചില സമയത്ത് നമ്മൾ നിൽക്കുമ്പോൾ വഴി അറിയില്ല, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. ആദ്യമായിട്ട് പോകുന്ന ഒരു സ്ഥലമാകുമ്പോൾ അപ്പൊ ചിലപ്പോൾ നമ്മൾ ആരാണ് നമ്മളുടെ അടുത്ത് നിൽക്കുന്നതെന്ന് അറിയില്ല. അത് സ്ത്രീയാണോ പുരുഷനാണോ, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യോ, അവിടെ ആളുണ്ടോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ശ്രമിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം സൈലന്റ് ആയിട്ട് നിൽക്കും, എനിക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ കെയിന്റെ ഹെൽപ്പോട് കൂടി സേഫായിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് കുറച്ചു നേരം സൈലന്റ് ആയിരുന്നു, ചുറ്റും ഒന്ന് ഒബ്സർവ് ചെയ്യും. ചെറിയ ചെറിയ ശബ്ദങ്ങൾ, അതുപോലെ ചിലർ നമ്മളെ പാസ് ചെയ്ത് പോകുമ്പോൾ ചില ഗന്ധങ്ങളുണ്ടാവും ചില മനുഷ്യരുടെ, അങ്ങനെ ഗന്ധം നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒരാൾ നമ്മളെ പാസ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പെട്ടെന്ന് നമ്മളുടെ മുന്നിലൂടെ ഒരാൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ദേഹത്തൊരു കാറ്റ് തട്ടുന്നുണ്ടാവും. അപ്പൊ അതിന്റെ വേരിയേഷൻ, പിന്നെ ചില ശബ്ദങ്ങൾ, ചിലർ നടന്നു വരുന്ന ശബ്ദങ്ങൾ ഉണ്ടായിരിക്കാം. അത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഒബ്സർവ് ചെയ്ത് അടുത്ത ആളെത്താറാവുമ്പോൾ എന്താണോ നമ്മുടെ ആവശ്യം എന്നുള്ളത് ചോദിക്കുക. അപ്പൊ ചിലരൊന്നും പ്രതികരിക്കില്ല, മിണ്ടാതെയൊക്കെ പോകും. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ ഒരാൾ വരുന്നവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്.
0: ആദ്യത്തെ യാത്ര ഓർമ്മയുണ്ടോ? വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്?
1: എന്റെ അമ്മ തീരെ സപ്പോർട്ടല്ലായിരുന്നു, മറ്റെല്ലാ കാര്യത്തിനും സപ്പോർട്ടായിരുന്നു. ഒറ്റയ്ക്ക് വിടാൻ അമ്മയ്ക്ക് പേടിയായിരുന്നു, പെൺകുട്ടി ആയതുകൊണ്ടും കാഴ്ചയില്ലാത്തതുകൊണ്ടും എന്തെങ്കിലുമൊക്കെ പറ്റുന്നുള്ളൊരു പേടി അമ്മയ്ക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ മരിച്ചിട്ട് ഇപ്പൊ 7 വർഷമായി. അപ്പൊ അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല എവിടെ, ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ വിടും, അതല്ലാതെ തനിയെ എവിടെയും വിടില്ല. അപ്പൊ അമ്മ മരിച്ചതിന് ശേഷം പിന്നെ എല്ലാ കാര്യത്തിനൊപ്പം അച്ഛനാണ് ഉണ്ടായിരുന്നത്. അപ്പം എന്റെ ഓരോ ആവശ്യങ്ങൾക്ക് വരുമ്പോൾ അച്ഛന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അച്ഛന് ജോലിയുള്ള ദിവസം എന്റെ മറ്റു പല കാര്യങ്ങളും ഞാൻ മാറ്റി വെക്കേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഒറ്റയ്ക്ക് പോകേണ്ട ഒരു ആവശ്യകത വന്നെ. ആദ്യമൊക്കെ അച്ഛനും എതിർപ്പായിരുന്നു, വേണ്ട, കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് ആരും ഉണ്ടാവില്ല എന്നൊക്കെയുള്ള വിഷമമായിരുന്നു. അമ്മയില്ലാണ്ടായപ്പോ കൊണ്ടുപോകാൻ അച്ഛൻ ഉണ്ടായിരുന്നു, അച്ഛനും കൂടി ഇല്ലെങ്കിൽ പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഒറ്റയ്ക്ക് പോയി പഠിക്കണ്ടേ, അങ്ങനെ ഒരു ഒറ്റയ്ക്ക് ആവുന്ന അവസ്ഥയിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോ അച്ഛനുണ്ടല്ലോ, എന്ത് വന്നാലും വിളിച്ചാല് ഒരു വിളിക്കപ്പുറം അച്ഛനുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലാണ് അങ്ങനെ ഒറ്റയ്ക്ക് പോയി തുടങ്ങിയത്. ഇപ്പോ അച്ഛൻ സപ്പോർട്ടാണ്. ഞാനിപ്പോ ഇവിടെ കോളേജിൽ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോ കോളേജിന്റെ അടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നത്. വേറെ എല്ലാവർക്കും ഭയമാണ്, എന്റെ ഹസ്ബൻഡും എല്ലാവരും പറഞ്ഞു അയ്യോ ഒറ്റയ്ക്ക് എങ്ങനെയാ നിൽക്കുക, അത് ബുദ്ധിമുട്ടാവും, അങ്ങനെ ഇങ്ങനെ പലർക്കും ആശങ്കയായിരുന്നു. പക്ഷെ എന്റെ അച്ഛൻ മാത്രമാണ് അങ്ങനെ ഒരു ആശങ്ക എന്നോട് പറയാത്തത്. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും, ആരെങ്കിലും വിളിച്ചാൽ അവൾ എങ്ങനെയാ ചെയ്യാം, അത് അവള് ചെയ്തോളും, അവള് നിന്നോളും എന്നുള്ളൊരു മറ്റാരെക്കാളും എന്റെ അച്ഛന്

0: ഉണ്ടാ ഒരു ഉറപ്പ് തന്നെയാണ് എന്റെ കോൺഫിഡൻസിന്റെ പിന്നിലുള്ള റീസൺ.
1: അച്ഛൻ്റെ
0: ആ ഒരു ഉറപ്പാണ്.
1: അതിൽ ആദ്യത്തെ യാത്ര ഓർമ്മയുണ്ടോ, ഇങ്ങോട്ട് പോയത്?
0: ഉണ്ട്. ആദ്യമായിട്ട് ഞാൻ പി ജി കഴിഞ്ഞ സമയത്ത് ഒരു 3 മാസത്തോളം ഇവിടെ തിരുവനന്തപുരത്ത് ജ്യോതിർഗമയ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ കമ്പ്യൂട്ടർ പരിശീലനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ വല്യച്ഛൻ മരിക്കുന്നത്. അപ്പൊ അന്ന് അവിടുന്ന് തൃശ്ശൂരിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അച്ഛന് കൂടെ വരാൻ പറ്റുന്ന സാഹചര്യമല്ല, അവിടെ ഒരുപാട് ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അച്ഛനോട് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഇവിടെയുള്ള അങ്കിളിനെ വിളിച്ചിട്ട് ഞാൻ പൊക്കോളാം, അച്ഛൻ പേടിക്കണ്ട, ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ട്രെയിൻ അച്ഛൻ അവിടുന്ന് കയറ്റി തന്നു. ഞാനപ്പോ ഇവിടെയുള്ള ആരെയും അറിയിച്ചില്ല, ഞാൻ വരുന്നുണ്ട് എന്നുള്ളത് ആരോടും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ തിരുവനന്തപുരത്ത് വന്നിറങ്ങി. അപ്പൊ എന്റെ കൂടെ യാത്ര ചെയ്തൊരു അങ്കിൾ ഉണ്ടായിരുന്നു, ആ അങ്കിളിനെ പരിചയപ്പെട്ടു. അപ്പൊ ആള് എന്നെ അവിടുന്ന് ഓട്ടോ കയറ്റി വിട്ടു. അങ്ങനെ ഞാൻ വഴി പറഞ്ഞു കൊടുത്ത് ഒറ്റയ്ക്ക് ജ്യോതിർഗമയിൽ എത്തി. അതാണ് ഫസ്റ്റത്തെ ഒരു ഒറ്റയ്ക്ക് ചെയ്തു എന്ന് പറയാവുന്ന ഒരു യാത്ര.
1: അതിനുശേഷം ഇപ്പൊ
0: സ്ഥിരമായിട്ട് ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യാറുണ്ട്. റെയിൽവണ്ണിന്റെ ആപ്ലിക്കേഷനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായാലും, ഇപ്പൊ വേർ ഇസ് മൈ ട്രെയിൻ നോക്കി, ട്രെയിൻ എവിടെ എത്തി, അങ്ങനെയുള്ള എല്ലാവർക്കും ആവശ്യമുള്ള ആപ്ലിക്കേഷനുകളൊക്കെ അത്യാവശ്യം ഉപയോഗിച്ച് പരിചയമുണ്ട്. പിന്നെ എന്തെങ്കിലും സഹായം വേണ്ടി വന്നാല് ആളുകളോട് ചോദിക്കും. എനിക്ക് അങ്ങനെ സംസാരിക്കാനും ചോദിക്കാനും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ആളല്ല. അപ്പൊ ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാവുമ്പോ, രാത്രിയൊക്കെ ആവുമ്പോ, റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ ആളുകളെയും നമുക്ക് വിശ്വസിച്ച് പോവാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പോലീസുകാരെങ്കിലും വിളിക്കും, ഹെൽപ്പ് വേണം എന്ന് പറയും. അങ്ങനെ അവരുടെ ഹെൽപ്പോടുകൂടി പോവും.
1: രാത്രി കാലങ്ങളിൽ ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്?
0: ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തൃശ്ശൂർ പോകണമെങ്കിലും, പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ വീട് തലശ്ശേരിയാണ്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് രാത്രി കാലത്താണ് യാത്രകളൊക്കെ വരുന്നത്. പിന്നെ ഞാനൊരു ബ്ലൈൻഡ് ഫുട്ബോൾ പ്ലെയറാണ്, അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള യാത്രകളും അങ്ങനെ നടത്തിയിട്ടുണ്ട്. അപ്പൊ കേരളത്തിന് പുറത്തൊക്കെ ടൂർണമെന്റ് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ രാത്രിയൊക്കെ യാത്രകൾ വന്നിട്ടുണ്ട്.
1: അപ്പൊ നിങ്ങൾ ഗ്രൂപ്പായിട്ട് എല്ലാവരും
0: ഗ്രൂപ്പായിട്ടാണ് അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്ലെയേഴ്സ് എല്ലാവരും കാഴ്ചപരിമിതരായിരിക്കും. കോച്ചും കീപ്പറും മാത്രമാണ് സൈറ്റഡ് ആയിട്ടുള്ളവർ ഉണ്ടായിരിക്കുക.
1: പിന്നെ എവിടെയാണ് പഠിച്ചതൊക്കെ?
0: എനിക്ക് 7 വയസ്സ് വരെ കാഴ്ച ഉണ്ടായിരുന്നു. അപ്പൊ കാഴ്ച പോകുന്ന സമയത്ത് ഞാൻ തൃശ്ശൂർ എന്റെ വീടിന്റെ അടുത്തുള്ള പുത്തൂർ എൽ പി സ്കൂളിലാണ് പഠിച്ചിരുന്നത്. കാഴ്ച പോയി, പിന്നൊരു 1.5 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ പഠിക്കാൻ ചെല്ലുന്നത്. അത് കുന്നംകുളത്ത് ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂളിലാണ് ചേർന്നത്. പിന്നെ 7ാം ക്ലാസ് വരെ അവിടെ തന്നെ പഠിച്ചു. അതിനുശേഷം ഹൈസ്കൂൾ വീടിന്റെ അടുത്ത് പുത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും, ഹയർ സെക്കൻഡറി തൃശ്ശൂർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും ചെയ്തു. പിന്നെ ഡിഗ്രി പഠിച്ചത് കൊടകര സഹൃദയ കോളേജിലാണ്. അതിനുശേഷം പി ജി ഗുരുവായൂര് ലിറ്റിൽ ഫ്ലവർ കോളേജിലും ചെയ്തു. പിന്നെ ഞാനിപ്പോ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജില്.
1: ഈ ഒരു ജേണിയില് കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉള്ള ഒരു വ്യക്തി ചോദിച്ചാൽ ആരെയായിരിക്കും പറയാം?
0: അച്ഛൻ.
1: അച്ഛൻ, അച്ഛന്റെ പേരെന്താണ്?
0: ശിവദാസൻ എന്നാണ് അച്ഛന്റെ പേര്. അച്ഛൻ ഇലക്ട്രീഷ്യനാണ്. ഇന്ന് ഈ നിമിഷം വരെയുള്ള എന്റെ ഏറ്റവും സപ്പോർട്ട് എന്ന് പറയുന്ന അച്ഛൻ തന്നെയാണ്.
1: കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് 7ാമത്തെ വയസ്സിൽ നിന്നല്ലേ പറഞ്ഞു? എന്തെങ്കിലും ബുദ്ധിമുട്ട്, രോഗം, അങ്ങനെ എന്തെങ്കിലും?
0: ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല. 1-2 ആഴ്ച കൊണ്ട് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് പോവുമായിരുന്നു.
1: ബുദ്ധിമുട്ട് പെട്ടെന്ന്
0: വന്നതാണ്, തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അത്യാവശ്യം പോയിട്ടാണ് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫാമിലിയിൽ ആർക്കും ഇങ്ങനെ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കാഴ്ച കംപ്ലീറ്റ് പോയതിനു ശേഷമാണ് ഇങ്ങനെ തലച്ചോറിന് കണ്ണിലേക്ക് വരുന്ന ഞരമ്പ് തളർന്നതാണെന്ന്
1: മനസ്സിലാക്കുന്നത്.
0: അപ്പോഴേക്കും പിന്നെ ഒന്നും ചെയ്യാനില്ല. കാഴ്ച പോയ സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാ. അപ്പൊ എനിക്കൊരു ബ്രദർ ഉണ്ട്, ഞാനും ബ്രദറും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പൊ കാഴ്ച പോയി കഴിഞ്ഞപ്പോ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഭയങ്കര വാശിയും ദേഷ്യവും എല്ലാത്തിനോടും വെറുപ്പ് ഒക്കെ ആയിരുന്നു. പിന്നെ കുന്നംകുളത്ത് ചെന്നതിന് ശേഷം അവിടെ എന്നെ പോലെയുള്ള ആളുകള്, അതും ജന്മനാ കാഴ്ചയില്ലാത്തവര്, പകുതിക്കുന്ന കാഴ്ച പോയവര് ഒക്കെ അവരുടെ കൂട്ടത്തില് ചെന്ന് പെട്ടതിന് ശേഷമാണ് ജീവിക്കാൻ കാഴ്ചയുടെ ആവശ്യമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വരുന്നത്. പിന്നെ 5ാം ക്ലാസ്സൊക്കെ എത്തുന്നതോടുകൂടി എന്റെ ട്രീറ്റ്മെന്റുകളും മരുന്നുകളൊക്കെ ഞാൻ തന്നെ നിർത്തി. ഇനി കാഴ്ച വേണ്ട, എനിക്ക് പഠിച്ചാൽ മതി, പഠിച്ചൊരു നല്ല നിലയിൽ എത്താൻ പറ്റും എന്നുള്ളൊരു
1: കോൺഫിഡൻസ് ഒക്കെ വന്നു.
0: അന്ന് അവിടെ അന്ന് ഞാൻ 2ാം ക്ലാസ്സിൽ ചേരുമ്പോൾ കുന്നംകുളത്തെ എച്ച് എം ആയിട്ടുണ്ടായിരുന്നത് അബ്ദുൾ ഹക്കീം എന്ന് പറഞ്ഞ സാറാണ്. അപ്പോ സാറിനോട് എന്റെ അമ്മ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ പകുതിക്കുന്ന കാഴ്ച പോയതല്ല, അപ്പൊ മോൾക്ക് ഇനി ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ, ഇനി എന്താ ചെയ്യാ? അപ്പോ സാറ് പറഞ്ഞത്, ഞാനിപ്പൊ അതിന് മറുപടി പറയില്ല, ഇവിടുന്ന് 7ാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ അതിനുള്ള ഉത്തരം അമ്മയ്ക്ക് അവള് പറഞ്ഞു തരും. അതുപോലെ സാറും അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കാഴ്ചയില്ലാത്തവരായതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റി നിർത്തലില്ലല്ലോ. നമ്മൾ മറ്റിടങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്നത് കാഴ്ചയില്ലാത്തത് കാഴ്ചയുള്ളവര് എന്നുള്ളൊരു വേർതിരിവ് വരും. പക്ഷെ എല്ലാവരും അങ്ങനെ ആകുമ്പോൾ അതിൽ വേർതിരിക്കാനില്ലല്ലോ. ഇത്ര ഒരു കോൺഫിഡന്റ് ആയിട്ട് മറ്റുള്ളവരോട് ഇടപഴകാനൊക്കെ എന്നെ സഹായിച്ച ഒരു ഇടം എന്ന് പറയുന്നത് എന്റെ സ്കൂളാണ്.
1: പിന്നെ ഇപ്പൊ പറഞ്ഞു പി എച്ച് ഡി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അത് ഏത് ടോപ്പിക്കിലാണ് പി എച്ച് ഡി ചെയ്യുന്നത്?
0: സാഹിത്യ വിമർശനവും ഭാവുകത്വ പരിണാമവും എന്ന് പറഞ്ഞ വിഷയത്തിലാണ്. ആദ്യകാലത്തെ നോവൽ പഠനങ്ങളെ വെച്ചിട്ടാണ് ചെയ്യുന്നത്.
1: അത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ ഞങ്ങൾക്ക് വേണ്ടി?
0: ഞാന് കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മലയാള വിഭാഗത്തിലെ ഡോക്ടർ സോണിയ ഇപ്പ എന്ന് പറഞ്ഞ

0: ടീച്ചറിന്റെ കൂടെയാണ് പി എച്ച് ഡി ചെയ്യുന്നത്. സാഹിത്യ വിമർശനവും ഭാവുകത്വ പരിണാമവും ആദ്യകാല മലയാള നോവലുകളെ കുറിച്ചുള്ള പഠനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത മാതൃകകളെ മുൻനിർത്തിയുള്ള വിശകലനം, അതാണ് എന്റെ ടോപ്പിക്. നമുക്ക് പഴയകാലത്തുള്ള നോവലുകളെ, പല കൃതികളെയും നോവലായിട്ട് നമ്മൾ പരിഗണിച്ചിട്ടില്ല, ഇപ്പോഴാണ് നോവൽ എന്നുള്ളൊരു രീതിയിൽ തന്നെ പറയുന്നത്. ആ ഒരു മാറ്റം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് എന്റെ അന്വേഷണം സാഹിത്യ വിമർശനത്തിൽ. കാരണം ഇപ്പൊ ഈ റിസർച്ചിന്റെ ഈ വിഷയം എടുക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം ടീച്ചറെ കാണാൻ ചെന്ന സമയത്ത് ഇങ്ങനെ ഭിന്നശേഷിത്വം, അതിലെന്തെങ്കിലും ചെയ്യണം, എന്റെ ഒരു കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ആയിട്ടാണ് ചെന്നിരുന്നത്, അല്ലെങ്കിൽ സിനിമ, അങ്ങനെയൊക്കെയായിരുന്നു വിഷയങ്ങൾ. അപ്പോൾ ടീച്ചർ പറഞ്ഞു അങ്ങനെ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതുണ്ടോ എന്നുള്ള ടീച്ചറുടെ ഒരു ചോദ്യമാണ് സത്യത്തിൽ വേറൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം എന്നുള്ളൊരു ആലോചന എന്റെ ഉള്ളിൽ വരുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ സാഹിത്യ വിമർശനം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം നമുക്കിപ്പോൾ ഓഡിയോ ബുക്കുകളൊക്കെ അവൈലബിൾ ആണ്, അത് ഫിക്ഷൻ ഒരുപാട് പേര് വായിച്ച് നമുക്ക് ഇടുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള പഠനങ്ങളെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഈ മേഖലയിൽ നിൽക്കുന്നവർ മാത്രമേ അതിനു വേണ്ടുന്ന ഒരു എഫേർട്ട് ഇടുന്നുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാന്നുള്ളൊരു ആഗ്രഹത്തിലും കൂടിയാണ് സാഹിത്യ വിമർശനം. അത് നമുക്ക് കുറച്ചുകൂടി എനിക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ആ ഒരു വിഷയം തെരഞ്ഞെടുക്കുന്നത്.
1: ഡിഗ്രി കോഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഏതാണ് ഡിഗ്രി ചൂസ് ചെയ്തത്?
0: മലയാളം വിത്ത് ജേർണലിസ്റ്റ് ആണ് ഞാൻ പഠിച്ചത് സഹൃദയില്.
1: പിജിയോടെ
0: എടുത്തതാ? പി ജി മലയാളം ലിറ്ററേച്ചർ തന്നെയാണ്.
2: അധ്യാപികയായ ഹീര വി എസുമായി സെബി ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ശനിയാഴ്ച നേർവഴിയിൽ.

0: ഒന്ന് വേഗം, പ്ലീസ് വേഗം.
1: എന്താ വേറെ മാച്ച് ഉണ്ടോ?
2: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പനെ കൊണ്ട് ബാങ്കിൽ പോകണം.
1: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
2: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
3: അങ്ങനെയാണ് RBI പറയുന്നത്, മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
2: സീനിയർ ഏറ്റവും ആദ്യം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. ആകാശവാണി തമിഴ്ച്ചൊൽ മാലൈ.
3: வணக்கம் நேர்களே, இது தமிழ்ச்சொல் மாலை.

നിമിഷയിൽ ഇതുവരെ നേരങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും ദോലിപരപ്പാന് തമിച്ചോൽ മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഘച്ചിയിൽ നിറയുവിടുകിണ്ടിന് വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളുടെ മിരുന്ന് വിടവരുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം. തമിഴ്ച്ചൊൽ മാലൈ.

അറിയിപ്പ്: ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി 9495596321. ഓർക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് കഴിഞ്ഞു.

0: സമയം 11 മണി. ആകാശവാണി.
1: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: സംഗീതജ്ഞരിലെ മഹാരാജാവും മഹാരാജാക്കന്മാരിലെ സംഗീതജ്ഞനുമായിരുന്നയാൾ, അതായിരുന്നു മഹാരാജ സ്വാതി തിരുനാൾ. അദ്ദേഹത്തിന്റെ കാലഘട്ടം കേരളീയ സംഗീതകലയുടെ സുവർണകാലമായി അറിയപ്പെടുന്നു. ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായത്തിൽ സ്വാതി തിരുനാളിന്റെ രചനയിലുള്ള ഏതാനും പദങ്ങൾ നമുക്ക് കേൾക്കാം.

സ്വാതി തിരുനാൾ പദങ്ങളിൽ അവസാനമായി എന്തഹോ വല്ലഭ അസാവേരി രാഗം ആദിതാളം പാടിയത് ജി സീതാലക്ഷ്മി.

0: സ്വാതി തിരുനാൾ പദങ്ങൾ ഉൾപ്പെടുത്തിയ ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ സമാപിക്കുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എം കെ ദിലീപ്, സംവിധാനം സന്ദീപ് സുരേഷ്, സംവിധാന സഹായം കെ ജി സുമിത.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമേ രമേശൻ നായരെഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി. കുസൃതി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം.

കോക്ടെയിൽ എന്ന ചിത്രത്തിനുവേണ്ടി അനിൽ പനച്ചുരാൻ എഴുതി, രതീഷ് വേഗ സംഗീതം നൽകി, വിജയ് യേശുദാസ്, തുളസി യതീന്ദ്രൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ് ഇനിയും.

ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. കനൽ കിരീടം എന്ന ചിത്രത്തിനുവേണ്ടി എസ് രമേശൻ നായർ എഴുതിയത്.

കളഭമഴ. ഈ ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറിപ്പ് എഴുതി, മങ്കട ദാമോദരൻ സംഗീതം നൽകി, വിധു പ്രതാപ്, അപർണ രാജീവ് എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ് ഇനി.

വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനമാണിനി മീശമാധവൻ എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയത്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. യേശുദാസും ലതികയും സംഘവും പാടിയത് ചിത്രം ഇതാ ഇന്നു മുതൽ. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

എൽ ഗോപി കൃഷ്ണന്റെ വരികൾക്ക് ജെറി അമൽദേവ് സംഗീതം നൽകി. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം എന്നും നിന്റെ ഓർമ്മകളിൽ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. പാടാത്ത വീണയും പാടും. ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഈ ഗാനത്തിന്റെ സംഗീതം രവീന്ദ്രൻ.

0: ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ അരുൺ ശിവറാം പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എഴുതിയത് കോന്നിയൂർ ദിനേശൻ, സംഗീതം നൽകിയത് ആലപ്പി ജിമ്മി. അരുണോദയ പൊൻകിരണങ്ങൾ പുൽകുമ്പോൾ അരുമയായി വിടരുന്ന മലരുകളെ.

അരിമുല്ലച്ചിരിതൂകും പെണ്ണി, നിന്റെ അകതാരിൽ എന്താണ് പൊന്നി. നന്ദകുമാർ വള്ളിക്കാവിന്റെ വരികൾ. സംഗീതം നൽകിയത് ആലപ്പി ജിമ്മി.

അവസാനമായി ചക്രവാളമേ ചാരു ചക്രവാളമേ എന്ന് തുടങ്ങുന്നു. ഗാനം എഴുതിയത് ഷൈൻകുമാർ, സംഗീതം നൽകിയത് റാണ.

കോന്നിയൂർ ദിനേശൻ, നന്ദകുമാർ വള്ളിക്കാവ്, ഷൈൻകുമാർ എന്നിവർ ഗാനങ്ങളെഴുതി, ആലപ്പി ജിമ്മി, റാണ എന്നിവർ സംഗീതം നൽകി. അരുൺ ശിവറാം പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നാളെ. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. എല്ലാ ജീവനക്കാരും സുരക്ഷിതരെന്ന് സ്ഥിരീകരണം. സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ കേന്ദ്രസംഘം ഇന്നെത്തും. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്പ് ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ നാളെ ഉദ്ഘാടനം. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. ഗ്രീൻ ശബരിമല പദ്ധതിക്കും തുടക്കമാകും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വ്യാപക മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. 6 ദിവസത്തെ വിദേശ പര്യടനത്തിനിടെ അദ്ദേഹം സ്ലോവാക്യയും സന്ദർശിക്കുന്നുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നൈസിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഫ്രാൻസ് സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് യാത്ര പുറപ്പെടും മുൻപ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ശ്രീ നരേന്ദ്രമോദി അറിയിച്ചു. സ്ലോവാക്യയിലെത്തുന്ന അദ്ദേഹം സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തും. ഒമാൻ തീരത്ത് ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിൽ ഇന്ത്യൻ നാവികർ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. കപ്പൽ അധികൃതരുമായി സംസാരിച്ചതായും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് സ്ഥിരീകരിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. സമൂഹമാധ്യമങ്ങളിലെ തെറ്റായതും അടിസ്ഥാനരഹിതവുമായ ഇത്തരം അവകാശവാദങ്ങൾക്കും പോസ്റ്റുകൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപയെ നേരിടാൻ ആരോഗ്യമേഖല സജ്ജമാണെന്നും ആശുപത്രികളിൽ മതിയായ മരുന്നുശേഖരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
2: ഒരു മരുന്ന് മാത്രമാണ് ഈ പറയുന്ന ആന്റിവൈറൽ മെഡിസിൻ മാത്രമാണ് എത്താൻ ബാക്കിയുള്ളത്. വൈകുന്നേരത്തിന് മുമ്പ് അത് ഡൽഹിയിൽ നിന്ന് എത്തിക്കുന്നതാണ്. ബാക്കി എല്ലാ മരുന്നുകളും സ്റ്റോക്കുണ്ട്. ഈ നിപ ഇതുവരെ വ്യാപിച്ചിട്ടില്ല. ഇതുവരെ നടത്തിയ എല്ലാ പരിശോധനകളും നെഗറ്റീവായിരുന്നു. ഇപ്പോൾ വെന്റിലേറ്ററിലുള്ള രോഗി അതേ കണ്ടീഷനിൽ തന്നെ തുടരുകയാണ്.
1: സംസ്ഥാന സർക്കാർ നിപ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. മുൻ ആരോഗ്യമന്ത്രിമാർ നിപയെ കൈകാര്യം ചെയ്തത് എങ്ങനെയാണെന്ന് പഠിക്കണം. രോഗപ്രതിരോധം, നിയന്ത്രണം എന്നിവയ്ക്കായി ആരോഗ്യമേഖലയെ പൂർണ്ണ സജ്ജമാക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ അല്പം മുൻപ് എത്തി.

0: കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിലുള്ള വിദഗ്ധരാണ് ഇന്ന് ഉച്ചയോടെ ജില്ലയിൽ സന്ദർശനം നടത്തുന്നത്. രോഗബാധിത പ്രദേശങ്ങളിൽ സംഘം സന്ദർശിക്കുകയും ഒപ്പം ആരോഗ്യ പ്രവർത്തകരുമായി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ക്വാറന്റൈനിലുള്ള മൂന്നുപേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിക്കുകയും സ്രവങ്ങൾ പരിശോധനക്കയക്കുകയും ചെയ്തിട്ടുണ്ട്. ഫലങ്ങളെല്ലാം നെഗറ്റീവാണ്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ICMR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോ ക്ലോണൽ ആന്റിബോഡി ആദ്യ ഡോസ് നൽകിയിട്ടുണ്ട്. പുതുതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 16. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ആലപ്പുഴ ജില്ലയിൽ വൈറൽ പനി വ്യാപകമാകുന്നു. 2 പേർക്ക് വെസ്നൈൽ പനിയും സ്ഥിരീകരിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലുള്ളവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്നലെ 13 പേർക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അസമിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ചരക്കു വിമാനം തകർന്നു വീണു. AN-32 ഇരട്ട എഞ്ചിൻ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ കീഴിൽ സമാനതകളില്ലാത്ത പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ശക്തിപ്പെടുത്തുന്നതിന് നിരവധി പദ്ധതികൾ ഇതിനകം നടപ്പാക്കി. കാശി വിശ്വനാഥ ഇടനാഴി നിർമ്മാണം, മഹാകാൽ ലോക് പദ്ധതി, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നിവ ഇതിന് ഉദാഹരണമാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗാ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ സംഘടിപ്പിക്കും. 1800-3157-008 എന്ന ടോൾ ഫ്രീ നമ്പറിലെ മിസ്ഡ് കോൾ സേവനത്തിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത എന്ന പരിപാടി കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തുടർച്ചയായ നീരൊഴുക്ക് കാരണം നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകളും 20 സെന്റിമീറ്റർ വീതം ഉയർത്തി. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കമാകും. രാവിലെ 11 മണിക്ക് പമ്പ ത്രിവേണി മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJ ഉദ്ഘാടനം നിർവഹിക്കും. മിഥുനമാസ പൂജയ്ക്കായി നാളെ വൈകിട്ട് 5 ശബരിമല നട തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗ്രീൻ ശബരിമല പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വനഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്ന ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. മിഥുനമാസ പൂജയ്ക്കായി നാളെ വൈകിട്ട് 5 ശബരിമല നട തുറക്കും. മിഥുനം 1-15 രാവിലെ മുതൽ പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും.
0: ശബരിമല സ്വർണക്കൊള്ള കേസിലെ 1 പ്രതിയും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബു അന്തരിച്ചു. ക്യാൻസർ ബാധിച്ച് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. നാളെ മുതൽ പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഫ്രെയിം വർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന ആപ്പാണ് സബ്സിഡി വളം വിതരണം കൂടുതൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര കൃഷിവകുപ്പ് അവതരിപ്പിക്കുന്നത്. അനധികൃത വിൽപ്പനയും ദുരുപയോഗവും തടയാനും ആപ്പ് സഹായകമാകും. ആധാർ, ഭൂമി, വിള വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ആപ്പിന്റെ പ്രവർത്തനം നിർണയിച്ചിരിക്കുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃഷി ഓഫീസർമാർക്ക് പ്രത്യേക പരിശീലനവും നൽകിയിട്ടുണ്ട്.
0: ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സുഭാഷ്

മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം. ഈ മാസം 17 വൈകുന്നേരം തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവാർഡ് സമ്മാനിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരം ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പാരഗ്വായ്ക്കെതിരെ ഇന്ന് നടന്ന മത്സരത്തിൽ അമേരിക്കയ്ക്ക് ജയം. 1-4 അമേരിക്ക വിജയിച്ചത്. മറ്റൊരു മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. ഐസിസി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. ബിർമിംഗ്ഹാമിലെ എഡ്ജ് ബസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇംഗ്ലണ്ട് 87 വിജയിച്ചു. ഒരു മാസം നീളുന്ന T20 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നാളെ. ഒമാൻ തീരത്ത് കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. എല്ലാ ജീവനക്കാരും സുരക്ഷിതരെന്ന് സ്ഥിരീകരണം. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ കേന്ദ്രസംഘം എത്തി. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്പ് ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ നാളെ ഉദ്ഘാടനം. മിഥുന മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. ഗ്രീൻ ശബരിമല പദ്ധതിക്കും തുടക്കമാകും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വ്യാപക മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആകാശവാണി
1: വയറിളക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അരുവിക്കര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത് വി എസ് സംസാരിക്കുന്നു.
2: വയറിളക്കം സാധാരണയായി കൊച്ചു കുട്ടികളെ ബാധിക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരും പേടിക്കുന്നത്. പുറമേ നിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് സാധാരണ വയറിളക്കം ഉണ്ടാകുന്നത്. ഇത് മൂന്നോ നാലോ ദിവസം കൊണ്ട് മാറുന്നതുമാണ്. ചിലപ്പോൾ വയറിളക്കത്തിന്റെ കൂടെ ബ്ലഡ്, മ്യൂക്കസ് അഥവാ കഫം, കടുത്ത പനിയും വയറിന് നല്ല വേദന, നിർജ്ജലീകരണവും ഉണ്ടാകാറുണ്ട്. സാധാരണ വയറിളക്കത്തിന് അക്യൂട്ട് ഡയറിയ അഥവാ വയറിളക്കം എന്നാണ് പറയുന്നത്. ഇത് ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്നതാണ്. ഇത് മൂന്നോ നാലോ ദിവസമേ നീണ്ടു നിൽക്കുകയുള്ളൂ. ഫുഡ് പോയിസൺ കൊണ്ടാണോ ഇത് ഉണ്ടായതെന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത് ഭയപ്പെടേണ്ട കാര്യമില്ല. കുട്ടികളിലും വയസ്സായവരിലും വയറിളക്കം വന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തലകറക്കം ഉണ്ടാവുക, ബി പി വളരെ താഴ്ന്നിരിക്കുക, ശരീരത്തിന്റെ തൊലിപ്പുറവും നാവും വളരെ വരണ്ട് ഡ്രൈ ആയിരിക്കുക, ഇങ്ങനെ കണ്ടാൽ അവരുടെ ശരീരത്തിൽ നിന്ന് ജലാംശം കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് മനസ്സിലായാൽ ഉടൻ തന്നെ ORS ലൈന് കലക്കി കൊടുക്കുകയും എത്രയും പെട്ടെന്ന് മരുന്ന് നൽകുകയും വേണം. ചിലപ്പോൾ വയറിളക്കം തനിയെ മാറിക്കൊള്ളും. വയറിളക്കത്തോടൊപ്പം കടുത്ത പനിയും ക്ഷീണവും ഉണ്ടെങ്കിൽ ഉടൻ മരുന്നുകൾ നൽകേണ്ടതാണ്. ഇടത്തെ സൈഡിലെ കുടലിലെ ഇൻഫെക്ഷൻ കൊണ്ടാണ് വയറിളക്കം വന്നതെങ്കിൽ മലം കുറയച്ചെ കുറയച്ചെ വയറ്റിൽ നിന്ന് പോകുന്നതാണ്. മൂട് കനപ്പും എപ്പോഴും പോകണമെന്നുള്ളൊരു തോന്നലും ഉണ്ടാകുന്നു. വലത് സൈഡിലെ വൻകുടലിനോ ചെറുകുടലിനോ ആണ് ഇൻഫെക്ഷൻ എങ്കിൽ ദിവസം 2 അല്ലെങ്കിൽ 3 തവണ മാത്രമേ വയറ്റിൽ നിന്ന് പോവുകയുള്ളൂ. വെള്ളം പോലെ ധാരാളം പോവുകയും നല്ല ക്ഷീണവും ഉണ്ടാവും. മറ്റൊരു തരം ഡയറിയയാണ് ഓസ്മോട്ടിക് ഡയറിയ. ഇത് ഭക്ഷണം കഴിച്ച് അത് ചെറുകുടലിൽ ചെന്നാലുടൻ ഉണ്ടാകുന്ന വയറിളക്കമാണ്. ലാക്ടേസ് ഡെഫിഷ്യൻസി, ഫ്രാക്ടേസ് ഡെഫിഷ്യൻസി, റിഹലേസ് ഡെഫിഷ്യൻസി ഇവ കൊണ്ടാണ് ഉണ്ടാകുന്നത്. പ്രധാനമായും കണ്ടുവരുന്നത് ലാക്ടേസ് ഡെഫിഷ്യൻസി കൊണ്ടാണ്. നമ്മൾ കഴിക്കുന്ന പാലിലുള്ള പ്രോട്ടീനെ ദഹിപ്പിക്കാനുള്ള എൻസൈമിന്റെ കുറവ് മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. വേറൊരു തരം ഡയറിയയാണ് സെക്രീറ്ററി ഡയറിയ. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലമോ വൈറൽ ഇൻഫെക്ഷൻ മൂലമോ ഒരു ടോക്സിൻ നമ്മുടെ ശരീരത്തിൽ കലരുന്നു. ഇത് ചെറുകുടലിലോ വൻകുടലിലോ ചെന്ന് കൂടുതൽ സെക്രീഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ വയറ്റിൽ നിന്ന് ധാരാളം മലം പോവുകയും നല്ല ക്ഷീണവും ഉണ്ടാകുന്നു. വയറിളക്കം 4 ആഴ്ചയിൽ കൂടുതൽ നീണ്ടുനിന്നാൽ അതിനെ ക്രോണിക് ഡയറിയ എന്ന് പറയുന്നു. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മലത്തിലൂടെ ധാരാളം കൊഴുപ്പ് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിനെ ഫാറ്റി ഡയറിയ

പറയുന്നു. പാൻക്രിയാസിന്റെ അസുഖം മൂലമാണ് ഇതുണ്ടാകുന്നത്. കൊഴുപ്പിനെ ദഹിപ്പിക്കാനുള്ള കഴിവ് പാൻക്രിയാസിന് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. കുട്ടികൾക്ക് വയറിളക്കം ഉണ്ടാകുമ്പോൾ തുടക്കത്തിൽ ചെറിയ പനിയും ഛർദിയുമായിരിക്കും. അത് കഴിഞ്ഞാണ് വയറിളക്കം ഉണ്ടാകുന്നത്. എത്ര തവണ വയറ്റിൽ നിന്ന് പോയി എന്നും അത് വെള്ളമായിട്ടാണോ കട്ടിയായിട്ടാണോ എന്നും അതിൽ ബ്ലഡ്, മ്യൂക്കസ്, പഴുപ്പ് എന്നിവ ഉണ്ടോ എന്നും പോകുമ്പോൾ വേദനയുണ്ടോ എന്നും ശ്രദ്ധിക്കേണ്ടതാണ്. ബാക്ടീരിയൽ അഥവാ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടാണോ എന്നും മറ്റെന്തെങ്കിലും രോഗത്തിന്റെ ലക്ഷണം കൊണ്ടാണോ എന്നും അറിയാൻ സാധിക്കും. ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണമാണ് പ്രധാന ലക്ഷണം. ഇത് ചില കുട്ടികളിൽ കൂടുതലായിട്ടും ചിലരിൽ കുറവായിട്ടും കാണാറുണ്ട്. ORS ലൈന് കൊടുക്കുന്നത് നല്ലതാണ്. മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുട്ടികൾക്ക് വയറിളക്കം വന്നാൽ മുലപ്പാൽ തുടർന്നും കൊടുക്കുന്നതാണ് നല്ലത്. ഇതോടൊപ്പം ORS ലൈനിയും കൊടുക്കാവുന്നതാണ്. വയറിളക്കത്തിന്റെ പ്രധാന കാരണം ശുചിത്വക്കുറവാണ്. സോഡിയവും പൊട്ടാസ്യവും കുറയുന്നതാണ് മറ്റൊരു കാരണം. മുതിർന്നവരിൽ ആഹാരം കഴിച്ചാൽ ഉടൻ തന്നെ ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുക, എന്ത് ഭക്ഷണം കഴിച്ചാലും ദഹിക്കാതിരിക്കുക, വയറ് വീർത്തിരിക്കുന്ന അവസ്ഥ, ഇത് സ്ഥിരമായിട്ടുണ്ടാകുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ മലം പോകാൻ ബുദ്ധിമുട്ട് തോന്നുക, ഇതിനെയാണ് IBS അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറയുന്നത്. ഇതിന് കാരണം സ്ഥിരമായിട്ട് ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക്കുകളും മറ്റ് മെഡിസിൻസും കഴിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ വയറ്റിലെ നല്ല ബാക്ടീരിയകൾ നശിക്കുകയും ഇതുമൂലം വയറിന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അഥവാ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം, ഡിപ്രഷൻ, ആങ്സൈറ്റി ഇവയാണ്. നമ്മുടെ ബ്രെയിനും ഗട്ടുമായിട്ട് ഒരു കണക്ഷനുണ്ട്. ഇവിടെ ഉണ്ടാവുന്ന ഹൈപ്പർ ആക്ടിവേഷൻ മൂലം IBS ഉണ്ടാകുന്നു. മൂന്നാമത്തെ കാരണം ചില ഭക്ഷണങ്ങൾ കഴിച്ചത് മൂലം ഉണ്ടാകുന്ന അവസ്ഥ. പാലോ പാലുൽപ്പന്നങ്ങളോ നട്സ് ഐറ്റംസോ ചില പഴങ്ങൾ, വെജിറ്റബിൾ ഇവ മൂലവും IBS ഉണ്ടാകാം. ഇവ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വയറിളക്കം ശ്രദ്ധിക്കേണ്ടതാണ്. വയറിളക്കത്തിന്റെ കൂടെ അമിതമായ മ്യൂക്കസ് അഥവാ കഫം, രക്തം, അത് ചുവപ്പ് നിറത്തിലോ കറുത്ത നിറത്തിലോ കണ്ടാൽ അതിനെ മലീന എന്ന് പറയുന്നു. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഫുഡ് കഴിച്ചാലുടൻ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നത്, രണ്ടു മൂന്ന് ദിവസം മലം പോവാതിരിക്കുക, ഒരു ദിവസം തന്നെ പലതവണ മലം പോകുന്നത്, പക്ഷെ അത് ലൂസ് മോഷൻ ആയിട്ടല്ല, എത്ര തവണ പോയാലും തൃപ്തി വരാത്ത ഒരവസ്ഥ, ഭക്ഷണം കഴിച്ചാലുടൻ വയറ് വീർത്തു വരിക, ഫുഡ് കഴിക്കാൻ താമസിച്ചാലുടൻ ഗ്യാസ് നിറയുന്ന അവസ്ഥ, എരിവ്, പുളി, മധുരം, ഇറച്ചി, ഫാസ്റ്റ് ഫുഡ്, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവ കഴിച്ചാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതിന് കാരണം കുടലിലുണ്ടാകുന്ന ഡാമേജാണ്. മലത്തിന് ചുവപ്പ് നിറം അഥവാ രക്തത്തിന്റെ അംശം ഉണ്ടാകുന്നത് ആമാശയത്തിലും വൻകുടലിലും ഉണ്ടാകുന്ന അർബുദം, പൈൽസ് എന്നീ രോഗങ്ങൾ കൊണ്ടാണ്. പച്ച നിറത്തിലുള്ള മലത്തിന് കാരണം കുടലിൽ ബാക്ടീരിയ അഥവാ വൈറസ് എന്നിവ കൊണ്ടുള്ള അണുബാധ, ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള വെജിറ്റബിൾ കഴിച്ചാലും ഇങ്ങനെ വരാം. കളിമണ്ണിന്റെ നിറത്തിലുള്ള മലത്തിന് കാരണം കരൾ, പിത്തസഞ്ചി എന്നിവയ്ക്കുണ്ടാകുന്ന അസുഖം നിമിത്തമാണ്. കറുത്ത നിറത്തിലുള്ള മലത്തിന് കാരണം അർബുദം, ആന്തരിക രക്തസ്രാവം, വൻകുടലിലെ അൾസർ എന്നിവ മൂലമാണ് ഉണ്ടാകുന്നത്. ഇനി വയറിളക്കം ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ. 5 മിനിറ്റിൽ കൂടുതൽ, കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും വെള്ളം തിളപ്പിച്ചതിനു ശേഷമേ ഉപയോഗിക്കാവൂ. ഇതോടൊപ്പം തണുത്ത വെള്ളം അഥവാ തിളപ്പിക്കാത്ത വെള്ളം ചേർക്കുന്നത് ദോഷമാണ്. വെള്ളം കോരിക്കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് അഥവാ കപ്പ് ക്ലീൻ ചെയ്യാതിരുന്നാലും അസുഖം പകരാം. വയറിളക്കമുള്ളപ്പോൾ ബനാന കഴിക്കുന്നത് നല്ലതാണ്. ഇത് പെട്ടെന്ന് ദഹിക്കുന്നതാണ്. മാത്രമല്ല ലൂസ് മോഷൻ മൂലമുണ്ടാകുന്ന പൊട്ടാസ്യം ഡോസിനെ പഴം കുറയ്ക്കുന്നു. വൈറ്റ് റൈസ് പെട്ടെന്ന് ദഹിക്കാൻ സഹായിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡായതിനാൽ ലൂസ് മോഷൻ ഉണ്ടാകുന്ന ക്ഷീണം മാറ്റാൻ ഇത് സഹായിക്കുന്നു. കട്ടതൈര്, ഇത് വയറ്റിലെ ഗട്ട് ബാക്ടീരിയ നിലനിർത്താനും ലൂസ് മോഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു. വയറിളക്കമുള്ളപ്പോൾ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും അളവ് കുറയുന്നു. ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ORS ലായനി, കരിക്കിൻ വെള്ളം, പഞ്ചസാര ചേർക്കാത്ത ജ്യൂസ് ഐറ്റംസ്, കഞ്ഞിവെള്ളം, വെജിറ്റബിൾ സൂപ്പ് ഇവ കുടിക്കുന്നത് നല്ലതാണ്. ബ്രെഡ് കഴിക്കുന്നതും വയറിളക്കത്തിന് വളരെ നല്ലതാണ്. മരുന്നുകൾ ഒരു അംഗീകൃത ഹോമിയോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. സുഗന്ധദ്രവ്യങ്ങളിട്ട് തിളപ്പിച്ച ദാഹശമനി, ചോക്ലേറ്റ്, കോഫി ഇവ ചേർന്ന ഐറ്റംസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. സാധാരണ കൊടുക്കാറുള്ള ഹോമിയോ മരുന്നുകൾ ആഴ്സനിക്ക ആൽബം, ആലോസ്, എത്തൂസ, കൽക്കേറിയ ഫോസ്, ചമോമില, ക്രോട്ടൺ റെഗ്ലിയം, മെർസോൾ, മെർക്കോർ, നെക്സോമിക്ക, പോഡോഫൈലം എന്നിവയാണ്. നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് വയറിളക്കം വന്നു കഴിഞ്ഞാൽ ശുചിത്വമാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വയറിളക്കമുള്ള രോഗി ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ കൈയും കാലും ഒക്കെ സോപ്പ് വെള്ളത്തിൽ വൃത്തിയായിട്ട് കഴുകുക. അതുപോലെ തന്നെ ബാത്റൂം യൂസ്

0: ശേഷം അവിടെയും ആന്റിസെപ്റ്റിക് ലോഷൻ കൊണ്ട് വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവരുടെ ഡ്രസ്സുകൾ പ്രത്യേകം വാഷ് ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ ഡ്രസ്സുകളും എല്ലാം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുന്നത് നന്നായിരിക്കും. തിളപ്പിച്ചാറ്റ വെള്ളം മാത്രമേ കുടിക്കാവൂ. ധാരാളം വെള്ളം ഈ വയറിളക്കമുള്ള ആ രോഗി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ അത് വളരെയധികം സഹായിക്കും.
1: വയറിളക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അരുവിക്കര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത് വി എസ്.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: ഇനി മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ ശിഖല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ വിശദമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ തന്ത്രപരമായ കാഴ്ചപ്പാടിൽ ഫ്രാൻസിന് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ദ്വിരാഷ്ട്ര പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ത്യ സ്ലോവാക്യ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സന്ദർശനം വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനാണ് ഇന്ന് തുടക്കമായത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സഹകരണം ശക്തമാകുന്നതിന് വഴിയൊരുക്കുന്ന നിരവധി പരിപാടികളിൽ ഫ്രാൻസിലും സ്ലോവാക്യയിലുമായി പ്രധാനമന്ത്രി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച നൂതന സംരംഭങ്ങൾ പങ്കെടുക്കുന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ ശ്രീ മോദി സ്ലോവാക്യ സന്ദർശിക്കും. സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18-ന് പാരീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ നയിക്കുന്ന വികസനത്തിനായാണ് NDA സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശാസ്ത്ര സാങ്കേതിക വിദ്യ, ബഹിരാകാശം, സെമി കണ്ടക്ടറുകൾ തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയിലെ യുവാക്കൾ വ്യക്തിമുദ്ര പതിപ്പിച്ചതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേറ്റു. ഒമാൻ തീരത്തിന് സമീപം ലിയ

0: ഹാപ്പി ഫ്രീഡം എന്ന കപ്പലിലെ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിന്റെ ക്യാപ്റ്റനുമായി സംസാരിച്ചതായും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചതായും മന്ത്രാലയം അറിയിച്ചു. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന നീക്കത്തിൽ നിന്ന് പിന്മാറിയാൽ ഇറാനുമായി സിവിൽ ആണവ പദ്ധതിയിൽ എത്തിച്ചേരാൻ തയ്യാറാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ആണവോർജ്ജ മേഖലയെ ഇല്ലാതാക്കുകയല്ല, ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി തടയുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി. എന്നാൽ അമേരിക്കയുമായി സമാധാന കരാറിൽ ഒപ്പുവയ്ക്കില്ലെന്ന് ഇറാൻ പ്രതികരിച്ചു. അമേരിക്ക നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുകൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ കരാറിനെ അംഗീകരിക്കില്ലെന്ന് ഒരു വിഭാഗം ഇറാനിയൻ ഉദ്യോഗസ്ഥർ വാദിച്ചു. തുടർച്ചയായി മൂന്ന് മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി പ്രതിരോധ ഗവേഷണ സംഘടനയായ DRDO. ചരിത്ര നേട്ടത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ഈ വിജയത്തോടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ഭീഷണികളെ നേരിടാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ക്വാറന്റൈനിലുള്ള മൂന്ന് പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മന്ത്രി AP അനിൽകുമാർ ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം വിദഗ്ധ പരിശോധനയ്ക്കായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. നിപയെ നേരിടാൻ ആരോഗ്യമേഖല സജ്ജമാണെന്നും ആശുപത്രികളിൽ മതിയായ മരുന്ന് ശേഖരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാന സർക്കാർ നിപ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. രോഗപ്രതിരോധം, നിയന്ത്രണം എന്നിവയ്ക്കായി ആരോഗ്യമേഖലയെ പൂർണ്ണ സജ്ജമാക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളും സംസ്ഥാന ആരോഗ്യവകുപ്പ് ഊർജ്ജിതമാക്കി. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. നിലവിൽ 44 പേരാണ് വയനാട്ടിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കാർത്തിക ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ വൈറൽ പനി വ്യാപകമാകുന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് വെസ്റ്റ് നൈൽ പനിയും സ്ഥിരീകരിച്ചു. ഇന്നലെ 13 പേർക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ വ്യോമസേനയുടെ AN-32 വിമാനം ഇന്ന് രാവിലെ അസമിലെ ജോർഹട്ട് വ്യോമസേനാ സ്റ്റേഷനിൽ അപകടത്തിൽപ്പെട്ടു. പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേസമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തിന്റെ പ്രതിരോധം ഉറപ്പാക്കാനായാണ് ഇന്ത്യൻ വ്യോമസേന എല്ലാ കാലവും നിലകൊണ്ടിട്ടുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ധൂറിലും സേനയുടെ സമാനമായ പ്രവർത്തനങ്ങളാണ് രാജ്യം കണ്ടതെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
2: हमने यही भावना आप सबके अंदर देखी है. यदि हम उतना बड़ा ऑपरेशन सफलतापूर्वक अंजाम दे पाए तो उसके पीछे हमारे इंडिजिनस प्लेटफॉर्म के साथ साथ हमारी एयरफोर्स के ट्रेन करेजियस और डिसिप्लिन ऑफिसर्स का इंपॉर्टेंट कॉन्ट्रीब्यूशन था.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ ശേഷിക്കുന്ന 2 മത്സരങ്ങൾ ലക്നൌവിലും ചെന്നൈയിലുമായാണ് നടക്കുക. ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിൽ എബോള കേസുകളുടെ എണ്ണം 689 ഉയർന്നു.

9 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടെ മെഡിക്കൽ ഉപകരണങ്ങളുടെ കുറവ്, പരിമിതമായ ചികിത്സാ ശേഷി, ഫണ്ടിംഗിന്റെ അഭാവം എന്നിവ ആശങ്ക ഉയർത്തുന്നതായി അധികൃതർ അറിയിച്ചു. റഷ്യൻ എണ്ണ വാങ്ങിയതിന് ഇന്ത്യ ന്യായീകരിച്ച് ഫിൻലൻഡ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണൻ. പാശ്ചാത്യവില പരിധിയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നടപടിയെന്ന് അവർ വിശദീകരിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനൊപ്പം ഫിൻലാന്റിൽ ഒരു യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിക്കും. പശ്ചിമബംഗാളിലെ മുനിസിപ്പാലിറ്റി നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള 7 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. ടിഎംസി എംഎൽഎയും മുൻമന്ത്രിയുമായ മദൻ മിത്രയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയുടെ സമയം 15 മിനിറ്റ് ദീർഘിപ്പിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റാകും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ ശിഖല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ഇന്നത്തെ രഞ്ജിനിയിലെ ആദ്യ കത്ത് പത്തനംതിട്ട ജില്ലയിലെ പുതുശ്ശേരി നിന്നും സതീഷ് എഴുതിയതാണ്. പ്രിയ രഞ്ജിനി, നമ്മളെയെല്ലാം ദുഃഖത്തിലാഴ്ത്തി വേർപെട്ടുപോയ പി ജയചന്ദ്രൻ സാറിനെ സ്മരിച്ചുകൊണ്ട് ഒരു ഗാനം ആവശ്യപ്പെടുകയാണ്. ആരാധന എന്ന ചിത്രത്തിനുവേണ്ടി അദ്ദേഹം ആലപിച്ച തലകുലുക്കും ബൊമ്മ എന്നുതുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരണം. ആകാശവാണിയുടെ എല്ലാ പരിപാടികളും നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. എല്ലാ പരിപാടികളും മുടങ്ങാതെ കേൾക്കാറുണ്ട്. ഞായറാഴ്ചത്തെ രഞ്ജിനി കേൾക്കാൻ സാഹചര്യമില്ലാത്തതിനാൽ ശനിയാഴ്ചത്തെ രഞ്ജിനിയിൽ കേൾപ്പിക്കണമെന്ന് താൽപര്യപ്പെടുന്നു. ഈ ഗാനം ഭാര്യ മിനിക്കും മകൻ സനൽകുമാറിനും ആകാശവാണിയിലെ എല്ലാ അണിയറ ശില്പികൾക്കും രഞ്ജിനി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. പ്രതീക്ഷയുടെ കത്ത് നിർത്തുന്നു സതീഷ് പുതുശ്ശേരി. സതീഷ് ആവശ്യപ്പെടുന്ന ഗാനം ആരാധന എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ പാടിയത്, രചന പിച്ചു തിരുമല, സംഗീതം കെ ജെ ജോയ്. നമുക്കും ആ ഗാനം ആസ്വദിക്കാം.

രഞ്ജിനിയിലെ അടുത്തകത്ത് വടക്കേ വാവനൂർ നിന്നും പി വി മുഹമ്മദ് എഴുതിയതാണ്. അദ്ദേഹം എഴുതുന്നു, എന്റെ സ്വന്തം രഞ്ജിനിയിലൂടെ ഇളമുറ തമ്പുരാൻ എന്ന സിനിമയിലെ ഓരോരോ പൂമുത്തും കോർത്തു ഞാൻ എന്നു തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വടക്കേ വാവനൂർ നിന്നും പി വി മുഹമ്മദ് ആവശ്യപ്പെട്ട ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിക്കുന്നു. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. യേശുദാസ് പാടിയത് ചിത്രം ഇളമുറ തമ്പുരാൻ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
3: രഞ്ജിനി തുടരുന്നു. ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ രഞ്ജിനിയിലേക്ക് അയച്ച കത്താണ് അടുത്തത്. സ്നേഹമുള്ള രഞ്ജിനിക്ക് ഒരു ഗാനം വച്ചു തരാമോ? കാരുണ്യമെന്ന സിനിമയിലെ പൂമുഖം വിടർന്നാൽ പൂർണ്ണേന്തു എന്നു തുടങ്ങുന്ന ഗാനം വച്ചു തരുമല്ലോ. ശനിയാഴ്ചത്തെ രഞ്ജിനിയിൽ കത്ത് ഉൾപ്പെടുത്തുമോ എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ ആവശ്യപ്പെട്ട ഗാനം കേൾപ്പിക്കുന്നു. കാരുണ്യമെന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും കൈതപ്രം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: രഞ്ജിനിയിലെ അടുത്ത കത്ത് എഴുതിയത് നെടുമങ്ങാട് അരശുപറമ്പിൽ നിന്നും ഡോക്ടർ ഐശ്വര്യ. പുതിയ അധ്യയന വർഷം ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട് തന്റെ സ്കൂൾ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഡോക്ടർ ഐശ്വര്യ. വളരെ കാലമായി രഞ്ജിനിയിലേക്ക് ഒരു കത്തെഴുതിയിട്ട്. നെടുമങ്ങാട് ദർശന പബ്ലിക് സ്കൂളിലെ എന്റെ സ്കൂൾ കാലഘട്ടം ഓർത്തെടുക്കുകയാണ്. സ്കൂൾ ബസിൽ ഗ്രൌണ്ടിൽ ഇറങ്ങി കുട നിവർത്താതെ മഴ നനഞ്ഞ് ക്ലാസ് റൂമിലോടിക്കയറുന്ന ഓർമ്മയിൽ ഈറ്റ എന്ന ചിത്രത്തിലെ തുള്ളിക്കൊരുകുടം പേമാരി എന്ന ഗാനഗന്ധർവനും പി മാധുരിയും സംഘവും ആലപിച്ച ഈ മനോഹര ഗാനം കേൾപ്പിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. നെടുമങ്ങാട് അരശുപറമ്പ് നിന്നും ഡോക്ടർ ഐശ്വര്യ ആവശ്യപ്പെട്ട ഗാനം കേൾപ്പിക്കുന്നു. ഈ ഗാനത്തിന്റെ രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ. യേശുദാസും പി മാധുരിയും സംഘവും പാടിയത് ചിത്രം ഈറ്റ.

രഞ്ജിനിയിലെ അടുത്ത കത്ത് വയലാറിൽ നിന്നും രാധ എന്ന ശ്രോതാവ് അയച്ചതാണ്. രാധ ആവശ്യപ്പെട്ട ഗാനം ലേഡി ടീച്ചർ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചന മങ്കുമ്പ ഗോപാലകൃഷ്ണൻ, സംഗീതം രാജൻ നാഗേന്ദ്ര. ഗാനം കേൾപ്പിക്കുന്നു.

റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

മരതംകോടുന്നം രാജി അയച്ച കത്താണ് അടുത്തത്. രാജി ആവശ്യപ്പെട്ട ഗാനം കടൽക്കാറ്റ് എന്ന ചിത്രത്തിലെ ഒഴുകി ഒഴുകി ഒഴുകി ഈ പുഴ എവിടെ എന്ന് തുടങ്ങുന്നു. ഈ ഗാനത്തിന്റെ രചന ബിജു തിരുമല, സംഗീതം നൽകിയത് എ ടി ഉമ്മർ. ഈ ഗാനം യേശുദാസും എസ് ജാനകിയും സംഘവും പാടിയതാണ്.

കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്നും ഡോക്ടർ ഗോവിന്ദൻ പുതുമന എഴുതുന്നു. സ്നേഹപൂർവം രഞ്ജിനിക്ക്. ഞാൻ രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവാണ്. രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം മാധവിക്കുട്ടി എന്ന ചിത്രത്തിലെ മാനത്ത് കണ്ണികൾ എന്തുടങ്ങുന്നു. ഈ ഗാനം രഞ്ജിനിയിലെ എല്ലാ അണിയറ ശില്പികൾക്കും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. എന്ന സ്നേഹപൂർവം കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്നും ഡോക്ടർ ഗോവിന്ദൻ പുതുമന. അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം കേൾപ്പിക്കുന്നു. മാധവിക്കുട്ടി എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ പാടിയത്, രചന വയലാർ, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

ചാവക്കാട് നിന്നും ആചാരി തിരുവത്ര എഴുതിയ കത്താണ് അടുത്തത്. പ്രിയ രഞ്ജിനിക്ക്, മലയാള ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് ദുരന്ത ജീവിതം ഏറ്റുവാങ്ങിയ ഗായകനായിരുന്നു മെഹബൂബ്. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചിക്കുള്ള സ്ഥാനം അനിഷേധ്യമാണല്ലോ. ഗാനഗന്ധർവൻ യേശുദാസും സംഗീത സംവിധായകൻ അർജുനൻ മാസ്റ്ററും അടക്കം എത്രയോ കലാകാരന്മാരെയാണ് കൊച്ചി സിനിമാ സംഗീത മേഖലയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. ഗായകൻ യേശുദാസ് പോലും ആശാൻ എന്നേ മെഹബൂബിനെ വിളിച്ചിരുന്നുള്ളൂ. പ്രിയ രഞ്ജിനി, നീലക്കുയിൽ എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ രചിച്ച് കെ രാഘവൻ സംഗീതം നൽകി മെഹബൂബ് പാടിയ മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല എന്ന ഗാനം കേൾപ്പിച്ചു തരണം എന്ന് സദയം താൽപര്യപ്പെടുന്നു എന്ന് ആചാരി തിരുവത്ര ചാവക്കാട് അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം നമുക്കും കേട്ടാലോ?

തൃശൂർ നാട്ടിക കോടതി വളപ്പിൽ നിന്നും താജുദ്ദീൻ, നസീറ ഹന, ബദറുദ്ദീൻ, ഫസീല, ഹിബ, ഹംദ എന്നിവരുടെ കത്താണ് രഞ്ജിനിയിൽ അടുത്തത്. ഞങ്ങൾക്ക് രഞ്ജിനിയിലൂടെ കാത്തിരുന്ന നിമിഷം എന്ന ചിത്രത്തിലെ ചമ്പകതൈകൾ പൂത്ത മാനത്ത് എന്ന ഗാനം കേൾപ്പിക്കുമല്ലോ. ഗാനം കേൾപ്പിക്കുന്നു. കാത്തിരുന്ന നിമിഷം എന്ന ചിത്രത്തിനുവേണ്ടി ഈ ഗാനം പാടിയത് യേശുദാസ്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

ഒറ്റപ്പാലം മുളഞ്ഞൂർ നിന്നും പി എം വാസുദേവൻ നമ്പൂതിരി എഴുതിയ കത്ത്. ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഞങ്ങളുടെ വീട്ടിൽ ഉത്സവ പ്രതീതിയാണ്. കാരണം നീ ഞങ്ങളുടെ സ്വീകരണ മുറിയിൽ വന്ന് മനോഹരമായ ഗാനങ്ങൾ കേൾപ്പിക്കുന്നു. അതിന്റെ അവതരണം കേരളത്തിലെ ഒരു നിലയത്തിലുമില്ലാത്തതാണ്. അതായത് ഗാനം ആവശ്യപ്പെടുന്ന ശ്രോതാവിന്റെ പേര് തുടക്കത്തിലും ഒടുക്കവും പറയുന്നത് ഒരു നല്ല മാതൃക തന്നെയാണെന്ന് വാസുദേവൻ നമ്പൂതിരി എഴുതുന്നു. ഇന്നത്തെ രഞ്ജനിയിലൂടെ കടത്തനാട്ടുമാക്കുമെന്ന ചിത്രത്തിലെ പി ഭാസ്കരൻ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുവിലെ എന്ന ഗാനം കേൾപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്നു. ഒറ്റപ്പാലം മുളഞ്ഞൂർ നിന്നും പി എം വാസുദേവൻ നമ്പൂതിരിയും കുടുംബവും ആവശ്യപ്പെടുന്ന ഗാനം നമുക്കും കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: മലപ്പുറം പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്നും ഷാഫി, ഷറഫുനീസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ, നൈഹ എന്നിവർ എഴുതുന്നു. പ്രിയ രഞ്ജിനി, നിന്റെ മധുരഗാനം കേൾക്കാൻ വേണ്ടി ശനി ഞായർ ദിവസങ്ങളിൽ റേഡിയോയ്ക്ക് മുന്നിൽ കാതും കുറുപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് ഈ റേഡിയോ കുടുംബം. കത്ത് ചുരുക്കുന്നു. ആവശ്യപ്പെടുന്ന ഗാനം പത്താമുദയം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ കല്യാണ പെണ്ണിന് എന്തുടങ്ങുന്നു. രചന എസ് രമേശൻ നായർ, സംഗീതം ദർശൻ രാമൻ. മലപ്പുറം പുലാമന്തോളിൽ നിന്നും പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്നും ഷാഫി, ഷറഫുനീസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ, നൈഹ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾപ്പിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനി സമാപിക്കുന്നു. രഞ്ജിനിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇന്നത്തെ രഞ്ജിനിയിൽ ശ്രോതാക്കളുടെ കത്തുകളിലെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി ഉണ്ടായിരുന്നത് സജീവ് മൈലാപ്പള്ളി.

0: ആ സോണിയ വന്നല്ലോ.
1: എന്താണ് ലൂഷൻ, നിങ്ങള് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നത്?
0: ഓ, നിങ്ങളുടെ വിരുന്ന് സൽക്കാരം തടസ്സപ്പെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ വന്നത് സുപ്രധാനമായ ഒരു കാര്യം പറയാനാണ്.
1: എന്താണ്, എന്താണ് അത്ര സുപ്രധാനമായ കാര്യം?
0: നിങ്ങൾ മുറിയിൽ വന്നു പോയ ഉടനെ എന്റെ മേശപ്പുറത്ത് നിന്ന് 100 രൂപൽ നോട്ട് കാണാതായിരിക്കുന്നു. അതെവിടെയാണെന്ന് പറയൂ.
1: നിങ്ങളുടെ നോട്ട് അതെവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം?
0: ആ, ഇവിടെ കൂടി നിൽക്കുന്നവരെ സാക്ഷി നിർത്തി ഞാൻ അന്തസ്സോടെ വാക്കു തരികയാണ്. സത്യം പറഞ്ഞാൽ ആ സംഭവം ഇവിടം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതല്ല, നിങ്ങൾക്ക് സത്യം തുറന്നു പറയാൻ മടിയാണെങ്കിൽ ദേ കർശന നടപടികൾ എടുക്കാൻ ഞാൻ നിർബന്ധിതനാകും.
1: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
0: അപ്പോ പറയൂ, അവിടെ എന്താണ് സംഭവിച്ചത്?
1: എനിക്കറിയില്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്കൊന്നും മനസ്സിലാവുന്ന പോലുമില്ല. ഞാൻ പണം എടുത്തെന്നോ?
0: ഇല്ല, നിങ്ങൾക്കൊന്നും അറിയില്ലേ?

0: എന്ന് പറഞ്ഞാൽ നുണയാണത്.
1: ഓഹോ, ഞാൻ എന്തിനു നുണ പറയണം? നീ വരുന്നതിന് മുമ്പ് മുഴുവൻ തുകയും ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ക്ഷമയിൽ വെച്ചുള്ള നിൽപ്പും നിന്റെ സാമൂഹ്യ നിലയും സ്വഭാവ രീതികളും എല്ലാം കൂടെ വെച്ച് ചിന്തിക്കുമ്പോൾ
0: ഞാൻ നിങ്ങളുടെ പണം എടുത്തിട്ടില്ല. നിങ്ങൾ എനിക്ക് അവിടെ വെച്ച് 10 രൂപയാണ് തന്നത്. അതിതാ, എടുത്തുകൊള്ളൂ, എനിക്ക് വേണ്ട.
1: അപ്പോൾ 100 രൂപ എടുത്ത കാര്യം നീ സമ്മതിക്കില്ല അല്ലേ?
0: നല്ലവനായ ദൈവമേ.
1: അമാലിയ, നമുക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. അതിനിടയ്ക്ക് ആ കാവൽക്കാരനോട് മുകളിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ആളെ വിടൂ.
2: ഇവളൊരു കള്ളിയാണെന്ന കാര്യം അല്ലെങ്കിലും എനിക്ക് മുൻപേ അറിയാമായിരുന്നു.
1: ആ, അപ്പൊ നിങ്ങൾക്കും അറിയാമായിരുന്നു. അങ്ങനെ കരുതാൻ മുമ്പും എന്തെങ്കിലും കാരണം ഉണ്ടായി കാണുമല്ലോ. അല്ലാതെ അമാലിയെ പറയില്ലല്ലോ.
2: എന്ത്, നിങ്ങൾ അവളുടെ മേൽ മോഷണക്കുറ്റം ആരോപിക്കുന്നു? സോണിയെ, നിങ്ങൾക്ക് എങ്ങനെ എന്നെ ധൈര്യം വന്നു? വൃത്തികെട്ട ഒന്ന്. സോണിയ, എന്റെ മോളെ, ഇയാളുടെ കയ്യിൽ നിന്ന് 10 രൂപൾ വാങ്ങാൻ നീ എങ്ങനെ ധൈര്യപ്പെട്ടു? എന്തിന് നീ അത് വാങ്ങി? അതെവിടെ? അത് ചുരുട്ടിക്കൂട്ടി അവന്റെ മോന്തയ്ക്ക് എറിഞ്ഞു കൊടുക്കട്ടെ. നീ എന്ത് പറഞ്ഞു? എടാ ഭ്രാന്ത, എനിക്ക് ഭ്രാന്തോ? വെട്ടിക്കഴുതേ, എനിക്ക് ഭ്രാന്തോ? നീ അല്പനായ ഒരു വക്കീൽ വിട്ടി. സോണിയ നിന്റെ പണം എടുക്കുകയോ? സോണിയ ഒരു കള്ളിയോ? ആ പേര് നിനക്കാണ് യോജിക്കുന്നത്. തന്റെ കയ്യിലുള്ള അവസാന പെനി പോലും നൽകാൻ തയ്യാറായിട്ടുള്ളവളാണ് അവൾ. വേണമെങ്കിൽ അവളെ പരിശോധിച്ചോളൂ. അവളുടെ കുപ്പായ കീശയെല്ലാം നോക്ക്.
0: സമാധാനമാകട്ടെ, എന്നെ പരിശോധിച്ചു കൊള്ളുക, ഞാനിത് നിന്ന് തരുന്നു.
1: അത് പോലീസിന്റെ മുന്നിൽ വെച്ചാകണം. ധാരാളം സാക്ഷികൾ ഇവിടെ ഉണ്ടെങ്കിലും എന്തായാലും ഒരു പുരുഷന് ഇത് വിഷമമാണ്. സ്ത്രീയായതുകൊണ്ട്. എന്നാൽ അമാലിയയുടെ സഹായത്തോടെ തീർച്ചയായും ഈ വിധത്തിലല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതെങ്കിലും അമാലിയ, അമാലിയ സഹായിക്കൂ.
2: നിന്റെ ഇഷ്ടം പോലെ ആർക്ക് വേണമെങ്കിലും ഇവളുടെ ശരീരത്തിൽ പരിശോധന നടത്താം. സോണിയ, സോണിയ, നിന്റെ പോക്കറ്റുകൾ തുറന്ന് കാണിക്കൂ. നോക്കൂ, നോക്കൂ, പോക്കറ്റുകൾ കാലിയാണ്. ഇനി ഒരു പോക്കറ്റ് കൂടിയേ ഉള്ളൂ.
3: ഏ, എന്താണ് ഒരു കടലാസ് കഷ്ണം പുറത്തേക്ക്? ഇത് ഇത് റൂബിളാണല്ലോ. കള്ളത്തരം പുറത്തു വന്നു.
1: കണ്ടോ, കണ്ടോ, കണ്ടോ, 8 മടക്കിയ 100 രൂപളിന്റെ ഒരു നോട്ട്.
3: കള്ളി, എന്റെ വീട്ടിൽ നിന്ന് കടന്നു പോ. പോലീസ്? എവിടെ പോലീസ്? ഇവളെ സൈബീരിയയിലേക്ക് അയക്കണം, ദൂരേക്ക്. വേഗം പിടിച്ചുകൊണ്ട് പോവിന് ഇവളെ, ഈ കള്ളിയെ.
0: ഇല്ല, ഞാനിത് ചെയ്തിട്ടില്ല. ഞാനല്ല ഇത് ചെയ്തത്. ഞാനത് എടുത്തിട്ടില്ല. എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല.
2: സോണിയ, എന്റെ സോണിയ, ഞാനിത് വിശ്വസിക്കില്ല, വിശ്വസിക്കില്ല. നീ അത് ചെയ്യില്ല.
1: കയ്യോടെ പിടിച്ചില്ലേ, തൊണ്ടിയോടെ കണ്ടെത്തിയിട്ടും ഇതാണോ പറയുന്നത്? ഏ, നിരപരാധി എന്ന്.
2: അവളത് എടുക്കുകയോ? നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാ അവൾ സ്വന്തം ഷൂ പോലും ഊരി തരുന്നവളാണ്.
1: മഞ്ഞക്കാട് കിട്ടിയവൾ ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും.
2: മഞ്ഞക്കാട് കിട്ടിയത് എന്റെ എന്റെ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടിയാ. ഞങ്ങൾക്ക് വേണ്ടി അവൾ സ്വന്തം ശരീരം വിൽക്കുകയായിരുന്നു. എന്റെ ഭർത്താവേ, നിങ്ങളത് കാണുന്നുണ്ടോ? എന്തൊരു ഓർമ്മിക്കത്തക്ക വിരുന്നാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയത്.
1: സോണിയ, മാഡം, നിങ്ങൾ എന്താണ് കുറ്റം?

0: സമ്മതിക്കാത്തത്? ദാരിദ്ര്യം കൊണ്ടാണെങ്കിൽ ദേ ദയ കാണിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലും കുറ്റം സമ്മതിക്കാൻ തയ്യാറായിക്കൂടെ? ഓ ഓ, ആദ്യത്തെ മോഷണമായത് കൊണ്ടാവാം. ആൻഡ്രി സാക്ഷിയാണ്.
1: ഹേ ലൂഷ്യൻ, ഈ നീച പ്രവൃത്തിക്ക് എന്നെ ഒരു സഹായിയാക്കാൻ നിങ്ങൾ ധൈര്യപ്പെട്ടോ?
0: ആൻഡ്രി, നീയും കണ്ടതല്ലേ ഞാൻ നോട്ട് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചത്? ഇതാ ഇപ്പോൾ ഇവരുടെ പോക്കറ്റിൽ നിന്നും ആ നോട്ട് കിട്ടി.
1: നിങ്ങളൊരു വൃത്തികെട്ടവനാ, ചതിയൻ.
0: എന്ത്, ഞാൻ എന്താണ് ചെയ്തത്? എന്താണ് നിങ്ങൾ പറയുന്നത്? ദേ വെറുതെ വിട്ടിത്തം പോലും വരുത്. അതോ നിങ്ങൾ മദ്യപിച്ചോ?
1: നിങ്ങൾ ആ കുടിയൻ, വൃത്തികെട്ട മനുഷ്യൻ. ഞാൻ വോട്ട് കൈ കൊണ്ട് തൊടില്ല, ആദർശങ്ങൾക്കെതിരാ. ഇയാള് സ്വന്തം കൈകൊണ്ടാ ആ 100 രൂപ നോട്ട് കൊടുത്തത്. ഞാനത് കണ്ടു. ഞാൻ സാക്ഷിയാ, ഞാൻ സത്യം ചെയ്യുന്നു.
0: നിങ്ങൾക്ക് ഭ്രാന്താണ്. ഇതാ ഇവൾ നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ. ഞാൻ 10 രൂപിൾ നോട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് സോണിയ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ പിന്നെ എങ്ങനെയാണ് 100 രൂപിൾ നോട്ട് കൊടുക്കുക?
1: അയ്യോ, ഞാനത് കണ്ടു. ഏത് കോടതിയിലും ഞാനത് പറയും. കാരണം നിങ്ങൾ അവരുടെ പോക്കറ്റിലേക്ക് ആ നോട്ട് ഇടുന്നത് ഞാൻ കണ്ടതാ. സഹാനുഭൂതി കൊണ്ടാ നിങ്ങൾ അത് ചെയ്തെന്ന് ഞാൻ കരുതി. എന്തൊരു ചതിയനാടോ താൻ. നിങ്ങൾ വാതിൽക്കൽ വെച്ച് അവളോട് യാത്ര പറഞ്ഞപ്പോ ഇവരുടെ ഒരു കൈ നിങ്ങളുടെ കൈകൊണ്ട് പിടിച്ച് മറ്റേ കൈകൊണ്ട് ആ നോട്ട് ഇവളുടെ പോക്കറ്റിലിട്ടു. ഞാനത് കണ്ടു, ഞാനത് വ്യക്തമായി കണ്ടു.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 45-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും കാതറീന, സിന്ധു വിജയൻ, സോണിയ, നിതുന നെവിൽ, അമാലിയ, ആശ റാഫി, ലോഷിൻ, കണ്ണൻ നായർ, ആൻഡ്രി, അനീഷ് നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11:00-2:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495-96-4321 അല്ലെങ്കിൽ 9496-55-6321. മറ്റൊരു ഫോൺ നമ്പർ 9496-59-6321. ഓർമ്മിക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11:00-2:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. യേശുദാസ് പാടിയത് ചിത്രം

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസും പി സുശീലയും പാടിയത്. ഗാനരചന കെ ജയകുമാർ. ചിത്രം 2 വരവ്.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം പ്രൊഫസർ സതീഷ് പോളിന്റെ സംഗീതത്തിൽ നജീം അർഷദും ശ്രുതി ശിവദാസും പാടിയത്. ഈ ഗാനത്തിന്റെ രചന ധന്യ പ്രദീപ് ടോം. ചിത്രം ഗാർഡിയൻ

ഇവിടെ ഇങ്ങനെ. ഈ ചിത്രത്തിന് വേണ്ടി ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ചുനക്കര രാമൻകുട്ടി.

ഡോളർ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം സച്ചിൻ വാര്യർ പാടിയത്, രചന ഹരിനാരായണൻ, ഷാൻ റഹ്മാന്റെ സംഗീതം, ചിത്രം ജോണി ജോണി എസ് അപ്പ.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി
1: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന മാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
2: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
3: അനഘ.
2: സ്ഥലം?
3: കൊല്ലം.
2: തിരുവനന്തപുരത്ത് എന്ത് ചെയ്യാണ്? പഠിക്കുകയാണോ?
3: അല്ല, യൂണിവേഴ്സിറ്റിയിൽ ഒരു ആവശ്യത്തിന് വന്നതാ.
2: ഇപ്പോ ഡിഗ്രി?
3: അല്ല, ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഇപ്പൊ സി എം എ ആർട്ടിക്കിൾ ആയിട്ട് കൊല്ലത്ത് വർക്ക് ചെയ്യുന്നു.
2: ഡിഗ്രി ഒക്കെ ഏതായിരുന്നു?
3: ഞാൻ ബി കോം ടാക്സേഷൻ ആയിരുന്നു.
2: അപ്പോ ടാക്സ് ഒക്കെ പഠിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്.
3: അതെ.
2: ഇതിലോട്ട് വന്നപ്പോ എങ്ങനെയുണ്ട് ഈ മേഖല?
3: ഒരുപാട് പുതിയ കാര്യങ്ങളും പിന്നെ നമ്മുടെ ലോകത്ത് എന്തൊക്കെയാ ടാക്സ് വെട്ടിപ്പും എല്ലാം മനസ്സിലായി. കുറെയൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു ഫീൽഡ്. പിന്നെ നമ്മള് കൺസൾട്ട് ചെയ്യുന്ന സി എ കാരനുസരിച്ചിരിക്കും നമ്മളുടെ ഓരോരോ ടാക്സിന്റെ ഫയലിങ്ങും നമ്മുടെ എന്താ ടാക്സ് പേയ്മെന്റും എല്ലാം.
2: അപ്പൊ നമ്മള് കൃത്യമായ രീതിയിൽ ഫയൽ ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല.
3: കൃത്യമായ രീതിയിൽ ഫയൽ ചെയ്ത്, അതായത് നമ്മള് ഫയലിംഗ് ഡേറ്റ്സ് ഒക്കെ നോക്കി ഫയൽ ചെയ്താൽ നമുക്ക് പെനാൽറ്റി ഒക്കെ ഒഴിവാക്കാം.
2: ഇപ്പൊ നിലവിൽ ഇപ്പൊ കൊല്ലത്താണ് അല്ലേ?
3: പാരിപ്പള്ളി.
2: അപ്പൊ അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ?
3: നല്ല മഴയാണ്.
2: ആരൊക്കെ ഉണ്ട് വീട്ടില്?
3: വീട്ടില് ഞാൻ, അച്ഛൻ, അമ്മ. അമ്മ ടീച്ചറാണ്, അച്ഛൻ അബ്രോഡ് ആയിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്.
2: ഒഴിവ് സമയം കിട്ടുമ്പോ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
3: ഒഴിവ് സമയം സിനിമ തന്നെയാണ് മെയിൻ. പിന്നെ കുറച്ച് ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ചെയ്യാറുണ്ട്.
2: അപ്പൊ സിനിമകൾ ഒത്തിരി കാണുന്ന ആളാണ്?
3: ആ, അത്യാവശ്യം കാണുന്ന ആളാണ്.
2: ഇപ്പൊ അവസാനം കണ്ട ഒരു സിനിമ ഏതാണ്?
3: അവസാനം കണ്ട ദൃശ്യം തന്നെ.
2: എങ്ങനെയുണ്ട്?
3: ഇഷ്ടപ്പെട്ടു.
2: പാടുന്ന ആളാണോ?
3: പാടില്ല.
2: നമുക്ക് രണ്ടുപേരും ശ്രമിച്ചു
3: നോക്കിയാൽ.
2: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാ?
3: ആ, കേൾക്കാറുണ്ട്.
2: അപ്പൊ എങ്ങനെ, അടിച്ചുപൊളിയാണോ മെലഡിയാണോ, ഏതാണ് ഇഷ്ടം?
3: മൂഡ് അനുസരിച്ചിരിക്കാം.
2: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: എനിക്ക് 9-ലെ അകലെ ഒരു താരകമായി എന്ന് പറയുന്ന സോങ്ങാണ്.
2: ഗാനം കേൾക്കാം. വളരെ നന്ദി.
3: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: എന്റെ പേര് വിഷ്ണു ഷാജി. സ്ഥലം കാഞ്ഞിരപ്പള്ളി കോട്ടയമാണ്.
0: തിരുവനന്തപുരത്ത് എന്ത് ചെയ്യാണ്?
1: ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുകയാണ്, സിവിൽ സർവീസ് ചെയ്തോണ്ടിരിക്കുന്നു.
0: എന്തുകൊണ്ടാണ് ഈ സിവിൽ സർവീസ് തന്നെ തിരഞ്ഞെടുത്തത്?
1: ഞാൻ ഡിഗ്രിയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതായിരിക്കും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി നോക്കിയപ്പം സിവിൽ സർവീസ് മനസ്സിൽ വന്നു. പിന്നെ ട്രിവാൻഡ്രത്തേക്ക് വന്നു.
0: സിവിൽ സർവീസിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ അത്രയ്ക്ക് ഒരു,
1: അതെ, അതിന്റേതായിട്ടുള്ള നമ്മുടെ ഹാർഡ് വർക്ക് ഇതെല്ലാം കൊടുക്കണം. ബാക്കിയുള്ള ഏതൊരു എക്സാമിനെ വെച്ച് നോക്കുമ്പോഴത്തേനും
0: ചിട്ടയായ ഒരു പഠന രീതി ഉണ്ടെങ്കിൽ, അല്ലേ?
1: അതെ അതെ, ഡിസിപ്ലിൻ ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഡിസിപ്ലിനായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ട്.
0: എങ്ങനെയാണ് ഇപ്പോൾ പഠനമൊക്കെ മുന്നോട്ട് പോകുന്നത്?
1: ഞാൻ റീഡ് റൂം എടുത്തിട്ടുണ്ട്. റീഡ് റൂമിൽ രാവിലെ ഒരു 8 മണിയൊക്കെയാകുമ്പോഴത്തേനും പോവും. വൈകിട്ടൊരു 8 മണി 9 മണി വരെ, അതിന്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം പോവും. എങ്ങനെ പോയാലും ഒരു 8 മണിക്കൂർ ഡെയിലി പഠിക്കും. പ്രിലിംസ് കഴിഞ്ഞ് നിൽക്കുകയാണ്, റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നു.
0: അപ്പോൾ അത്യാവശ്യം എല്ലാ വിഷയവും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അല്ലേ?
1: ആ, നമുക്കൊരു സിലബസ് ഉണ്ട് കൃത്യമായിട്ടുള്ള. ആ സിലബസിലുള്ളത് പഠിക്കണം. പിന്നെ കറണ്ട് അഫയേഴ്സും എല്ലാം നമ്മൾ ഏറെക്കുറെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.
0: പഠനത്തിനിടയ്ക്ക് ഇപ്പോൾ ഒഴിവ് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ബോറടി മാറ്റാനൊക്കെ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: ഞാൻ നോർമലി സിനിമ കാണും, പിന്നെ ഫ്രണ്ട്സുമായിട്ട് പുറത്തിറങ്ങി ചില്ല് ചെയ്യാനായിട്ടൊക്കെ ഇറങ്ങും. നല്ല ഫുഡ് കഴിക്കും, അങ്ങനെയൊക്കെയാണ്.
0: ഫുഡിയാണ്,
1: ഫുഡിയാണ്
0: ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റം ഒക്കെ ചോദിച്ചാൽ?
1: ഫുഡ് മെയിൻലി കഴിക്കുന്ന മന്തിയാണ്. ബെസ്റ്ററായിട്ട് നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്ന മന്തിയാണ്.
0: എല്ലാവർക്കും മന്തിയാണ് ഇഷ്ടമല്ലേ?
1: ആ, മന്തി ഇതുവരെ ഫീൽഡ് ഔട്ട് ആയിട്ടില്ല ഇതുവരെ വന്നിട്ട്.
0: ലേറ്റസ്റ്റ് ഇപ്പോൾ മന്തിയാണ് ട്രെൻഡ്.
1: അതെ അതെ, കഴിക്കാൻ നമുക്കൊരു ഇത് തോന്നുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ഓപ്ഷൻ മന്തിയായിരിക്കും.
0: സ്വന്തമായിട്ട് കുക്ക് ചെയ്യാറൊക്കെ ഉണ്ടോ?
1: കുക്കിംഗ് കാര്യമായിട്ടില്ല, ഈ പ്രിപ്പറേഷൻ ഇതൊക്കെ ആയിട്ട്. പിന്നെ ചെറിയ രീതിയിൽ ഒക്കെ വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ വീട്ടിൽ പോകുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. ചിക്കൻ കറിയൊക്കെ വെക്കാറുണ്ട് വീട്ടിൽ. എന്റെ ചിക്കൻ കറി ഒരു ഫേമസ് ആണ്.
0: വീട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്?
1: ആ, വീട്ടിൽ ഇഷ്ടമാണ് എല്ലാവർക്കും.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ അച്ഛനമ്മ വല്യച്ഛൻ ചേച്ചി.
0: ചേച്ചിയൊക്കെ?
1: ചേച്ചി ഇപ്പം നേഴ്സാണ്, പുറത്താണ്, സൗദിയിലാണ്.
0: അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടോ?
1: ഇല്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഈ പരീക്ഷ കഴിഞ്ഞിട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പൊ ഈ വാറും ഇതെല്ലാം വന്നുകൊണ്ട് കുറച്ച് നീ ഉടനെ പോകണമെന്ന് വിചാരിക്കുന്നു.
0: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
1: അതെ അതെ.
0: പാടുന്ന ആളാണോ?
1: പാടുന്ന ആളല്ല, പാട്ട് ആസ്വദിക്കുന്ന ആളാണ്.
0: നമുക്ക് രണ്ടു വരി ശ്രമിച്ചു നോക്കിയാലോ?
1: അയ്യോ, വേണ്ട, പാടാറില്ല.
0: പാട്ടുകളൊക്കെ ധാരാളം കേൾക്കാറുണ്ട്?
1: ധാരാളം കേൾക്കാറുണ്ട്.
0: ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ ഗായികയൊക്കെ?

0: വിശാലോ, എനിക്ക് ചിത്രേജയിലെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ യേശുദാസ്, ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ഗപ്പി എന്ന സിനിമയിലെ തനിയെന്ന് പറഞ്ഞ പാട്ടാണ് ഇടയ്ക്ക് ഞാൻ കേൾക്കാറുള്ള. ഒരു
0: സൂര്യ സന്തോഷ് പാടിയ ഒരു മനോഹര ഗാനമാണല്ലേ?
1: അതെ അതെ.
0: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: കണ്ടിട്ടുണ്ട്, ഉറപ്പായിട്ട് കണ്ടു.
0: ഗാനം കേൾക്കാം, വളരെ നന്ദി.
1: താങ്ക് യു.

0: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
1: എന്റെ പേര് പവിത്ര.
0: നല്ല പേര്. എന്ത് ചെയ്യണം ഇപ്പോ?
1: ഞാനിപ്പോ PG ഡിപ്ലോമ കഴിഞ്ഞിരിക്കുകയാണ്.
0: ഏതായിരുന്നു?
1: ഇംഗ്ലീഷ് ജേർണലിസം.
0: ഡിഗ്രി ഒക്കെ ഇംഗ്ലീഷ് ആയിരുന്നു?
1: ഇംഗ്ലീഷ് ആയിരുന്നു ഡിഗ്രി.
0: അപ്പോ ഇംഗ്ലീഷിലെ പുലിയായിരിക്കും.
1: അത്ര പുലി എന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. കൊറേ നല്ല ലിറ്ററേച്ചർ ലൈക് ബുക്സ് ഒക്കെ കുറിച്ച് അറിയാൻ പറ്റി, കൊറേ നല്ല പോയംസ് വായിക്കാൻ പറ്റി, അങ്ങനത്തെ കൊറേ.
0: അപ്പോ അത്യാവശ്യം വായിക്കുന്ന ആളാണ്?
1: ഇപ്പൊ ഇത്തിരി വായന കുറവാണ്, പക്ഷെ വീണ്ടും അത് കൂട്ടാൻ നോക്കിയാ.
0: വായന ഏറ്റവും നല്ല കാര്യമാണല്ലേ?
1: അതെ അതെ,
0: നമ്മുടെ അറിവ് വർദ്ധിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം അല്ലെങ്കിൽ ഓദറൊക്കെ ചോദിച്ചാൽ?
1: തൽക്കാലം അങ്ങനെ ഇഷ്ടപ്പെട്ട ഓദർ ഇല്ല. ഞാനിപ്പോ ഈ ഫിയോദോർ ദസ്തയേവ്സ്കിയുടെ വൈറ്റ് നൈറ്റ്സ് വായിച്ചോണ്ടിരിക്കുക.
0: ഇനി ഭാവിയിൽ എന്താണ് ലക്ഷ്യം?
1: ഇപ്പോ ജേർണലിസം പഠിച്ചു കഴിഞ്ഞു, അപ്പൊ ആ മീഡിയ റിലേറ്റഡ് ഫീൽഡിലേക്ക് പോകാനാണ് തൽക്കാലം
0: ആഗ്രഹം. വീട്ടില്?
1: എന്റെ വീട്ടില് അച്ഛനും അമ്മ, പിന്നെ ഞാൻ, ചേട്ടനുണ്ട്. പക്ഷെ ചേട്ടൻ ഇപ്പൊ അബ്രോഡാണ്.
0: എവിടെയാണ്?
1: ഓസ്ട്രേലിയയില്.
0: ചേട്ടൻ വന്നിങ്ങനെ ഓസ്ട്രേലിയയുടെ മനോഹാരിതയൊക്കെ പറ്റിയൊക്കെ പറയുമ്പോ എങ്ങോട്ടൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ?
1: ആ ഫോട്ടോസ് ഒക്കെ അയക്കാറുണ്ട്, അതിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്.
0: പാടുന്ന ആളാണോ?
1: ഇത്ര വലുതായിട്ട് പാടില്ല, പക്ഷെ പാട്ട് കുറെ കേൾക്കുന്ന ആളാണ്.
0: എങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് കേൾക്കാൻ ഇഷ്ടം?
1: ഏത് ലാംഗ്വേജ് പാട്ടായാലും കുഴപ്പമില്ല, ഏത് ജോൺറയാലും പ്രശ്നമില്ലാത്ത ആളാണ്. കൂടുതലും മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് ഒക്കെയാണ് കേൾക്കുന്നത്.
0: സിനിമകളെ കാണാറുണ്ടോ?
1: ആ കാണാറുണ്ട്.
0: അവസാനം കണ്ട സിനിമ ഏതാണ്?
1: അവസാനമായിട്ട് ഞാൻ ഒബ്സഷൻ എന്നും പറഞ്ഞൊരു ഇംഗ്ലീഷ് സിനിമ കണ്ടു.
0: ഇന്നീ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ഹൃദയം സിനിമയിലെ പുതിയ ഒരു ലോകം എന്ന് പറഞ്ഞ പാട്ട്.
0: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: ആ കണ്ടിട്ടുണ്ട്.
0: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: നമസ്കാരം, പേരെന്താണ്?
1: ജ്യോതിലക്ഷ്മി.
0: സ്ഥലം?
1: ചെങ്ങന്നൂർ.
0: തിരുവനന്തപുരത്ത് എന്ത് ചെയ്യാണ്?
1: യു പി എസ് സി കോച്ചിങ്.
0: പഠിച്ചു വന്നപ്പോ എങ്ങനെയുണ്ട്?
1: കുറച്ച് ടഫാണ്.
0: നല്ല കോമ്പറ്റീഷൻ ആണ്?
1: നല്ല കോമ്പറ്റീഷൻ.
0: സെൽഫ് സ്റ്റഡി ആണോ?
1: കോച്ചിങ് ഉണ്ടായിരുന്നു.
0: കമ്പൈൻ സ്റ്റഡി ഒക്കെ ഉണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ?
1: ഇല്ല, ഞാൻ സെൽഫായിട്ട് പഠിക്കുന്നു.
0: എങ്ങനെയാണ് പഠന രീതിയൊക്കെ?
1: സ്പ്ലിറ്റ് ചെയ്താണ് പഠിക്കുന്നത്. ത്രീ അവേഴ്സ് ത്രീ അവേഴ്സ് അങ്ങനെ വെച്ചാണ് പഠിക്കുന്നത്.
0: ടൈം ടേബിൾ ഒക്കെ ഉണ്ടോ?
1: ചെറുതായിട്ട്.
0: അപ്പോൾ ഇവിടെ ഹോസ്റ്റലാണോ?
1: ആ.
0: ചെങ്ങന്നൂരിൽ നിന്ന് ട്രിവാൻഡ്രം വന്നപ്പോ എങ്ങനെയുണ്ട് നമ്മുടെ തിരുവനന്തപുരം?
1: തിരുവനന്തപുരം അടിപൊളിയാണ്. എക്സ്പെഷ്യലി മ്യൂസിയം ഒരു പ്രത്യേക വൈബാണ്.
0: മ്യൂസിയത്തിൽ ഇങ്ങനെ നടക്കാറൊക്കെ ഉണ്ടോ?
1: ഇടയ്ക്ക് നടക്കാൻ വരുമായിരുന്നു, ഇപ്പൊ കുറച്ച് കുറവാണ്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വരാറുണ്ട്.
0: ഇവിടെ തിരുവനന്തപുരത്ത് വേറെ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടോ?
1: ഇല്ല, ഇവിടെയും കനകക്കുന്നിലാണ് പോയിക്കുന്നത്. പിന്നെ അങ്ങനെ പോകാൻ പറ്റിയില്ല.
0: പഠനം തന്നെയാണ്
1: മെയിൻ.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടിലെ അച്ഛനും അമ്മയും അപ്പൂപ്പനും.
0: പഠിച്ചോണ്ടിരിക്കുമ്പോ ബോറടിയൊക്കെ മാറ്റാൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: മോസ്റ്റ്ലി ഇവിടെ വന്നിരുന്ന പാട്ടുകൾ ഇവിടെ ലൈവ് കേൾക്കാറുണ്ട്. പിന്നെ ഡ്രോയിങ്സ് ഇങ്ങനെയൊക്കെ.
0: വര പഠിച്ചിട്ടുണ്ടോ?
1: ഇല്ല, തന്നെ ഇങ്ങനെ വരച്ചു നോക്കാറുണ്ട്.
0: കൂടുതൽ ഇപ്പോ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്?
1: എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോസ് വരച്ച് ഇങ്ങനെ ജസ്റ്റ് അങ്ങനെ കൊടുക്കാറുണ്ട്.
0: ഡിഗ്രി ഒക്കെ ഏതായിരുന്നു?
1: ഡിഗ്രി ബി ഇംഗ്ലീഷ് ആയിരുന്നു.
0: എം എ ഒക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ?

പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. ബിജു തിരുമലയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി, യേശുദാസും സംഘവും പാടിയത് ചിത്രം ഹിമം.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: സ്വന്തം സംഗീതത്തിൽ ഹിഷാം അബ്ദുൽ വഹാബ് പാടിയത്, രചന ഹരിനാരായണൻ, ചിത്രം മരുഭൂമിയിലെ മഴത്തുള്ളികൾ.

അറിയിപ്പ്. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. ഓർമ്മിക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം സബീന ബി, കീളാസറാം ബി.

കവരത്തി നിലത്ത് നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം പവിഴമണിലെ സാഹിത്യം. ഈ പരിപാടിയിൽ കെ മാരി എഴുതിയ കുടുക്ക എന്ന കഥ പരിചയപ്പെടുത്തുന്നു. തുടർന്ന് 5:30 ഫെൺഫോരിഷ. ഈ പരിപാടിയിൽ കവരത്തി ദ്വീപ് സ്വദേശിനി ഖദീജ ഉമാബി പങ്കെടുക്കുന്നു. തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ആകാശം കരിമേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദീർഘമായ വേനലിന്റെ ചൂടിൽ പൊള്ളിയ ഭൂമി ആദ്യ മഴത്തുള്ളികളെ കാത്തിരിക്കുന്നതുപോലെ നിശബ്ദമായി നിന്നു. പെട്ടെന്ന് വീശിയെത്തിയ തണുത്ത കാറ്റിനൊപ്പം മഴയുടെ ആദ്യ തുള്ളികൾ മണ്ണിലേക്കിറങ്ങി. നനഞ്ഞ മണ്ണിന്റെ മണം ദ്വീപിലാകെ പരന്നപ്പോൾ പ്രകൃതിക്കും മനുഷ്യർക്കും പുതുജീവൻ വെച്ചു. എന്നാൽ മഴ ദ്വീപുകാർക്ക് ഒരേ അനുഭവമല്ല സമ്മാനിക്കുന്നത്. ഓരോ ദ്വീപിലേക്കും നിത്യോപയോഗ സാധനങ്ങൾക്ക് കേരളത്തെ ആശ്രയിക്കണം. കാലവർഷമാവുമ്പോൾ പച്ചക്കറികൾക്കും പലവ്യഞ്ജനങ്ങൾക്കും ക്ഷാമം നേരിടുന്നു. ഈ സമയം ദ്വീപുകാരുടെ മുഖ്യ ഭക്ഷണം എന്ന് പറയുന്നത് ഉണക്ക മീനുകൊണ്ടുള്ള വിവിധ കറികളായിരിക്കും. പച്ചമീന് പോലും കാലവർഷക്കെടുതിയിൽ കിട്ടാൻ പ്രയാസമാണ്. ഈ സമയങ്ങൾ ഓരോ ദ്വീപുകാർക്കും അതിജീവനം കൂടിയാണ്. കാലവർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കോർത്തിണക്കി കെ മാരി എഴുതിയ കഥയാണ് കൊടുക്ക. നമുക്ക് കഥ കേൾക്കാം. കഥാവായന ബി ബി സമിയ, സലാഹിയ മൻസിൽ. കൊടുക്ക, രചന കെ മാരി.

ഞായറാഴ്ചയായതിനാൽ ഓഫീസ് അവധിയാണ്. സമയം രാവിലെ 10 മണി കഴിഞ്ഞു കാണും. കഞ്ഞി കുടിച്ചു കഴിഞ്ഞ് ഒരു റാണി ബീഡി പുകച്ചിരിക്കുമ്പോഴാണ് കെട്ടിയോളുടെ പരാതി കേട്ടത്. എത്ര നാളായി നമ്മുടെ കുട്ടികൾ നല്ലവണ്ണം ചോറ് കഴിച്ചിട്ട് ഇന്നെങ്കിലും മീൻ കിട്ടുമോ എന്ന് നോക്കിക്കൂടെ? അവളുടെ സംസാരം

കേട്ടാൽ തോന്നും ഞാൻ മീൻ കിട്ടിയിട്ട് വാങ്ങിക്കാതെ വരുന്നതാണെന്ന്. എല്ലാ ദിവസവും വൈകുന്നേരം കടപ്പുറത്ത് പോയിട്ടാണ് വരുന്നത്. കിട്ടണ്ടേ? ബോട്ടിന് കിട്ടിയെങ്കിൽ തന്നെ അത് നേരത്തെ കഴിഞ്ഞു പോകും. എന്തു ചെയ്യാൻ? ഓഫീസിൽ പോകാതെ മീൻ വാങ്ങിക്കാൻ പോകാനാവില്ലല്ലോ. ഏതായാലും അവളുടെ വാക്ക് കേട്ടില്ലെന്ന് വേണ്ട. ശമ്പളം വാങ്ങിവെച്ചതിൽ നിന്ന് ബാക്കിയുള്ള 100 രൂപയുടെ നോട്ടെടുത്ത് പോക്കറ്റിലിട്ട് ഞാൻ പുറത്തിറങ്ങി നടന്നു. നടക്കുമ്പോൾ എന്റെ ചിന്തകൾ പല വഴിക്കും തിരിഞ്ഞു. ദ്വീപിന് 4 ഭാഗവും വിശാലമായ കടലാണ്. കടൽ നിറയെ മീൻ. പക്ഷേ ഒരു കഷ്ണം മത്സ്യം കഴിച്ചിട്ട് മാസങ്ങളോളമായി. മഴക്കാലമല്ലേ, ആരോട് പരാതി പറയാൻ? എല്ലാം സഹിക്കുകയല്ലാതെ വേറെന്ത് വഴി? കുറച്ചുകൂടി നടന്നപ്പോൾ ജെട്ടിക്കടുത്തെത്തി. അവിടെയുള്ള ഒരു പീടികയുടെ മുമ്പിൽ വലിയ ജനക്കൂട്ടം. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ എത്രയോ ദിവസം കൂടി വന്ന കപ്പലിൽ പച്ചക്കറി വന്നിട്ടുണ്ടത്രേ. മിശ്രബുക്കായതിനാൽ പച്ചക്കറിയെങ്കിലും കിട്ടുമോ എന്ന് നോക്കിക്കളയാം. അങ്ങനെ ഞാനും അവരോടൊപ്പം കൂടി. ചിലർക്ക് വെറും തക്കാളി, മറ്റു ചിലർക്ക് വെണ്ടക്ക മാത്രം. എല്ലാറ്റിൻ്റെയും വിലയാണെങ്കിൽ പറയേണ്ട. എന്ത് വില കൊടുത്തും ആവശ്യക്കാർ വാങ്ങുമല്ലോ. ജീവൻ നിലനിർത്തണ്ടേ? ഏതാനും ചില പീഡികക്കാർ കരയിൽ നിന്നും അയിലയും മത്തിയും കൊണ്ടുവന്നു. അതും പെട്ടെന്ന് കച്ചവടം കഴിഞ്ഞു. ഇക്കണക്കിന് കുറെ കഴിഞ്ഞാൽ തേങ്ങയും കൂടി ഇറക്കുമതി ചെയ്യേണ്ടി വരുമോ? ആർക്കറിയാം. എന്നെപ്പോലെ പച്ചക്കറിയൊന്നും കിട്ടാത്തവരായിരുന്നു അധികവും. പച്ചക്കറി കിട്ടാത്ത നിരാശയോടെ മീൻ കിട്ടുമോ എന്ന പ്രത്യാശയോടുകൂടി ജെട്ടിയുടെ അടുത്തേക്ക് നടന്നു. അവിടെയും ആൾക്കാർ കൂട്ടം കൂടിയിരുന്നു. ബീഡിയും സിഗരറ്റും വലിച്ച് നാട്ടുവർത്തമാനവും പറഞ്ഞ് മീൻ ബോട്ടിന്റെ വരവും കാത്തിരിപ്പാണ്. അവരിൽ ഒരാളായി ഞാനും കൂടി. സമയം ഉച്ചകഴിഞ്ഞു വൈകുന്നേരമായി. പകലോൻ പടിഞ്ഞാറേ ചക്രവാളത്തിൽ തല ചായ്ക്കാൻ ഒരുങ്ങുകയാണ്. പെട്ടെന്നൊരാളുടെ ശബ്ദം കേട്ടാണ് ഞാൻ ചിന്തയിൽ നിന്നും ഉണർന്നത്. കുറേ സമയമായല്ലോ ഇരിപ്പ് തുടങ്ങിയിട്ട്. ഞാൻ 3-ാമത്തെ വരവാ. എന്താ, മീനിന് വന്നതാണോ? അവന്റെ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ആരെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുതെ കടപ്പുറത്തിരിക്കുമോ? ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, ഒന്ന് മൂളുക മാത്രം ചെയ്തു. അവൻ തുടർന്നു പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്നലത്തെ പ്ലെയിനിൽ മീനും പച്ചക്കറിയും എല്ലാം കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ ഫ്രിഡ്ജ് ഫുള്ളാ. ഞാൻ ടി വി കണ്ടിരുന്നു, മടുപ്പ് തോന്നിയതിനാൽ ബൈക്കിലൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. വാ, നമുക്ക് ഹോട്ടലിൽ കയറി എന്തെങ്കിലും കഴിക്കാം. നല്ല വിശപ്പുണ്ടെങ്കിലും ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് അവനിൽ നിന്നും ഒഴിഞ്ഞു മാറി. അപ്പോഴേക്കും മീൻ പിടുത്തം കഴിഞ്ഞ് ഒരു ബോട്ട് വന്ന് ജെട്ടിക്കടുത്തു നിന്നു. എല്ലാവരും അങ്ങോട്ട് പാഞ്ഞു. ഞാനും അവരോടൊപ്പം പാഞ്ഞു. ബോട്ട് ജെട്ടിയുടെ തൂണിൽ കെട്ടി. കുറെ കഴിഞ്ഞ് വിൽക്കാനുള്ള മീനുമായി ഒരാൾ ബോട്ടിന്റെ ഒരറ്റത്ത് വന്നു നിന്നു. അയാൾ കൂടി നിന്ന ആൾക്കാരെ ഒന്ന് നിരീക്ഷിച്ചു. കയ്യിൽ ചുരുട്ടിപ്പിടിച്ച നോട്ടുകളുമായി ഒരുപാട് കൈകൾ അയാളുടെ പേര് പറഞ്ഞു വിളിച്ചു. മറ്റു ചിലർ അയാളുടെ ഓമനപ്പേര് വിളിച്ചു. എല്ലാവരുടെയും ആവശ്യം ഒന്നു തന്നെ. അയാൾ ആൾക്കാരെ ഓരോരുത്തരായി നിരീക്ഷിച്ച ശേഷം ഇടയിൽ നിന്നും ചിലരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അവർക്ക് മീൻ കൊടുത്തു. മീൻ കിട്ടുന്ന കാലത്ത് 5 രൂപയ്ക്ക് കൊടുത്ത ചൂരയ്ക്ക് ഇപ്പോൾ വില 40 രൂപയാണ്. 400 രൂപയായാലും ആവശ്യക്കാർ വാങ്ങിക്കാതിരിക്കില്ലല്ലോ. എല്ലാവർക്കും ബോട്ടിൽ പോയി മീൻ പിടിക്കാൻ കഴിവില്ലല്ലോ. എന്നുവെച്ചാൽ എല്ലാം കാണുക തന്നെ. പിന്നെയും 2-3 ബോട്ടുകൾ വന്നു. അവരുടെയും മീൻ കച്ചവടം കഴിഞ്ഞു. കിട്ടാത്തവർ കൂടുതൽ. അവസാനം ചൂരയ്ക്ക് പോയ ഒരു ബോട്ട് കൂടി വന്നു. ആ ബോട്ട് ജെട്ടിയിൽ അടുത്തില്ല. അത് ആങ്കർ പോയിന്റിൽ തന്നെ നിന്നു. ബോട്ടിൽ നിന്നും ആൾക്കാർ ഇറങ്ങാത്തത് കാരണം ആവശ്യക്കാർ കടലിലേക്കിറങ്ങി. നടുവോളം വെള്ളത്തിലിറങ്ങി മീൻ വാങ്ങിക്കാൻ തുടങ്ങി. നാണിച്ചു നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയ ഞാനും മറ്റുള്ളവരെ പോലെ കടലിലിറങ്ങി. ബോട്ടിനടുത്തെത്തിയപ്പോൾ ആരോ പിന്നിൽ നിന്നും എന്റെ ചെരുപ്പിൽ ചവിട്ടി. ഞാൻ കാൽ വലിച്ചപ്പോൾ ചെരുപ്പ് ചെളിയിൽ മുങ്ങിപ്പോയി. ഞാൻ കാലുകൊണ്ട് പരതിയെങ്കിലും നിഷ്ഫലം. 5 ദിവസം മുമ്പ് 100 രൂപ കൊടുത്തു വാങ്ങിയ ചെരുപ്പ് നഷ്ടമായി. മീൻ കിട്ടിയിരുന്നെങ്കിൽ അതെല്ലാം സഹിക്കാമായിരുന്നു. പക്ഷേ നിരാശ മാത്രം ബാക്കിയായി. മീൻ തീർന്നു. നനഞ്ഞു കുതിർന്ന ഞാൻ നഗ്നപാദനായി കരയിലേക്ക് തിരികെ അടുക്കുമ്പോൾ ആരോ പറയുന്നത് കേട്ടു. ഏതോ ബോട്ടിന് കുടുക്ക കിട്ടിയിട്ടുണ്ടെന്ന്. കേട്ടപാടെ അങ്ങോട്ടോടി. അവിടെ എത്തുമ്പോഴേക്കും വലിയൊരു ക്യൂ ആയി കഴിഞ്ഞിരുന്നു. കുടുക്ക വിൽപ്പന നടത്തുന്നത് ഒരു പ്രത്യേക സ്ഥലത്താണ്, ഒരു ഷെഡിനു മുമ്പിൽ. ആ ഷെഡ് കമ്പിവല കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഒരറ്റത്താണ് കച്ചവടം. ജീവനുള്ള മനുഷ്യനു പകരം അവരുടെ പ്രതിനിധികളായി ചെരിപ്പും സൈക്കിൾ കൊട്ടകളുമാണ് ക്യൂവിൽ സ്ഥാനം നിർണയിക്കുന്നത്. ചെരിപ്പ് നഷ്ടപ്പെട്ടതിനാൽ ചെരിപ്പോ സൈക്കിൾ ചവിട്ടാത്തതിനാൽ സൈക്കിൾ കൊട്ടയോ എനിക്കില്ല. അവസാനം ഒരു കൂട്ടുകാരന്റെ സൈക്കിൾ കൊട്ട കടം വാങ്ങി എന്റെ സ്ഥലത്ത് വെച്ചു. കല്ല്, തോടി, മാടി മുതലായവയ്ക്ക് ക്യൂവിൽ സ്ഥാനമില്ല. അവ അംഗീകരിക്കുന്നതുമല്ല. ആൾക്കാരെല്ലാം കുടുക്കകളുമായി വന്ന ബോട്ടിനെയും പ്രതീക്ഷിച്ച്
കടപ്പുറത്ത് കൂടി നിൽക്കുകയാണ്.

0: ഏതാനും സമയത്തിനുള്ളിൽ കുടുക്കയുമായി ബോട്ട് വന്ന് നങ്കൂരമിട്ടു. അതിലെ ആൾക്കാർ ചായയും കുടിച്ച് ബീഡി വലിച്ചിരുന്ന് സമയം തള്ളി നീക്കുകയാണ്. എന്നെ പോലെയുള്ള മീനാവശ്യക്കാർ എല്ലാം സഹിച്ചുകൊണ്ട് കടപ്പുറത്ത് കാത്തു നിൽക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ ചാക്കിൽ കുടുക്കയുമായി അവർ ഇറങ്ങി. മീൻ വിൽപ്പന നടത്തുന്ന സ്ഥലത്തേക്ക് നടക്കുമ്പോൾ അവർക്ക് അകമ്പടി എന്നോണം ഞങ്ങളെല്ലാം നടന്നു. പെട്ടെന്ന് ക്യൂവിൽ ചെരുപ്പിനും സൈക്കിൾ കൊട്ടയ്ക്കും പകരം ജീവനുള്ള വിശപ്പും ദാഹവുമുള്ള മനുഷ്യർ നിലയുറപ്പിച്ചു. നീണ്ട ക്യൂ. ഞാൻ ഏതാണ്ട് ക്യൂവിൽ മധ്യത്തിലാണുള്ളത്. മീൻ കച്ചവടം തുടങ്ങി. 10 രൂപയ്ക്കാണ് കുടുക്ക കൊടുക്കുന്നത്. ചില്ലറ ഇല്ലെങ്കിൽ മീനില്ല, അതാണ് നിയമം. അതിനാൽ അടുത്ത കൂട്ടുകാരനിൽ നിന്ന് 10 രൂപ വാങ്ങി കയ്യിൽ സൂക്ഷിച്ചു. പ്രതീക്ഷിച്ചു നിന്നു. ക്യൂവിന്റെ മുന്നിൽ നിന്ന് ഓരോ ആൾക്കാർ ചുരുങ്ങുമ്പോൾ ക്യൂവിന്റെ പിന്നിൽ ആളുകളുടെ എണ്ണം കൂടുകയാണ്. ക്യൂവിന്റെ ഇടയിൽ കടന്നുകൂടുവാനോ ആരെയെങ്കിലും കടത്തുവാനോ പാടുള്ളതല്ല. അത് ശിക്ഷാർഹമാണ്. എന്റെ മുമ്പിൽ ഇനി കുറച്ചു പേരെ മീൻ കിട്ടാൻ ബാക്കിയുള്ളൂ. എന്റെ ഹൃദയം ആകാശവാണിയിലൂടെ വിജയികളുടെ നമ്പർ വിളിച്ചു പറയുമ്പോൾ അടുത്ത നമ്പറുകാരനെ പോലെ പടപടാ പിടക്കുകയാണ്. മീൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയം. പ്രതീക്ഷയോടെ നിന്നു. ഇടയ്ക്കിടെ പിന്നിൽ നിന്നും ചെറിയ തള്ളുകളും മുറുമുറുപ്പുകളും കേൾക്കാം. വരിയിൽ ആബാലവൃദ്ധം ജനങ്ങളുണ്ട്. അതിൽ ആരോഗ്യവന്മാരും രോഗികളുമുണ്ട്. എല്ലാവരുടെയും ആവശ്യം ഒന്ന് തന്നെ. ഇനി ഏതാണ്ട് 10 പേരെ എന്റെ മുമ്പിൽ മീൻ കിട്ടാൻ ബാക്കിയുള്ളൂ. അതിൽ നിന്നും ഓരോരുത്തരായി ചുരുങ്ങി അവസാനം 3 പേർ മാത്രം ബാക്കിയായി. അതിൽ നിന്നും ഒരാൾ പോയി. ഇനി ഒരാൾ മാത്രം. പെട്ടെന്നായിരുന്നു പിന്നിൽ നിന്നും ശക്തിയുള്ള ഒരു തള്ളൽ. ഞാൻ കമ്പിവേലിയിൽ മറിഞ്ഞു വീണു. എന്റെ ഷർട്ട് കീറിപ്പോയി. പ്രതീക്ഷിക്കാതെയാണ് ഞെട്ടിപ്പോയ എന്നെ ദുഃഖത്തിന്റെ ആഴക്കടലെ താഴ്ത്തിക്കൊണ്ടുള്ള മീൻ വിൽപ്പനക്കാരന്റെ അറിയിപ്പുണ്ടായത്. മീൻ തീർന്നുപോയി. മീൻ വിൽപ്പനക്കാർ കാലിക്കൊട്ടയുമായി ഷെഡിലേക്ക് തിരിച്ചുപോയി. സമയം രാത്രി ഒരുപാട് വൈകിയിരുന്നു. ഞാൻ നിരാശയോടെ വീട്ടിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ അറിയാതെ ചിന്തിച്ചുപോയി. പരിഷ്കാരത്തിന്റെയും പുരോഗതിയുടെയും മേലെത്തട്ടിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നമുക്ക് നമ്മുടെ മുഖ്യാഹാരമായ ചോറും മീൻകറിയും പോലും എത്ര വീടുകളിലുണ്ട്. കാലിൽ ചെരുപ്പില്ലാതെ കീറി മുഷിഞ്ഞ ഷർട്ടുമായി ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കെട്ടിയോളുടെ പരാതി വീണ്ടും. ഇതെന്തു പോക്കാ, രാവിലെ പോയതല്ലേ? മീൻ കിട്ടിയില്ലെങ്കിലും രാത്രിയാവും മുമ്പ് തിരിച്ചെത്തേണ്ടതല്ലേ? കുട്ടികൾ നിങ്ങളെയും കാത്തിരുന്ന് ചോറ് കഴിക്കാതെ ഉറങ്ങിപ്പോയി. ഞാൻ അവളോടൊന്നും പറയാതെ വീടിനകത്തേക്ക് കടന്നു. വിശന്നുറങ്ങുന്ന കുട്ടികളെ കണ്ടപ്പോൾ പൊട്ടിച്ചിരിക്കണോ അതോ പൊട്ടിക്കരയണോ എന്നൊരു സംശയത്തോടെ ഇരുന്നു പോയി.
1: ഇനി കഥാകാരനെ കുറിച്ച്. കെ മാരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന മാരിയപ്പാപ്പാട കിടാവ് 1956 കൽപ്പനി ദ്വീപിൽ ജനിച്ചു. ലക്ഷദ്വീപിലെ പൊതുമരാമത്ത് വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു. 2010 അദ്ദേഹം അന്തരിച്ചു. ദ്വീപ് ജീവിതം പശ്ചാത്തലമാക്കിയ അനേകം ചെറുകഥകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നർമ്മം തുളുമ്പുന്ന ശൈലികളും കുറിക്കുകൊള്ളുന്ന ആക്ഷേപഹാസ്യങ്ങളും കെ മാരിയുടെ ഭാഷയുടെ പ്രത്യേകതകളാണ്.

0: ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രത്തേയിലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.
1: Join Indian Navy. The Indian Navy invites online applications from unmarried male candidates for Agniveer Apprentice 01/2027 and 02/2027 batch. Last date for submission is 29th June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready. Cohesive. Atmanirbhar. Safeguarding seas for a Vikasit Samriddh Bharat. Join Indian Navy.

0: ഫെയിൻ ഫൂരിഷ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെൺ ഫൂരിഷ കേൾക്കാം. ശനിയാഴ്ചകളിൽ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496283833 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496283833.
1: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:45 ഹരിതചിന്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠനരംഗത്ത് 18 തിളക്കമാർന്ന പാരമ്പര്യം. ശനിയാഴ്ചകളിൽ രാവിലെ 7:45 ഫെൺ ഫോറിഷ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠനരംഗത്ത് 18 തിളക്കമാർന്ന പാരമ്പര്യം.

0: തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി. ആകാശവാണി പ്രക്ഷേപണത്തിന്റെ വിജയകരമായ 9 ദശകങ്ങൾ പിന്നിടുന്ന വേളയിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രക്ഷേപണ പരമ്പര
1: തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി എല്ലാ ഞായറാഴ്ചയും രാവിലെ

0: 7:05. പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച വൈകുന്നേരം 5:05. മറക്കാതെ കേൾക്കുക
1: 90 തികഞ്ഞ് ആകാശവാണി. ഓർക്കുക, ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
0: വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തരായ വ്യക്തികൾ,
1: പ്രക്ഷേപണകലയെ നെഞ്ചിലേറ്റി ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചവർ,
0: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ,
1: ഇവരെല്ലാം തങ്ങളുടെ ആകാശവാണി റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നു.
0: ഒപ്പം ആകാശവാണിയിലൂടെ അവർ കേട്ട മധുരഗാനത്തെ ഓർത്തെടുക്കുന്നു. പാട്ടോർമ്മയിലൂടെ
1: 90 തികഞ്ഞ് ആകാശവാണി.
2: Join Indian Navy. The Indian Navy invites online applications from unmarried male candidates for Agniveer Apprentice 01/2027 and 02/2027 batch. Last date for submission is 29th June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready. Cohesive. Atmanirbhar. Safeguarding seas for a Vikasit Samriddh Bharat. Join Indian Navy.
3: കൊച്ചുകൂട്ടുകാർക്കായി ആകാശവാണി കവരത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ? എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ? അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 0489622474. മറ്റൊരു നമ്പർ കൂടി 0489622474.
4: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
3: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന
1: ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്.
5: കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.

ആകാശവാണി കവരത്തി ഫെൺപൂരിഷ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫെൺപൂരിഷ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കവരത്തി ദ്വീപ് സ്വദേശിനി ഖദീജുമാബി. സ്വന്തം പരിശ്രമവും ആത്മവിശ്വാസവും കൊണ്ട് സ്വയം തൊഴിൽ രംഗത്ത് തന്റേതായ സ്ഥാനം കണ്ടെത്തിയ ഒരു വനിതയാണിവർ. ചെറിയൊരു തുടക്കത്തിൽ നിന്ന് കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൈമുതലാക്കി മുന്നേറി ഇന്ന് പലർക്കും പ്രചോദനമാകുന്ന തരത്തിൽ തന്റെ സംരംഭം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണിവർ. സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് വെല്ലുവിളികളെ അവസരങ്ങളാക്കി മുന്നേറുന്ന ഇത്തരം വനിതകളുടെ അനുഭവങ്ങൾ സമൂഹത്തിന് വലിയ പ്രചോദനമാണ്. അവരുടെ സംരംഭക ജീവിതത്തെക്കുറിച്ചും തുടക്കകാല അനുഭവങ്ങളെക്കുറിച്ചും വിജയത്തിന്റെ പിന്നിലെ കഥകളെക്കുറിച്ചും

0: നമുക്ക് സംസാരിക്കാം. നമസ്കാരം, ആകാശവാണി കവർത്തി നിലയത്തിന്റെ ഫെൻഫോർച്ച എന്ന പരിപാടിയാണ്. താങ്കളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ?
1: എൻ്റെ പേര് ഖദീജ ഉമ്മാവി. കൂടുതൽ പരിചയപ്പെടുത്തണമെങ്കിൽ ജാൻവി ജാനു എന്ന് പറഞ്ഞാൽ അറിയും.
0: കവർത്തി തന്നെയാണോ സ്ഥലം?
1: അതെ, കവർത്തി തെലീക്കപുരയാണ് എൻ്റെ വീട്ടുപേര്.
0: ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമാകുന്ന ഒരു യാത്രയാണ് താങ്കളുടേത്. സ്വയം തൊഴിൽ എന്ന ആശയത്തിലേക്ക് എത്താൻ കാരണം എന്തായിരുന്നു?
1: അത് എൻ്റെ പഠിത്തം കഴിഞ്ഞ് ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് ഓഫീസിൽ ഒരു 12 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിരിച്ചുവിട്ടപ്പോൾ ഇനി എന്ത് ചെയ്യും? കാരണം ഞാനൊരു സെപ്പറേറ്റാണ്. എൻ്റെ മോളുമായുള്ള ഒരു ചെറിയ ലോകത്താണ് ഞാൻ ജീവിച്ചു പോകുന്നത്. മോളെ നല്ല രീതിയിൽ നോക്കണം. മോൾക്കൊരു കുറവ് പോലും ഉണ്ടാവരുത്. ഒരു പാരന്റിൻ്റെ ഡബിൾ റോളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോളുടെ കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാവരുത്. നമ്മൾ ജീവിച്ച സിറ്റുവേഷൻ പോലെ ആവരുത് നമ്മുടെ കുട്ടികളും. അത് എല്ലാ പാരന്റും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇനി എന്ത് ചെയ്യും? ജീവിതത്തെ നോക്കി പകച്ചു നിന്നപ്പോഴാണ് ദീപശ്രീയിൽ ഒരു അംഗമാവുന്നത്. ദീപശ്രീ കൂട്ടായ്മയിൽ സൺഡേ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നത്. അതിൽ ഞാനും കൂടി ആദ്യമൊക്കെ ഒരു നാണക്കേടായിരുന്നു. പിന്നീട് എല്ലാവരും കൂട്ടായ്മയിൽ ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി. പിന്നീട് അങ്ങോട്ട് സൺഡേ മാർക്കറ്റ് മാറി ഡെയിലി മാർക്കറ്റായി മാറി. പിന്നീട് അങ്ങോട്ട് പരിചയക്കാരും സുഹൃത്തുക്കളുമായിരുന്നു ഉപഭോക്താക്കൾ. അവരുടെ പിന്തുണയും നല്ല അഭിപ്രായങ്ങളുമാണ് പിന്നീട് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ എനിക്ക് പ്രചോദനമായത്.
0: എല്ലാ തുടക്കങ്ങളും ചെറിയ ചെറിയ ചുവടുകളിൽ നിന്നാണല്ലോ. ആദ്യകാലത്ത് ബിസിനസ് തുടങ്ങുമ്പോൾ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു?
1: തുടക്കത്തിൽ പലരുടെയും പുച്ഛത്തോടെയുള്ള നോട്ടവും കളിയാക്കി ചിരിക്കലും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ചെവിക്കൊള്ളാതെ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോയി. ഒരു ബിസിനസ്സിൽ വിചാരിച്ച ഉടനെ ഫലം കിട്ടണമെന്നില്ല. പരാജയങ്ങളിൽ നിന്നും പഠിച്ച് വിട്ടുകൊടുക്കാതെ ശ്രമിച്ചതാണ് മാറ്റം വരുത്തിയത്.
0: ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ സംരംഭത്തിന് പിന്നിൽ ഒരുപാട് പരിശ്രമങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഈ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായകമായത് എന്തൊക്കെയായിരുന്നു?
1: നമ്മൾ കൊണ്ടുവരുന്ന സാധനത്തിന്റെ ടേസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരത്തിൽ ഒട്ടും വീഴ്ച ചെയ്യാതിരുന്നതാണ് കസ്റ്റമേഴ്സിന് എന്നോടുള്ള വിശ്വാസം കൂടിയതാണ് എന്റെ വളർച്ചയ്ക്ക് കാരണം.
0: വീട്ടുകാര്യങ്ങളും ജോലിയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. കുടുംബജീവിതവും ബിസിനസ്സും എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകുന്നു?
1: തീർച്ചയായും അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഞാൻ ഇവിടെ ടൈം മാനേജ്മെന്റ് ഉണ്ടാക്കിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ ബാലൻസ് ചെയ്തു പോകുന്നത്. വീട്ടിലെ കാര്യങ്ങളായാലും ജോലിസ്ഥലത്തെ കാര്യങ്ങളായാൽ പോലും മോളുടെ പല കാര്യങ്ങളും ഞാൻ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. എല്ലാം ഒരുപോലെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുണ്ട്.
0: നമ്മളിപ്പോൾ എന്ത് കാര്യം തുടങ്ങിയാലും ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് കുടുംബത്തിന്റെ ഒരു പിന്തുണയാണല്ലോ. താങ്കളുടെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച പിന്തുണയെ കുറിച്ച് പറയാമോ?
1: പിന്തുണ എന്ന് വെച്ചാല് ഞാൻ സെപ്പറേറ്റ് ആയതിനു ശേഷമാണ് ഞാൻ ഈ സംരംഭത്തിലേക്ക് തുടങ്ങുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടുംബത്തിന്റെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ നിലയിലെത്താൻ കഴിയില്ലായിരുന്നു. തുടക്കത്തിൽ ചെറിയ പേടിയും ആശങ്കയും ഉണ്ടായപ്പോൾ എനിക്ക് ധൈര്യം തന്നത് അവരാണ്. ചിലപ്പോൾ ബിസിനസിന്റെ തിരക്കുകൾ കാരണം വീട്ടിലെ കാര്യങ്ങളും മോളുടെ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റാതെ വരുമ്പോൾ മോളെ ചേച്ചീൻ്റെ അടുത്തോ ബ്രദറിൻ്റെ വൈഫിൻ്റെ അടുത്തോ കൊണ്ടാക്കാറുണ്ട്. അവരുടെ വലിയ ഒരു പിന്തുണയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്.
0: വിജയത്തിലേക്കുള്ള യാത്രയിൽ മറക്കാനാവാത്ത പല അനുഭവങ്ങളും ഉണ്ടായിരിക്കും. ഇന്ന് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം പങ്കുവെക്കാമോ?
1: തീർച്ചയായും അങ്ങനെയുള്ള നിമിഷങ്ങൾ ഒരുപാടുണ്ട്. എങ്കിലും ഞാനൊരു വീട് പണിയിക്കുന്നുണ്ട്. ഏതാണ്ട് അതിന്റെ പണി കഴിയാൻ പോവുകയാണ്. അതിന്റെ സന്തോഷം വേറെയാണ്. നമ്മുടെ അധ്വാനത്തിൽ നിന്നും ഉണ്ടാക്കിയ ഒരു വീട്, അത് കാണുമ്പോൾ തന്നെയാണ് ഇന്നും മനസ്സിൽ നിൽക്കുന്ന ഏറെ സന്തോഷം നൽകുന്ന ഒരു അനുഭവം. എല്ലാവർക്കും പറ്റും. നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കുന്നത് വരെ നമ്മൾ അതിന്റെ പിന്നാലെ ആയിരിക്കണം. നമ്മുടെ പരിശ്രമം കൊണ്ട് നമുക്ക് നേടാൻ ആവാത്തത് ഈ ലോകത്ത് ഒന്നുമല്ല.
0: ഇപ്പോൾ പല സ്ത്രീകളും സ്വയം തൊഴിൽ മേഖലയിൽ അവസരങ്ങൾ തേടുകയാണല്ലോ. ഈ മേഖലയിൽ പുതുതായി വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്?
1: പുതുതായി കടന്നു വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആദ്യം വിപണിയെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കുക എന്നതാണ്. അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ വലിയ തുക നിക്ഷേപിക്കാതെ ചെറിയ രീതിയിൽ തുടങ്ങി പടിപടിയായി വളർത്താൻ ശ്രമിക്കുക. തെറ്റുകൾ സംഭവിച്ചേക്കാം. അതിൽ നിന്നും പഠിച്ച് മുന്നോട്ട് പോകാനുള്ള മനസ്സുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും.

0: ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത്.
1: ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ സംരംഭം ഇനി വരും കാലത്ത്, അതായത് ഇനി ഭാവിയിൽ എങ്ങനെയൊക്കെ വളരണമെന്നാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്?
0: സ്വപ്നം കാണുന്ന വെച്ചാൽ എല്ലാവർക്കും സ്വപ്നം കാണുന്നത് പോലെ എനിക്കും ചെറിയ ചെറിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ മുൻകൈയിലെടുത്ത് പ്രവർത്തിച്ച് വരുന്ന ഈ സംരംഭം ഭാവിയിൽ ഒരു കുറച്ച് തൊഴിലാളികളെ കൊണ്ടുവന്നിട്ട് മുതലാളിയായി ചമഞ്ഞിരുന്നിട്ട് അങ്ങനെയൊക്കെ പോകാനാണ് താല്പര്യം. ഈ സംരംഭത്തെ ഇതിനേക്കാളും കൂടുതൽ മികച്ച രീതിയിൽ തന്നെ എത്തിക്കണം. കൂടുതൽ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാനും സാധിക്കുമെങ്കിൽ മറ്റുള്ളവർക്ക് തൊഴിലവസരം നൽകാനും ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും പിന്തുണയോടെ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ.
1: അവസാനമായി നമ്മുടെ ശ്രോതാക്കളോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് എന്തൊക്കെയാണ് പറയാനുള്ളത്?
0: നമ്മുടെ ഉള്ളിലെ കഴിവ് എന്താണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയുക. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയും എന്നോർത്ത് ഒരിക്കലും മാറി നിൽക്കരുത്. തുടക്കത്തിൽ പല പരാജയങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. പക്ഷേ നമ്മുടെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഉണ്ടായെങ്കിൽ ഏതൊരു പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. ഞാൻ ഒറ്റയ്ക്ക് പല കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും പരാജയപ്പെട്ടിട്ടുണ്ട്. എങ്കിലും തളർന്നില്ല. പരാജയങ്ങൾ ഉണ്ടാവും. പരാജയങ്ങളെ ഭയപ്പെടാതെ സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി ധൈര്യമായി ഒരു ചുവട് മുന്നോട്ട് വെക്കുക. തീർച്ചയായും വിജയം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അവസാനമായി നമ്മുടെ ശ്രോതാക്കളോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് പറയാനുള്ളത്, ഓരോരുത്തരിലും ഓരോ കഴിവുകൾ ഒളിഞ്ഞിരിക്കുന്നുവെന്നാണ്. പലപ്പോഴും കുടുംബ ചുമതലകൾ മറ്റ് സാഹചര്യങ്ങളും കാരണം സ്വന്തം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെക്കുന്നവരുണ്ട്. പക്ഷേ നമ്മളിലുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ചെറിയ ചെറിയ തുടക്കമാണെങ്കിലും അതിന് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഞാൻ വളരെ ചെറിയ രീതിയിലാണ് തുടങ്ങിയത്. എന്നാൽ ക്ഷമയോടെയും ആത്മാർത്ഥതയോടെയും മുന്നോട്ട് പോയപ്പോൾ നല്ല ഫലങ്ങൾ ലഭിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ എന്ന സംശയത്തേക്കാൾ എനിക്ക് ശ്രമിച്ചു നോക്കാം എന്ന ചിന്തയാണ് പ്രധാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടക്കത്തിൽ പല ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ അതൊന്നും നമ്മെ പിന്നോട്ടടിക്കാനുള്ള കാരണമായി കാണാതെ പുതിയ അനുഭവങ്ങളായി സ്വീകരിക്കണം. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ പല മേഖലകളിലും തങ്ങളുടെ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വീട്ടമ്മമാരായാലും ജോലി ചെയ്യുന്നവരായാലും വിദ്യാർത്ഥിനികളായാലും ഓരോ സ്ത്രീക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ മുന്നോട്ട് പോകാൻ അവസരങ്ങൾ തേടാം. കുടുംബത്തിന്റെ പിന്തുണയും സമൂഹത്തിന്റെ പ്രോത്സാഹനവും ലഭിക്കുമ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയും. നമ്മുടെ ആരോഗ്യവും കുടുംബവും ഒരേപോലെ ശ്രദ്ധിച്ചുകൊണ്ട് സ്വന്തമായി ഒരു വ്യക്തിക്ക് സ്വപ്നങ്ങളും വളർത്തിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കണം. മറ്റുള്ളവരുടെ വിജയങ്ങൾ കാണുമ്പോൾ നിരുത്സാഹപ്പെടാതെ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക.
1: ഇത്രയും നേരം ഞങ്ങളോടൊപ്പം നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.
0: ആകാശവാണിയിലൂടെ ഈ അവസരം നൽകിയതിനും സ്നേഹപൂർവ്വം കേട്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാ സ്ത്രീകൾക്കും ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും തങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫെൺഫോരിഷ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി കവരത്തി ദ്വീപ് സ്വദേശിനി ഖദീജ ഉമാബി. ഈ പരിപാടി തയ്യാറാക്കിയത് ബി.ബി. സമിയ, സലാഹ മൻസൽ. നന്ദി. നമസ്കാരം.

0: ആകാശവാണി കവരത്തി. പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുപെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഹലിമ ബീഗം, കടപ്പുറത്തേയില്.
1: ആകാശവാണി കവരത്തി.

ശ്രോതാക്കളെ, ഫാട്ടിഫെട്ട് ഇപ്പോഴുള്ളത് കവരത്തിയിലെ ബീച്ച് റോട്ടിലാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വൈകിട്ട് കാറ്റുകൊള്ളാനും സൊറ പറഞ്ഞിരിക്കാനും ഒക്കെ വരുന്നുണ്ട്. രണ്ടു പേരും ഒരുമിച്ച് കൈകോർത്ത് വരുന്നുണ്ട്. നമുക്ക് അവരോട് സംസാരിച്ചാലോ? വരൂ. ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫെട്ടി എന്ന പരിപാടിയാണ്. ഫർസാന, ഫർസാന അല്ലേ പേര്? ഫർസാന എന്താ ചെയ്യുന്നത്?

0: പഠിക്കുന്നു.
1: ഏത് കോഴ്സാണ് മോൾ ചെയ്യുന്നത്?
0: കോപ്പ.
1: കോപ്പ ഏതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കോഴ്സാണ്?
0: കമ്പ്യൂട്ടറിന്റെ.
1: ആ കോഴ്സിന് എത്ര ഡ്യൂറേഷൻ ഉണ്ട്?
0: ഒരു വർഷം.
1: ഇവിടെ കവരത്തിയില് എവിടെയാണ് പഠിക്കുന്നത്?
0: കവരത്തിയില് ITI.
1: കുറെ കൂട്ടുകാരൊക്കെ ഉണ്ടോ?
0: ആ, കുറെ കൂട്ടുകാരൊക്കെ ഉണ്ട്.
1: എങ്ങനെയാണ്, ജോളിയായിട്ട് പോവാണോ?
0: കുറെ ഗ്യാങ് ഒക്കെ ഉണ്ട്.
1: നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയില് നിങ്ങള് പഠന സമയം കഴിയുമ്പോഴേക്ക്, കണ്ടുമുട്ടുമ്പോഴേക്ക് ഏറെ സംസാരിക്കാനുള്ള കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കൂലേ നമ്മുടെ സൗഹൃദങ്ങൾക്കിടയിൽ? അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: ആ, ഇടയ്ക്കൊക്കെ ചായ കുടിക്കാൻ പോകും, പിന്നെ എവിടെ നിന്നൊക്കെ കാണുമ്പോൾ സംസാരിക്കും, ചില്ലാവും, അങ്ങനെയൊക്കെ പോണ്.
1: ഫർസാനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: ഉമ്മ, പാപ്പ, അനിയത്തി, അനിയൻ.
1: ഇവരുടെയൊക്കെ പേര് ഫർസാന പറയാമോ? നമ്മുടെ ശ്രോതാക്കൾ കേട്ടോണ്ടിരിക്കുകയല്ലേ, ആരാണ് ഫർസാന എന്നറിയണം. നാട് പറഞ്ഞു കവരത്തിയാണെന്ന്. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: ഉമ്മ, വാപ്പ, അനിയത്തി, അനിയൻ, പിന്നെ അസ്ദൻ.
1: അവരുടെയൊക്കെ പേര് പറയാമോ?
0: ഉമ്മ റംല, വാപ്പ അക്ബർ, അനിയൻ റയാൻ, അനിയത്തി റുക്സാന, അസ്ദൻ ജാബർ.
1: എല്ലാരും ഒരു കൂട്ടുകുടുംബമാണ് അല്ലേ?
0: ഒരു ചെറിയൊരു കുടുംബം.
1: എപ്പോഴായിരുന്നു വിവാഹം?
0: കഴിഞ്ഞ മാസം 29.
1: നവദമ്പതികളാണല്ലേ?
0: അപ്പൊ
1: അടുത്ത് നിൽക്കുന്നത് ഹസ്ബൻഡ് ആണോ? നമുക്ക് അദ്ദേഹത്തെയും കൂടെ ഒന്ന് പരിചയപ്പെടാം. പേര് പറയൂ.
2: ജാബർ.
1: ജാബർ എന്താ ചെയ്യുന്നത്?
2: സ്പോർട്സിൽ വർക്ക് ചെയ്യുന്നു.
1: സ്പോർട്സിൽ വർക്ക് ചെയ്യാണ്. ഇപ്പൊ മാരേജ് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. എന്തെങ്കിലും യാത്രകൾ പ്ലാൻ ഉണ്ടോ?
2: ആ, ഇപ്പൊ കാലാവസ്ഥ മോശമാണ്, പിന്നെ ആള് ITI പഠിക്കുകയല്ലേ. ITI പഠിത്തമൊക്കെ കഴിഞ്ഞ് കാലാവസ്ഥ ഒക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞ് ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്.
1: ഓക്കെ. എന്നിട്ട് രണ്ടുപേർക്കും കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫാട്ട് ഫെട്ടി എന്ന പരിപാടിയിലൂടെ രണ്ടുപേർക്കും കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഡെഡിക്കേഷനും പറയാം കേട്ടോ.
0: കേൾക്കാനുള്ള പാട്ട് കാര്യസ്ഥനുള്ള മംഗളങ്ങൾ.
1: കാര്യസ്ഥനിലെ മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാ നമുക്കിനി എന്ന ഗാനമാണ് അല്ലേ. ജാബർക്കും ഇത് ഇഷ്ടാണോ?
2: ആ, ഇഷ്ടാണ്.
1: വേറെ ഏതെങ്കിലും പാട്ട് സജസ്റ്റ് ചെയ്യാനുണ്ടോ? ജാബർ എന്തോ ആലോചിക്കുന്നുണ്ട്. ജാബറിനോട് ചോദിക്കട്ടെ, ഏത് ഗാനമാണ് ജാബർ കേൾക്കാൻ
2: ആഗ്രഹിക്കും?
1: ആ ഗാനം. ശരി ശരി ശരി, അപ്പൊ നമുക്ക് ഫാട്ടഫട്ടിയിലൂടെ ആ ഗാനം കേൾക്കാം. ഫാട്ടഫട്ടിയോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും എവിടെയെങ്കിലും വെച്ച് ഇപ്പൊ രണ്ടുപേരും എങ്ങോട്ടോ ഔട്ടിങ്ങിന് പോവാണല്ലേ? ശരി ശരി, ഓക്കെ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. നവദമ്പതികൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അപ്പൊ ഫാട്ടഫട്ടിയിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ട RDX എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.
2: ഓക്കെ.

0: ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്ത് നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.
1: ഇനിയൊരു നാടൻ പാട്ട് കേൾക്കാം.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് സബീന ബി, കീളാസ്രാംബി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന.
1: വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള ദേശീയ പെൻഷൻ സ്കീമാണ് PMLVMY. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. ചെറുകിട വ്യാപാരികൾക്കും ചില്ലറ വ്യാപാരികൾക്കും വാർദ്ധക്യ സംരക്ഷണവും സാമൂഹിക സുരക്ഷയും നൽകുന്ന ഒരു സർക്കാർ പദ്ധതിയാണ് ഇത്. ചെറുകിട വ്യാപാരികൾ എന്നാൽ കടയുടമകൾ, ഓയിൽ മില്ലുടമകൾ, അരിമില്ലുടമകൾ, കമ്മീഷൻ ഏജന്റുമാർ, വർക്ക്ഷോപ്പ് ഉടമകൾ, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ, ചെറുകിട ഹോട്ടലുകൾ നടത്തുന്നവർ, സമാന തൊഴിലുകൾ ചെയ്യുന്ന മറ്റു വ്യക്തികൾ, ഇവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കവിയാൻ പാടില്ല. ഈ സ്കീമിന് കീഴിലുള്ള അർഹരായ ഗുണഭോക്താക്കൾക്ക് 60 വയസ്സ് കഴിഞ്ഞതിനു ശേഷം പെൻഷൻ ലഭിക്കുന്നതിന് അവരുടേതായ പ്രതിമാസ വിഹിതം നൽകേണ്ടതാണ്. ലൈഫ്

0: ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് LIC പെൻഷൻ ഫണ്ട് മാനേജറായി പ്രവർത്തിക്കുകയും പെൻഷൻ തുകകളുടെ വിതരണത്തിന്റെ ഉത്തരവാദിത്തം വഹിക്കുകയും ചെയ്യുന്നു. PMLVM യോജനയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വ്യക്തി സ്വയം തൊഴിൽ ചെയ്യുന്ന കടവുടമയോ ചില്ലറ വിൽപ്പനക്കാരനോ വ്യാപാരിയോ ആയിരിക്കണം. 18-നും 40-നും ഇടയിൽ പ്രായമുള്ളപ്പോൾ ഈ സ്കീമിൽ ചേരണം. അപ്പോൾ അവരുടെ വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടരുത്. EPFO, NPS, ESIC തുടങ്ങിയ ദേശീയ പെൻഷൻ സ്കീമുകൾക്ക് കീഴിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ സ്കീമിന് കീഴിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വ്യക്തിയായിരിക്കരുത് പ്രസ്തുത ആൾ. വ്യക്തി ആദായ നികുതി ദായകനായിരിക്കരുത്. ആ വ്യക്തി തൊഴിൽ മന്ത്രാലയം, കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഇവ നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രി ശ്രം യോഗി മൺധൻ യോജന അല്ലെങ്കിൽ പ്രധാനമന്ത്രി കിസാൻ മൺധൻ യോജന എന്നിവയ്ക്ക് കീഴിൽ എൻറോൾ ചെയ്യപ്പെട്ട ആളാകരുത്. പ്രസ്തുത വ്യക്തിക്ക് ആധാർ കാർഡും സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ട് നമ്പറും ഉണ്ടായിരിക്കണം. ഗുണഭോക്താക്കൾ 60 വയസ്സ് തികയുന്നതുവരെ എല്ലാ മാസവും 55 രൂപ മുതൽ 200 രൂപ വരെ സംഭാവന നൽകണം. ഗുണഭോക്താക്കളുടെ പ്രായമനുസരിച്ച് സംഭാവന തുക വ്യത്യാസപ്പെടും. ഗുണഭോക്താക്കൾക്ക് 60 വയസ്സിനു ശേഷം പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭിക്കും. നിശ്ചിത പെൻഷൻ തുക എല്ലാ മാസവും ഗുണഭോക്താക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഗുണഭോക്താക്കളുടെ മരണശേഷം അവരുടെ പങ്കാളിക്ക് കുടുംബ പെൻഷനായി മുൻപ് കിട്ടിയിരുന്നതിന്റെ 50% പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട്. യോഗ്യരായ വരിക്കാർ PMLVMY പതിവായി സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും 60 വയസ്സ് തികയുന്നതിന് മുമ്പ് അംഗപരിമിതനാവുകയും പ്രതിമാസ വിഹിതം തുടരാൻ കഴിയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്ഥിരമായ വിഹിതം അടച്ച് പദ്ധതി തുടരാൻ അവരുടെ പങ്കാളിക്ക് അർഹതയുണ്ട്. അംഗപരിമിതരായ വരിക്കാർക്ക് സംഭാവന നൽകാൻ കഴിയാത്തപ്പോൾ യോജനയിൽ നിന്ന് വേണമെങ്കിൽ പുറത്തു കടക്കാം. പെൻഷനിൽ നിന്ന് നേടിയ പലിശയോ സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്കോ ഏതാണോ കൂടുതൽ അത് അവർക്ക് കിട്ടാൻ അർഹതയുണ്ട്. അവർ നിക്ഷേപിച്ച സംഭാവന തിരികെ സ്വീകരിച്ച് യോജനയിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാവുന്നതുമാണ്. ഇങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ യോജന ഉപേക്ഷിക്കേണ്ടി വരുന്നവർക്കും കരുതൽ നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത്. യോജനയിൽ ചേർന്ന 10 വർഷത്തിനുള്ളിൽ യോഗ്യരായ വരിക്കാർ PMLVMY നിന്ന് പുറത്തു കടക്കുകയാണെങ്കിൽ സംഭാവന ചെയ്ത തുക മാത്രമേ അവർക്ക് സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്കിനൊപ്പം തിരികെ ലഭിക്കൂ. യോഗ്യരായ വരിക്കാർ PMLVMY പതിവായി സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും അവർ മരണപ്പെടുകയാണെങ്കിൽ പതിവ് സംഭാവനകൾ നൽകി യോജനയിൽ തുടരാൻ അവരുടെ പങ്കാളിക്ക് അർഹതയുണ്ട്. അതുമാത്രമല്ല, അങ്ങനെ മരണപ്പെട്ടാൽ പെൻഷൻ ഫണ്ട് അല്ലെങ്കിൽ സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്ക് എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന പലിശ സഹിതം അത്തരം വരിക്കാർ അടച്ച സംഭാവന സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മടക്കി വാങ്ങിക്കൊണ്ട് അവരുടെ പങ്കാളിക്ക് യോജനയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. PMLVMY അല്ലെങ്കിൽ പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.
3: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ വൽസ വില്യംസ്. Prime Minister Narendra Modi embarked on a 6-day visit to France and Slovakia today to further deepen bilateral ties with the two European countries. On the first leg of the visit, the Prime Minister will reach the French city of Nice tonight. Mr. Modi will hold bilateral talks with President Emmanuel Macron tomorrow. Both leaders will jointly inaugurate the Bharat Innovates event. In his departure statement, Mr. Modi said the focus of the visit to France will be on boosting economic as well as cultural linkages between the two countries. Our correspondent covering the Prime Minister's visit to Nice has filed this report.
4: Nearly 10,000 Indian students are today studying in France, with both countries working towards 30,000 by 2030. In conversation with Akashvani, the Ambassador of India to France, Sri Sanjeev Sankla, emphasizes that the Prime Minister's upcoming visit is set to further deepen the people-to-people ties.
5: There is a core belief that key partnerships, for instance with France we have now special global strategic partnership, they have to be driven by people-to-people relationship. There is only a certain point up to which the governments can push the relationship. So the relationship has to become much more organic. And that's why increasingly there's a focus on deepening these ties. They span

0: number of areas.
1: It is precisely the spirit of research, innovation, and people-to-people connect that Bharat Innovates brings to Nice Tomorrow, and with it, the promise of a partnership that only grows stronger. Shailesh Menon for Akashvani News, Nice, France.
2: Union Home Minister Amit Shah today directed the High-Level Committee on Demographic Change to study the shift in population structure in border districts. Chairing the meeting of the committee, Mr. Shah also asked the panel to visit border areas, metro cities and industrial towns for an assessment of changes because of illegal migration and other unnatural causes. An AN-32 transport aircraft of the Indian Air Force crashed at the Jorhat Air Force Station in Assam this morning during a routine sortie, claiming the lives of five air warriors. Indian Air Force IAF said a court of inquiry is being constituted to ascertain the cause of the accident. Defence Minister Rajnath Singh has expressed grief over the loss of five air warriors in a social media post. Mr. Singh said their courage and service to the nation will always be remembered with pride and gratitude. The government has appointed Lieutenant General Dheeraj Seth as the next Chief of the Army Staff with effect from the 30th of this month. He is presently serving as the Vice Chief of the Army Staff. The present Chief of the Army Staff, General Upendra Dwivedi, is retiring from service the same day. Union Home Minister Amit Shah today said that Prime Minister Narendra Modi has nurtured a new culture of education, skills, innovation and start-ups across the country over the past 12 years. In a social media post, Mr. Shah said, India now has the world's second largest higher education network due to various policies undertaken by the Prime Minister. The five-day BRICS Agriculture Conference held in Indore, Madhya Pradesh came to a historic close today. At the end of the conference, the Indore Declaration was adopted unanimously. The declaration outlines key decisions on food security, farmer welfare, climate-friendly farming, agricultural trade and digital agriculture. Union Agriculture Minister Shivraj Singh Chauhan said that BRICS nations represent nearly half of the world's population and contribute around 42% of global agricultural output. He said the Indore Declaration is not just a document of agreement, but a symbol of the collective will and shared responsibility of BRICS nations. Union Minister of State for Information and Broadcasting, Dr. L. Murugan, has said that efforts are underway to implement the One Nation, One Election proposal in the country. Speaking to media persons in Puducherry today, Dr. Murugan said simultaneous elections would help reduce expenditure and ensure more efficient utilization of manpower and resources. In cricket, Afghanistan were 17 for 2 in 3 overs against India in a rain-affected first one-day international of the three-match series in Dharamshala. The match was reduced to 25 overs per side after relentless rains delayed the start. India won the toss and elected to field first. And with that, we end this news bulletin.
3: ആകാശവാണി കോഴിക്കോട്. തൃശൂർ ജില്ലാ വൃത്താന്തം.
4: കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 21 എ ബാച്ചിലെ 44 റിക്രൂട്ട് വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് അഭിവാദ്യം സ്വീകരിച്ചു. 9 മാസത്തെ അടിസ്ഥാന പരിശീലനമാണ് ഇവർക്ക് നൽകിയത്. സജന യൂസഫ് നയിച്ച പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡന്റ് എം ഷഫ്നയായിരുന്നു. ചടങ്ങിൽ പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP പുരസ്കാരം വിതരണം ചെയ്തു. മികച്ച ഇൻഡോർ കേഡറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജെ ഫാത്തിമ ബിവിയാണ്. മികച്ച ഔട്ട്ഡോർ കേഡറ്റായി സജന യൂസഫ് തെരഞ്ഞെടുക്കപ്പെട്ടു. വൈ മാജിദയാണ് മികച്ച ഷൂട്ടർ. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതിയുടെ അവസാനഘട്ട വിതരണ ചടങ്ങിൽ 20 മുച്ചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രൊജക്ടിന്റെ ഭാഗമായി ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ആകെ 110 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ഭാഗമായി 25-26 വർഷത്തിൽ വാഹനം വിതരണം നടത്താനായി. കാലവർഷം കനക്കുന്ന പശ്ചാത്തലത്തിൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനും ജനവാസ മേഖലകളിൽ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മുൻകരുതൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. നിലവിൽ പെരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് 417

0: 3-5 മീറ്ററാണ്. പെരിങ്ങൽകുത്ത് താരതമ്യേന ചെറിയ ഡാമായതിനാൽ പെട്ടെന്ന് നിറയാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് അമിതമായി വെള്ളം ഒഴുകിയാൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുകയും സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാക്കുകയും ചെയ്യും. ഇത് കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ സാധിച്ച മാതൃകയിൽ ഇത്തവണയും പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് അതിന്റെ ക്രസ്റ്റ് ലെവലായ 419.40 മീറ്ററിൽ നിലനിർത്താൻ തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരായ ഒ.ജെ. ജനീഷ്, MLA എന്നിവർ കൂടി പങ്കെടുത്ത എക്സ്റ്റെൻഡഡ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മീറ്റിംഗിൽ തീരുമാനിച്ചു. തൃശൂർ ജില്ലയിൽ ചാലക്കുടി താലൂക്കിൽ മഴക്കെടുതി മൂലം മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ 2 ക്യാമ്പുകൾ തുറന്നു. കാവനാട് ഗ്രാമമന്ദിരം, അവിട്ടപ്പള്ളി എന്നീ 2 ക്യാമ്പുകളിലായി 7 കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് തഹസിൽദാർക്കും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷിഗല്ല രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ നഗരപരിധിയിൽ ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ കേരള പരിശോധനകൾ പുരോഗമിക്കുന്നു. ഒരാഴ്ചയായി നഗരത്തിലെ ഹോട്ടലുകൾ, കൂൾ ബാറുകൾ, റെസ്റ്റോറന്റുകൾ, ജ്യൂസ് സ്റ്റാളുകൾ തുടങ്ങിയ 65 സ്ഥാപനങ്ങളിലാണ് പ്രത്യേക പരിശോധന നടത്തിയത്. പരിശോധനയിൽ മാനദണ്ഡങ്ങളിൽ വലിയ വീഴ്ചകൾ വരുത്തിയ 4 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിന് നോട്ടീസ് നൽകി. ചെറിയ ന്യൂനതകൾ കണ്ടെത്തിയ 15 സ്ഥാപനങ്ങൾക്ക് വീഴ്ചകൾ പരിഹരിക്കുന്നതിനായി റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി. സംസ്ഥാനത്ത് ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി ഫിഷറീസ് വകുപ്പ് കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നിരോധന കാലയളവിലെ സുരക്ഷാ ക്രമീകരണങ്ങളും മാർഗനിർദ്ദേശങ്ങളും യോഗത്തിൽ ചർച്ചയായി. ഒരു ടിവി വേണമെന്ന രാമവർമ്മപുരം സർക്കാർ വൃദ്ധസദനത്തിലെ അന്തേവാസികളുടെ ദീർഘകാലത്തെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി വൃദ്ധസദനം സന്ദർശിച്ച കളക്ടറോട് തങ്ങളുടെ ആഗ്രഹം അന്തേവാസികൾ അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലവിലുണ്ടായിരുന്നതിനാൽ അന്ന് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ചട്ടങ്ങൾ മാറിയതോടെ കളക്ടർ തന്റെ വാക്ക് പാലിക്കുകയായിരുന്നു. വൃദ്ധസദനത്തിൽ നടത്തിയ ചടങ്ങിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ടിവി കൈമാറി. അതിരപ്പള്ളിയിൽ വൈശേരി ഭാഗത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പുല്ലാർക്കാട്ട് മോഹനന്റെ വീട് വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ സന്ദർശിച്ചു. പരേതന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി സമാശ്വസിപ്പിക്കുകയും 5 ലക്ഷം രൂപയുടെ ചെക്ക് അടിയന്തര ധനസഹായമായി കൈമാറുകയും ചെയ്തു. വന്യജീവി ആക്രമണത്താൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് നൽകിവരുന്ന നഷ്ടപരിഹാര തുക കാലോചിതമായി പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വനം വകുപ്പിലെയും ഇതര വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ മന്ത്രിയോടൊപ്പം പങ്കെടുത്തു. യുവാക്കളിലും വിദ്യാർത്ഥികളിലുമുള്ള ലഹരി വ്യാപനം തടയുന്നതിന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എക്സൈസ് വകുപ്പിനെ ശാക്തീകരിക്കുമെന്ന് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M. Liju പറഞ്ഞു. തൃശൂർ എക്സൈസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ പരിശീലനം പൂർത്തിയാക്കിയ 66 സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സമഗ്രമായ മദ്യനയം വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുതിയതായി സർവീസിലേക്ക് പ്രവേശിക്കുന്ന കേഡറ്റുകൾ കർമ്മനിരതരും സത്യസന്ധരമാകേണ്ടതിനെക്കുറിച്ചും മന്ത്രി ഓർമ്മപ്പെടുത്തി.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്.

ഇന്ന് രാത്രി വയലും വീടും പരിപാടിയിൽ നെല്ലിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി അഭിമുഖം കേൾക്കാം.

നാളെ 11 മണിക്ക് ബാലലോകം പരിപാടിയിൽ നമ്മുടെ ഒരു ദിവസം ജനറൽ ലെൻസിലൂടെ കാണുമ്പോൾ സംഗീത് സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു. തുടർന്ന് ശാസ്ത്രീയ സംഗീതം കേൾക്കാം അനഘ എസ് നായർ. ശേഷം കഥ അൻവിയ അനുരു. നാളെ 2:45 ഹരിതവാണിയിൽ മാറുന്ന കാലാവസ്ഥ, ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, മുൻകരുതൽ നടപടികൾ, പി എൻ ശ്യാമള സംസാരിക്കുന്നു. നാളെ 4 മണിക്ക് സായന്തനം പരിപാടിയിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ആലപ്പുഴയിലെ സാമൂഹിക പ്രവർത്തകനുമായ ശ്രീ കല്ലേലിൽ രാഘവൻ പിള്ള പങ്കെടുക്കുന്നു. നാളെ 5 മണിക്ക് മൊഴിയുറവ് പരിപാടിയിൽ വിവർത്തകനും ബഹുഭാഷാ പണ്ഡിതനും നിരൂപകനും ശാസ്ത്ര ഗവേഷകനുമായിരുന്ന ഐ സി ചാക്കോയുമായുള്ള അഭിമുഖം. നാളെ വൈകുന്നേരം 6:40 മുതൽ ഐ സി സി വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിന്റെ ബെർമിംഗ്ഹാം എഡ്ജ് ബാസ്റ്റണിൽ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്.

0: ഇനി അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഫ്രാൻസ് സ്ലോവാക്കിയ ദേശയോ ഷഡ് ദിവസീയ യാത്രയായി പ്രസ്ഥിത. തേനോക്തം യത് ഇയം യാത്ര ഫ്രാൻസ് ദേശേന സഹ ആർത്ഥിക സാംസ്കൃതിക സംബന്ധാൻ സ്ലോവാക്കിയ ദേശേന ച സഹ ദ്വിപക്ഷീയ സംബന്ധാൻ സുദൃഢീകർത്തും കേന്ദ്രിതാ ഭവിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് ദേശസ്യ ഏവിയൻ നഗരെ ആയോജ്യമാനെ ജി സെവൻ ശിഖര സമ്മേളനെ അപ്പി ഭാഗം ഭജിഷ്യതി. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ സീമവർത്തി ജനപദേഷു ജനസാംഖ്യകീയ പരിവർത്തന വിഷയ ഉച്ചസ്തരീയോപവേശനസ്യ അധ്യക്ഷം അകരോത്. അസമസ്യ ജോറഹാട്ട് വായുസേനാ കേന്ദ്രെ ഭാരതീയ വായുസേനയാഹ N-32 വിമാനം ദുർഘടനാഗ്രസ്തം ജാതം. അപ്പി ച ധർമ്മശാലായാം ഭാരത് അഫ്ഗാനിസ്ഥാന ദേശയോ മധ്യേ പ്രഥമ ഏകദിവസീയ ക്രീഡായാം പണക്കം വിജിത്യ ഭാരതേന പ്രഥമം കന്ദുക ക്ഷേപണം സ്വീകൃതം. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഫ്രാൻസ് സ്ലോവാക്കിയ ദേശയോ

0: सैनिकानां दीक्षांत समारोहं विशिष्ट कीर्तिमानत्वेन वर्णयन्ति। राष्ट्रपतिः अवदत् यत् इदं देशे महिला नेतृत्व युतस्य विकासस्य दिशि प्रेरणास्पदमस्ति।
1: I am specially delighted to see 9 women cadets. This is a watershed moment in the history of IMA. It is not only a milestone in the history of India's defense forces, but also an inspiring example of India's march towards women-led development. I am sure that many more women cadets will join the academy.
0: श्रीमती मुर्मुः युवाधिकारिणः प्रबोधितवती यत् ते जीवने निरन्तरं शिक्षार्थिनः भवेयुः, साहसिक निर्णयान् स्वीकुर्युः, सहैव सुरक्षा समाह्वानानि सम्मुखीकुर्वन्तः नैतिक नेतृत्वस्य प्रदर्शनं कुर्युः।
1: In an era of rapidly changing security challenges, technological advances and complex global environments, the Indian Army must remain adaptive and future ready. I urge you to be lifelong leaders, learners, courageous decision makers and ethical leaders. As army officers, you will be responsible for leading, guiding and caring for the soldiers.
0: रक्षामन्त्रिणा राजनाथसिंहेन अद्य नूतन नियुक्तेभ्यः भारतीय वायुसेनायाः अधिकारिभ्यः प्रबोधितं यत् परिवर्तिते सुरक्षा वातावरणे तैः ड्रोन विमानानां उपग्रहाणां रोबोटिक सदृशाणां युद्ध प्रविधीनां प्रयोगो विधेयः। सः अद्य हैदराबाद नगरस्य डुण्डिगल स्थितायां वायुसेना अकादम्यां 17th संयुक्त दीक्षांत संचलनस्य निरीक्षणं कुर्वन्नासीत्। तेनोदीरितं यत् आधुनिक युद्ध पद्धतौ बहूनि परिवर्तनानि जातानि, अतः अधिकारिभिः नवीन युद्ध प्रणालिभिः रणनीतिभिश्च सह निरन्तरं स्वज्ञानं परिष्करणीयम्। अत्रावसरे रक्षामन्त्रिणा राष्ट्रिय रक्षा अकादम्यां प्रशिक्षिताः महिला छात्र सैनिकानां प्रथम गणः अपि वायुसेनायाम् औपचारिक रूपेण नियुक्तः। एताः महिलाः गतवर्षे एनडीए इत्यतः उत्तीर्णाः भूत्वा शाखा विशिष्ट प्रशिक्षणार्थं वायुसेना अकादम्यां प्रविष्टवत्यः। भारत अफगानिस्तान देशयोः मध्ये प्रथम एकदिवसीय क्रीडा धर्मशालायां प्रवर्तते। आदौ पणकं विजित्य भारतेन प्रथमं कन्दुकक्षेपणं स्वीकृतम्। अन्तिमवार्तालेखनसमयं यावत् अफगानिस्तानेन चतुःक्षेपचक्रेषु द्वयोः क्रीडकयोः हानौ 24 धावनांकाः रचिताः। इति वार्ताः।
2: आकाशवाणी സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേനാ വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം, സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ സ്ലോവാക്യ സന്ദർശിക്കുന്ന ശ്രീ മോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. സ്ലോവാക്കിയ സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രിയെ വ്യത്യസ്തമായ രീതിയിൽ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ബ്രാറ്റിസ്ലാവയിലെ ഇന്ത്യൻ സമൂഹം. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക്കിൽ എത്തുമ്പോൾ പെയിന്റിംഗുകൾ വരച്ചും നൃത്തം അടക്കമുള്ള സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചും ഗംഭീര വരവേൽപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണ് സ്ലോവാക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ സമൂഹം. ഇതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിനിടെ ദൃശ്യമാണെന്ന് സ്ലോവാക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സഞ്ചാരം വലിയ തോതിൽ വർദ്ധിക്കുക കൂടി ചെയ്തിട്ടുള്ളത് ആവേശം കൂടുതൽ ശക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇതിന് കൂടുതൽ ആവേശം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
2: അസമിലെ ജോർഹത്തിൽ വ്യോമസേനയുടെ AN-32 വിമാനം തകർന്ന് 5 സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർമാരായ ഖേമരം കുമാവത്ത്, ഡാനിഷ് അസ്ലം എന്നിവരാണ് അപകടത്തിൽ വീരമൃത്യു വരിച്ചത്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്രസംഘം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
5: ഉച്ചയോടെ കലക്ടറേറ്റിലെത്തിയ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സംഘം മന്ത്രി AP അനിൽകുമാറുമായും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുമായും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. ആവശ്യമായ നിർദ്ദേശങ്ങളും സംഘം മുന്നോട്ട് വച്ചു. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗവും ചേർന്നു. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും രോഗിയുടെ അടുത്ത ബന്ധുക്കളായ 3 പേരുടെ പരിശോധന നടത്തിയെന്നും ഇവർക്ക് രോഗബാധയില്ലെന്നും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി യോഗത്തിൽ അറിയിച്ചു. തുടർന്ന് കേന്ദ്ര സംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജും സന്ദർശിച്ചു.
2: നിപ രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശത്തെ 320 വീടുകളിലും ഫീൽഡ് വർക്കർമാർ സന്ദർശനം നടത്തിയതായി മന്ത്രി AP അനിൽകുമാർ. രോഗം പടർന്നിട്ടില്ലെന്നും ലക്ഷണങ്ങൾ ഉള്ളവരെ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോടെത്തുമെന്നും മന്ത്രി അറിയിച്ചു. നിപ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യമന്ത്രി കോഴിക്കോടെത്തി ഏകോപനം നടത്തേണ്ടിയിരുന്നുവെന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. ഏകോപനത്തിൽ ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണമെന്നും ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്താനില്ലെന്നും ശ്രീമതി KK ശൈലജ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. June 26 മുതൽ തൂഫാൻ ക്യാമ്പയിനിന്റെ 2ാം ഘട്ടം ആരംഭിക്കുമെന്നും മന്ത്രി മലപ്പുറം എടപ്പാളിൽ അറിയിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തുടനീളം 1600 ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ സംബന്ധിച്ച് നാഗ്പൂരിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും രാജ്യം ലോകത്തിന് വഴികാട്ടിയാണെന്ന് RSS സർസംഘചാലക് മോഹൻ ഭാഗവത്. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വസുദൈവ കുടുംബകമാണ് നമ്മുടെ സന്ദേശമെന്നും ആഗോളതാപനം മുന്നിൽ കണ്ട് സൌരോർജ്ജത്തിന് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ തൃശൂരിലെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്.

0: മഴക്കാലം ആരംഭിച്ചതോടെ ആലപ്പുഴ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. പുതുതായി വെസ്റ്റ് നൈൽ രോഗം കൂടി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രത കർശനമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: ചേർത്തല താലൂക്കിലെ കഞ്ഞുക്കിഴി ഗ്രാമപഞ്ചായത്തിലുള്ള രണ്ടുപേർക്കാണ് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത്. തലവേദന, പനി, ഛർദി, വയറുവേദന, വയറിളക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭൂരിഭാഗം പേർക്കും സാധാരണ പനി പോലെ കടന്നുപോകാമെങ്കിലും ചിലരിൽ നാഡീ സംബന്ധമായ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. വായുവിലൂടെ പകരുന്ന ഇൻഫ്ലുവൻസ വൈറസ് വ്യാപനത്തിനും ജില്ലയിൽ കുറവില്ല. 4 പേർക്ക് ഡെങ്കിപ്പനിയും ജില്ലയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ങ്ങളുടെയും നേതൃത്വത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.
0: ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. ബർമിംഗ്ഹാമിലെ എഡ്ബാസ്റ്റൻ സ്റ്റേഡിയത്തിൽ നാളെ രാത്രി 7 മണിക്കാണ് മത്സരം. ഒരു മാസം നീളുന്ന 2020 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അനിഷ്ട സംഭവങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനാണെന്ന് കളക്ടർ ശിവം ചന്ദ്ര. ജനങ്ങളുടെ അവകാശങ്ങൾ തടയാൻ ഉദ്ദേശമില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. അതേസമയം ലക്ഷദ്വീപിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് സിപിഐഎം രാജ്യസഭാ അംഗം വി ശിവദാസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു. നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ചവരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള 5 പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്തിരി തെളിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേനാ വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ഇപ്പോൾ നല്ല വാർത്ത കേൾക്കാം.
3: നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. വേനലവധിക്കാലം കഴിഞ്ഞ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പുത്തൻ യൂണിഫോമും ബാഗും കുടയും പുതിയ ക്ലാസ്സിലെ പുസ്തകങ്ങളുമൊക്കെയായി വിപണികളും ഇക്കാലയളവിൽ സജീവമായിരുന്നു. എന്നാൽ ഇത്തവണ വിദ്യാർത്ഥികൾക്കായി തികച്ചും വ്യത്യസ്തവും പരിസ്ഥിതി സൌഹൃദവുമായ നോട്ട്ബുക്കുകൾ വിപണിയിലെത്തിച്ചിരിക്കുകയാണ് കൺസ്യൂമർ ഫെഡ്. മരം മുറിക്കാതെ പഴയ പേപ്പറുകൾ പൂർണ്ണമായും പുനരുപയോഗം ചെയ്ത് നിർമ്മിച്ച, വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും ഒത്തിണങ്ങിയ ഈ പരിസ്ഥിതി സൌഹൃദ നോട്ടുബുക്കുകൾ വിപണിയിൽ ഇതിനകം തന്നെ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. സാധാരണ നോട്ടുബുക്കുകളുടെ നിർമ്മാണവുമായി താരതമ്യം ചെയ്യുമ്പോൾ കൺസ്യൂമർ ഫെഡിന്റെ ഈ പുത്തൻ പുസ്തകങ്ങളുടെ നിർമ്മാണത്തിനായി 50% ജല ഉപയോഗം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ അന്തരീക്ഷത്തിലേക്കുള്ള കാർബൺ പുറംതള്ളൽ 77% വരെ കുറച്ചാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിനു പുറമെ കുട്ടികളുടെ ആരോഗ്യത്തിനും ഈ ബുക്കുകൾ മുൻഗണന നൽകുന്നു. മൊബൈൽ ഫോൺ സ്ക്രീനുകളിൽ കൂടുതൽ സമയം നോക്കിയിരിക്കുന്നത് വഴി കുട്ടികളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന തളർച്ച ഒഴിവാക്കാൻ ക്രീം നിറത്തിലുള്ള പേജുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിപണിയിലെ മറ്റ് നോട്ടുബുക്കുകളെ അപേക്ഷിച്ച് പരിസ്ഥിതി സൌഹൃദ നോട്ടുബുക്കുകൾക്ക് വില വളരെ കുറവാണ് എന്നത് വിപണിയെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളിൽ കാവൽ നിന്ന് വിരമിച്ചതിനുശേഷം വിശ്രമജീവിതം നയിക്കുന്ന നാവികസേനയിലെ ഉദ്യോഗസ്ഥർ നമ്മുടെ കുരുന്നുകളുടെ കളിചിരികളുടെ പുതിയ കാവലാളാവുകയാണ്. തിരുവനന്തപുരം

0: ങ്ങോട് കട്ടച്ചൽ റോഡിലുള്ള അങ്കണവാടിയിലെ കുട്ടികൾക്കായി വിദ്യാഭ്യാസ സഹായ പരിപാടി ഒരുക്കിയിരിക്കുകയാണ് ഇന്ത്യൻ നേവൽ വെറ്ററൻസ് സൊസൈറ്റി. പുതിയ അധ്യയന വർഷത്തിൽ ആദ്യമായി അങ്കണവാടിയിലേക്കെത്തുന്ന കുരുന്നുകളുടെ കുഞ്ഞു തോളിലേറാൻ ഭംഗിയുള്ള ടോഡ്ലർ ബാഗുകൾ, കൂടെ അടിപൊളി വാട്ടർ ബോട്ടിലുകൾ, മഴക്കാലത്ത് ചൂടാൻ നല്ല വർണ്ണാഭമായ കുടകൾ, വരച്ചു പഠിക്കാൻ ക്രയോണുകളും കളറിംഗ് പുസ്തകങ്ങളും, പിന്നെ കഴിക്കാൻ ലഘുഭക്ഷണ പെട്ടികളും, ഇതെല്ലാം അടങ്ങിയ ഒരു കിഡിലൻ വിദ്യാഭ്യാസ സ്റ്റാർട്ടർ കിറ്റാണ് അവർ കുട്ടികൾക്ക് സമ്മാനിച്ചത്. നേവൽ വെറ്ററൻസ് സൊസൈറ്റിയിലെ അംഗങ്ങൾ സ്വന്തം കൈയിൽ നിന്നും കണ്ടെത്തിയ തുകയുപയോഗിച്ചാണ് ഈ മനോഹരമായ സംരംഭം സാധ്യമാക്കിയത്. ഇതുകൊണ്ട് തീരുന്നില്ല ഇവരുടെ ഈ ഉദ്യമം. കേരളത്തിലുടനീളമുള്ള സ്കൂൾ കുട്ടികൾക്കും സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും സമൂഹത്തിലെ മറ്റ് അർഹരായ വിഭാഗങ്ങൾക്കും കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്യുന്ന വിശാലമായ ഒരു സമൂഹ സമ്പർക്ക പരിപാടിക്കാണ് ഇവർ തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. രാജ്യത്തിന് കാവൽ നിന്ന ആ കൈകൾ ഇനി നമ്മുടെ കുട്ടികൾക്ക് കരുതലായി മാറും. മാതൃകാപരമായ ഇത്തരം ഉദ്യമങ്ങൾ ഏവരുടെയും മനസ്സിൽ വെളിച്ചം നിറയ്ക്കട്ടെ. ഇന്ത്യൻ നേവൽ വെറ്ററൻസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ നല്ല വാർത്തയോട്.
1: ഇന്ത്യൻ നേവൽ സർവീസിൽ നിന്നും വിരമിച്ച പൂർവ്വ സൈനികരുടെ കൂട്ടായ്മയാണ് തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന 1200 അംഗങ്ങളുള്ള ഇന്ത്യൻ നേവൽ വെറ്ററൻ സൊസൈറ്റി. ഞങ്ങൾ ഓരോ വർഷവും സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടും വിധം ചാരിറ്റി വർക്കുകൾ ചെയ്യാറുണ്ട്. അപ്പൊ ഈ വർഷം പാങ്ങോട് വേട്ടമുക്കലുള്ള അംഗനവാടിയിൽ ഞങ്ങളുടെ സംഘടനയുടെ പ്രതിനിധികൾ അവിടെ ചെല്ലുകയും അവരായിട്ട് സംസാരിക്കുകയും എന്തൊക്കെയാണ് കുട്ടികളുടെ ആവശ്യം അറിഞ്ഞ് അത് നമ്മൾക്ക് അവിടെ സഹായ സഹകരണങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും സമൂഹത്തിന് ആവശ്യകത അനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു സംരംഭമാണ്. അതിനിയും നമ്മൾ തുടർന്നു കൊണ്ടുപോകും.
0: ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃക വീണ്ടെടുപ്പിലെ ഏറ്റവും നിർണായകമായ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നെതർലൻഡ്സ് സന്ദർശനം അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യയിൽ നിന്ന് കൈമാറിപ്പോയ ചോള രാജവംശത്തിന്റെ പ്രതാപകാലത്തെക്കുറിച്ചുള്ള അമൂല്യമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്രപ്രധാനമായ ചെമ്പു തകിടുകളാണ് ഡച്ച് സർക്കാർ ഇന്ത്യയ്ക്ക് ഔദ്യോഗികമായി തിരികെ നൽകിയത്. അന്താരാഷ്ട്ര തലത്തിൽ പുരാവസ്തുക്കൾ തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ട സമിതികളുടെ ഇടപെടലുകൾക്കും ഇന്ത്യയുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കും ഒടുവിലാണ് ലൈഡൻ പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന 1000 വർഷം പഴക്കമുള്ള ഈ വിലമതിക്കാനാവാത്ത തമിഴ് പൈതൃക സമ്പത്ത് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത്. ഏകദേശം 11-ാം നൂറ്റാണ്ടിൽ ചോള രാജവംശത്തിലെ ചക്രവർത്തി രാജരാജ ചോളൻ 1-ാമന്റെ കാലത്തുള്ളതാണ് തമിഴ്, സംസ്കൃതം എന്നീ ഭാഷകളിലുള്ള ലിഖിതങ്ങൾ കൊത്തിവച്ചിട്ടുള്ള ഈ ഫലകങ്ങൾ. കേരളീയർക്ക് പൊന്നിയൻ സെൽവൻ എന്ന നോവലിലൂടെയും സിനിമയിലൂടെയും ഏറെ പരിചിതമായ ചോള ചരിത്ര പശ്ചാത്തലമുള്ള ഈ അപൂർവ രേഖകൾ പ്രധാനമന്ത്രി ഏറ്റുവാങ്ങിയതോടെ ഭാരതത്തിന്റെ നഷ്ടപ്പെട്ട ചരിത്ര സമ്പത്ത് തിരികെ കൊണ്ടുവരുന്നതിൽ രാജ്യം മറ്റൊരു നിർണായക ചുവടുവയ്പ് കൂടി പൂർത്തിയാക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുന്നതു മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒന്നാണ് പാഴ്സലുകൾ. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത വസ്ത്രങ്ങളോ പ്രിയപ്പെട്ടവർ ദൂരെ നിന്ന് അയച്ചു തരുന്ന സമ്മാനങ്ങളോ അടിയന്തിരമായി കൈപ്പറ്റേണ്ട രേഖകളോ അങ്ങനെ എന്തുമാകട്ടെ, ഇന്ന് പാഴ്സലുകൾ വരാത്ത വീടുകൾ കുറവാണ്. എന്നാൽ ഇവ വീട്ടിലെത്താൻ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നത് പലപ്പോഴും അല്പം മടുപ്പിക്കുന്ന കാര്യമാണ്. ഈ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് പാഴ്സലുകൾ അതിവേഗം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനായി കേരള പോസ്റ്റൽ സർക്കിൾ പുതുതായി ആരംഭിച്ച സേവനമാണ് പിക് പോസ്റ്റ് എക്സ്പ്രസ്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഈ അത്യാധുനിക പാഴ്സൽ ഡെലിവറി സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത്. തപാൽ വകുപ്പിന്റെ സേവനങ്ങൾ കൂടുതൽ വേഗതയേറിയതും ജനസൌഹൃദവുമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി. ഈ പദ്ധതി പ്രകാരം ചില തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിലേക്ക് ബുക്ക് ചെയ്യുന്ന പാഴ്സലുകൾ തൊട്ടടുത്ത ദിവസം തന്നെ അതാത് പോസ്റ്റ് ഓഫീസുകളിൽ ലഭ്യമാകും. പോസ്റ്റ്മാന്റെ സേവനമില്ലാതെ നേരിട്ട് പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് കൈപ്പറ്റുന്ന വിൻഡോ ഡെലിവറി രീതിയാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത്. ഇതുവഴി പാഴ്സൽ വിതരണത്തിലെ കാലതാമസം പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും. സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലേക്കും വരും ദിവസങ്ങളിൽ ഈ സേവനം വ്യാപിപ്പിക്കാനാണ് തപാൽ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഓൺലൈൻ ഷോപ്പിംഗും പാഴ്സൽ കൈമാറ്റങ്ങളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പുതിയ പിക് പോസ്റ്റ് എക്സ്പ്രസ് പദ്ധതി പൊതുജനങ്ങൾക്ക് വലിയ രീതിയിൽ പ്രയോജനപ്പെടാൻ ഏറെ സാധ്യതയുണ്ട്.

ഓരോ പുതിയ അധ്യയന വർഷവും വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്തങ്ങളായ ഓർമ്മകളാണ്. ചിലർക്ക് അത് പുതിയ യൂണിഫോമിന്റെ മണമാണെങ്കിൽ മറ്റു ചിലർക്ക് മഴ നനഞ്ഞ് കൂട്ടുകാരോടൊപ്പം സ്കൂളിലേക്ക് പോയ ഓർമ്മകളായിരിക്കാം. എന്നാൽ എറണാകുളം കാലടി സ്വദേശിയായ ലാലുവിന് പുതിയ അധ്യയന വർഷമെന്നാൽ അത് പുതിയ പുസ്തകങ്ങളുടെ മണമാണ്. പുസ്തകങ്ങളോടുള്ള ഈ പ്രത്യേക ഇഷ്ടം ഇപ്പോൾ ഇദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു കൊച്ചു സംരംഭത്തിലാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പുസ്തകങ്ങളും നോട്ടുബുക്കുകളും ഭംഗിയായി പൊതിഞ്ഞു നൽകുന്ന ഒരു സംരംഭമാണിത്. തുടക്കത്തിൽ സുഹൃത്തുക്കൾക്കും അവരുടെ കുട്ടികൾക്കുമായി സൌജന്യമായാണ് പുസ്തകങ്ങൾ പൊതിഞ്ഞു നൽകിയിരുന്നത്. എന്നാൽ സൌജന്യമായി ചെയ്യുന്നതിന് വേണ്ടത്ര മൂല്യം ലഭിക്കില്ല എന്ന തിരിച്ചറിവിലാണ് ഇതൊരു ചെറിയ സംരംഭമാക്കി മാറ്റാൻ തീരുമാനിച്ചത്. വളരെ കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ ഈ സേവനം നൽകിവരുന്നത്. ഓരോ വർഷവും പുസ്തകം പൊതിയാൻ ഉപയോഗിക്കുന്ന പേപ്പറുകളിലെ മാറിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡുകളും ഏറെ കൌതുകമുണർത്തുന്നവയാണ്. എന്നാൽ പുതിയ പുസ്തകങ്ങൾ തുറക്കുമ്പോഴുണ്ടാകുന്ന ആ മണമാണ് തന്നെ ഈ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ലാലുവിന്റെ പക്ഷം. വ്യത്യസ്തവും കൌതുകകരവുമായ ഈ ആശയം ഓരോ അധ്യയന വർഷവും സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ സന്തോഷം നൽകുന്നതാണ്. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.

ആകാശവാണി. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ. തീർച്ചയുള്ള തീരുമാനങ്ങളാണ് മൂർച്ചയുള്ള വാക്കുകളെക്കാൾ നല്ലത്. ഈയൊരു സത്യചിന്തയോടുകൂടി ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. വയലും വീടിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഇതേക്കുറിച്ച് ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. അതിനു മുമ്പായി നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? മത്സ്യവും പച്ചക്കറികളും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിനുള്ള ഉത്തരമുണ്ടാകും. കൃഷിയുമായി ബന്ധപ്പെട്ട് നാം ധാരാളം പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു പഴഞ്ചൊല്ല് ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ഏറെ വിളഞ്ഞാൽ വിത്തിനാകാം. വിത്ത് ഗുണം പത്ത് ഗുണം, അധികം മൂപ്പ് വിത്തിന് മോശം, വിത്ത് നന്നായാൽ വിളവ് നന്നായി എന്നിങ്ങനെ വിത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ധാരാളം പഴഞ്ചൊല്ലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏത് വിലയുടെ കാര്യത്തിലായാലും വിത്ത് നല്ലതല്ലെങ്കിൽ എത്ര തന്നെ പരിചരണം നൽകിയാലും പ്രതീക്ഷയ്ക്കൊത്ത വിളവ് ലഭിക്കുകയില്ല. വിത്ത് നന്നെങ്കിൽ കൃഷി പകുതി ജയിച്ചു എന്ന് തന്നെ സാരം. ഇനം പാതി പരിപാലനം പാതി എന്ന ചൊല്ലിന്റെ അടിസ്ഥാനവും ഇതുതന്നെയാണ്.

0: പണ്ട് കാലങ്ങളിലൊക്കെ കൃഷിക്കാരുടെ ഏറ്റവും വലിയ സ്വത്ത് ഏതെന്ന് ചോദിച്ചാൽ അത് വിത്തായിരുന്നു. വിവിധ കാർഷിക വിളകളുടെ വിത്തുകൾ വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുകയും കാലാകാലങ്ങളിൽ അത് മറ്റു കർഷകർക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. പണ്ടൊക്കെയുള്ള നെൽകൃഷിക്കാർ വിത്തിനുവേണ്ടി മാത്രം പ്രത്യേകം കണ്ടം തിരിച്ച് കൃഷി ചെയ്യുകയും അത് പ്രത്യേകമായി തന്നെ കൊയ്ത് മെതിച്ച് ഉണക്കി പത്തായത്തിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. നെല്ലിന്റെ കാര്യത്തിൽ മാത്രമല്ല, തെങ്ങിന്റെയും കമുകിന്റെയും കുരുമുളകിന്റെയും പച്ചക്കറികളുടെയും ഒക്കെ കാര്യത്തിൽ വിത്തിനുവേണ്ടി സ്വന്തം കൃഷിയിടത്തെ തന്നെയാണ് ആശ്രയിച്ചിരുന്നത്. ഏറെ വിളഞ്ഞാൽ വിത്തിനാകാ എന്ന ചൊല്ലിന്റെ അർത്ഥം ഏത് കാർഷിക വിളയുടെ വിത്തായിരുന്നാലും അതിന് അതിന്റേതായ ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ്. വിത്താണെന്ന് കരുതി ക്രമത്തിലധികം ഉണങ്ങുവാൻ പാടില്ല. ഒട്ടും തന്നെ മൂപ്പ് കൂടുകയും കുറയുകയും അരുത്. അതായത് ആവശ്യത്തിലധികം വിളഞ്ഞു പോകരുത് എന്ന് സാരം. വിത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ജീവന്റെ തുടിപ്പ് അതിൽ കുടികൊള്ളുന്നു എന്ന ബോധം നിശ്ചയമായും ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് പോകാം. നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളെയും അവയെക്കുറിച്ചുള്ള നിയന്ത്രണ മാർഗങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ആലപ്പുഴ മങ്കൊമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജ്യോതി സാറ ജേക്കബ് ഇതേക്കുറിച്ച് വിശദമായി പറഞ്ഞുതരുന്നു. ഷിബു ജോർജാണ് ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി സംസാരിക്കുന്നത്.
1: ഡോക്ടർ ജ്യോതി, നെല്ലിനെ ബാധിക്കുന്ന പ്രധാന തരം കീടങ്ങൾ ഏതൊക്കെയാണ്?
2: നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, നെല്ലിന്റെ ചിനപ്പിനുള്ളിൽ നിന്ന് അതിനെ ആക്രമിക്കുന്ന കീടങ്ങൾ. മറ്റൊന്ന്, പുറമേ നിന്ന് നെൽച്ചെടിയെ ആക്രമിക്കുന്നത്. ആദ്യത്തെ നമ്മൾ കണ്ട വിഭാഗത്തിൽ, അതായത് ചിനപ്പിനുള്ളിലിരുന്ന് ആക്രമിക്കുന്നവരുടെ ഉദാഹരണങ്ങളാണ് തണ്ടുതുരപ്പൻ, ഗാളീച്ച എന്നിവ. എന്നാൽ പുറമേ നിന്ന് ആക്രമിക്കുന്നവരിൽ ഇലപ്പേൻ, ഓലചുരുട്ടിപ്പുഴു, മുഞ്ഞ, കുഴൽപ്പുഴു എന്നിവയൊക്കെ വരും.
1: പ്രധാനമായി രണ്ടു തരം കീടങ്ങളുണ്ട്.
2: അതെ.
1: അപ്പൊ ഇത് എല്ലാ ഘട്ടങ്ങളെ ഇത് ബാധിക്കുന്നുണ്ടോ? നെല്ലിന്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളെയും എല്ലാ കീടങ്ങളും ബാധിക്കത്തില്ലല്ലോ?
2: ഇല്ല. നെല്ലിന്റെ കായിക വളർച്ചാ ഘട്ടത്തില്, അതായത് ഞാറ്റടി നടിയില് മുതൽ ചിനപ്പ് പൊട്ടുന്നത് വരെയുള്ള സമയത്ത്, നമുക്ക് ഇലപ്പേൻ, പച്ചത്തുള്ളൻ, തണ്ടുതുരപ്പൻ, ഗോളീച്ച, ഓലചുരുട്ടിപ്പുഴു, മുഞ്ഞ എന്നിവയുള്ള കീടങ്ങളുടെ ആക്രമണമാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എന്നാൽ അടിക്കണ പരുവം മുതൽ പൂവിടുന്നത് വരെ ഉള്ള ഉൽപാദനഘട്ടത്തിൽ നമുക്ക് തണ്ടുതുരപ്പൻ, ഓലചുരുട്ടിപ്പുഴു, മുഞ്ഞ എന്നീ കീടങ്ങളുടെ ആക്രമണം പ്രതീക്ഷിക്കാം. ഇതിൽ ഓലചുരുട്ടിപ്പുഴു ശരിക്കും ഞാറ്റടിയിലും, അതായത് നെല്ലിന്റെ കായിക വളർച്ചാ ഘട്ടത്തിലും അടിക്കണ പൊട്ടുമ്പോഴും ഒക്കെ കോമണായി, അതായത് ഒരേപോലെ തന്നെ കാണുന്നൊരു കീടമാണ്. പൂവിടുന്നത് മുതൽ കതിരി മൂപ്പാകുന്നവരെയാണെങ്കിൽ മുഞ്ഞയും ചാഴിയുമാണ് ഏറ്റവും പ്രധാനമായി പിന്നെ കണ്ടുവരുന്നത്.
1: വളർച്ചയുടെ വിഭിന്ന ഘട്ടത്തിൽ വിഭിന്ന കീടങ്ങളാണ് അധികമായിട്ട് നെല്ലിനെ ബാധിക്കുന്നത്.
2: അതെ. ചില കീടങ്ങൾ, ഒരേ കീടങ്ങൾ തന്നെ പല ഘട്ടത്തിലാണെങ്കിലും വരുന്നു,
1: പക്ഷേ ലക്ഷണങ്ങൾ വ്യത്യാസമായിരിക്കും അല്ലേ? അപ്പൊ ഇലപ്പേനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതിന്റെ ഒരു ആക്രമണ രീതിയെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാം.
2: ഇലപ്പേൻ ഞാറ്റടിയിലെ നെൽച്ചെടികളെയും അതുപോലെ പറിച്ചു നട്ട ഞാറുകളെയും ഒക്കെ ആക്രമിക്കുന്നുണ്ട്. ഇവ ഒരു നീരൂറ്റി കുടിക്കുന്ന കീടമാണ്. ഇലകളിൽ നിന്നും നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇലകളുടെ അറ്റം അരികിൽ നിന്ന് അകത്തേക്ക് നീളത്തിലൊരു സൂചി പോലെ ചുരുണ്ടു പോകുന്നതായിട്ടാണ് കാണുന്നത്. ചുരുണ്ടിരിക്കുന്ന ഇലച്ചുരുൾ തുറന്നു നോക്കി കഴിയുമ്പോൾ നമുക്കതിനുള്ളിൽ ഇലപ്പേനെ കാണാൻ സാധിക്കും. സാധാരണ ചൂടുള്ള കാലാവസ്ഥയിലാണ് ഇവരുടെ ആക്രമണം കൂടുതലായിട്ട് കാണുന്നത്. നമ്മളൊരു പാടശേഖരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാടശേഖരം ഒരു നരച്ച രീതിയിലാണ് നമുക്കൊരു കർഷകൻ അങ്ങനെയാണ് തോന്നുക. കർഷകർക്ക് തനിയെ ഇലപ്പേൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൈ വെള്ളത്തിൽ മുക്കിയ ശേഷം നമുക്ക് ഇലകളുടെ മുകളിലൂടെ ഒന്ന് വീശി നോക്കാം. അപ്പൊ കൈകൾ പരിശോധിച്ചാൽ അതിൽ ഇലപ്പേനുകൾ പറ്റിയിരിക്കുന്ന കാണാം. അങ്ങനെയാണ് കർഷകർ സാധാരണയത് മനസ്സിലാക്കുന്നത്.
1: ഇതിനെ എങ്ങനെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമ്മൾ മോണിറ്റർ ചെയ്ത് ആദ്യം നമുക്ക് ലോസ് ഇല്ലാതെ നമ്മൾ എങ്ങനെ ഒരു കൺട്രോൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്?
2: അതിന്റെ തുടക്ക സമയത്ത്, ആക്രമണം ഒരുപാട് രൂക്ഷമായിട്ടില്ല എങ്കിൽ, നമുക്ക് പാടത്ത് ഒന്ന് രണ്ട് ദിവസം വെള്ളം കെട്ടി നിർത്തിയ ശേഷം നമുക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും ആക്രമണം രൂക്ഷമാവുമ്പോഴാണ് ഇതിനെ കൂടുതൽ ശ്രദ്ധിക്കുക. ആ സമയത്ത് നമ്മൾ അന്തർവ്യാപന ശേഷിയുള്ള കീടനാശിനികളാണ് സാധാരണ ശുപാർശ ചെയ്യുന്നത്. അത് വിദഗ്ധ ഉപദേശ പ്രകാരം മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്.
1: ഇപ്പൊ മേഡം സൂചിപ്പിച്ചില്ല, വെള്ളർച്ച മാതിരി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്കത് മനസ്സിലാവും.

0: ഈലപ്പൻ പാടശേഖരത്തിൽ വന്നിട്ടുണ്ടെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പത്തേനും ലേറ്റ് ആയി പോകും,
1: താമസിച്ചു പോകും.
0: അപ്പൊ ആദ്യം തൊട്ടൊന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് നമുക്കത്.
1: ചൂടുള്ള കാലാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കീടങ്ങളുടെ ഒക്കെ ആക്രമണം പ്രതീക്ഷിച്ച് അതിനായി കൃഷിയിടം നമുക്ക് നിരീക്ഷിക്കാം.
0: പിന്നെ വേറെ ഒരു സംഭവം ഉണ്ടല്ലോ, വെള്ളക്കൊമ്പ് പോലെ പുറത്തു വരുന്നത് എന്തുവാണത്?
1: അതായത് നെൽച്ചെടികളിൽ നിന്നും ചില ചിലപ്പ് സ്ഥാനത്ത് വെള്ളക്കൊമ്പ് പോലെ പുറത്തേക്ക് വരുന്നു. ഇത് ഈച്ചവർഗത്തിൽപ്പെട്ട ഒരു കൊതുകിന്റെ മാത്രം വലിപ്പമുള്ള ഗോളീച്ച എന്ന കീടം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കൊതുകിനോട് വളരെ സാമ്യമാണ്, പക്ഷേ ഒരു ഓറഞ്ച് കളറിലായിരിക്കും അതിന്റെ നിറമുണ്ടാവുക. മഴയും മേഘാവൃതമായ അന്തരീക്ഷവും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ഇതിനെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ കുഴലുകളിൽ ചെനപ്പുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം അതിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്നത്, ഈ കുഴലുകൾ വന്ന ശേഷമുള്ള കീടനാശിനി പ്രയോഗമൊന്നും നമുക്ക് അത്ര ഫലപ്രദമാവത്തില്ല. ഇപ്പൊ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പം ഈയൊരു കളകൾ നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമാണ്. വരുന്നെല്ല, കവട, കറുക എന്നീ കളകൾ കൃഷിയിടത്തിൽ നിന്ന് മാറ്റുന്നത് ഇതിന്റെ വർധനവ് തടയാനായിട്ട് സഹായിക്കുന്നു. അതായത് നെല്ല് ഇല്ലാത്ത സമയത്ത് മറ്റ് സസ്യങ്ങളിലൊക്കെയാണ് ഗോളീച്ച വസിക്കുന്നത്. പിന്നെ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മാത്രം, അതും കൃഷിക്കാർ തീരുമാനിക്കരുത്, വിദഗ്ധരുടെ ഉപദേശപ്രകാരം മാത്രം കീടനാശിനി പ്രയോഗങ്ങൾ നടത്തുക.
0: ഇനി തണ്ട് തുറപ്പ് എന്ന് പറയുന്ന സ്റ്റെംബോറർ, ഇത് ഒരു പ്രശ്നം തന്നെയാണല്ലോ നെൽകൃഷിയിൽ. ഇതെനിക്ക് തോന്നുന്നു കായിക വളർച്ചാ ഘട്ടത്തിലും ഉണ്ട്, ഉൽപാദനഘട്ടത്തിലും തണ്ട് തുറപ്പൻ നെല്ലിനെ ആക്രമിക്കാറുണ്ട്. ഇതിന്റെ ലക്ഷണങ്ങൾ രണ്ട് സ്റ്റേജിലും ഡിഫറന്റ് ആയിരിക്കും,
1: വ്യത്യാസമുണ്ട്. അതായത് നെല്ലില് കായിക വളർച്ചാ സമയത്താണെങ്കിൽ തണ്ടുതുരപ്പൻ ഉണ്ടാക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് നടുനാമ്പ് വാട്ടമാണ്. എന്നാൽ അത് അടിക്കണ പൊട്ടി പൂവിടുന്ന സമയത്ത് അല്ലെ കതിര് വരുന്ന സമയത്താണെങ്കിൽ അത് വെൺകതിർ എന്ന ഒരു ലക്ഷണമാണ് കാണിക്കുക. ഇവിടെ പെൺശലഭങ്ങള് മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ നെല്ലിന്റെ തണ്ടിനുള്ളിലേക്ക് കടന്ന് അതിനുൾഭാഗം കാർന്നു തിന്നുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതി കൊണ്ടാണ് നമുക്ക് ഈ ഒരു നടുനാമ്പ് വാടുകയും അല്ലെങ്കിൽ കതിര് വരുന്ന സമയത്ത് അത് വെൺകതിരാകുകയോ ഒക്കെ
0: ചെയ്യുന്നത്.
1: അതിന്റെ നമുക്കതിനെ ഉറപ്പിക്കാവുന്നത് ഈ രണ്ട് ലക്ഷണത്തിൽ വരുന്ന നടുനാമ്പും വെൺകതിരും നമ്മൾ വലിച്ചു നോക്കിക്കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഊരി വരുന്നു. ഇപ്പൊ പെൺശലഭങ്ങൾ ഇലയുടെ അഗ്രഭാഗത്താണ് മുട്ടയിടുന്നത്. ആ മുട്ടകൾ ഒരു രോമാവൃതമായ ആവരണം കൊണ്ട് പൊതിഞ്ഞു വെക്കുകയാണ് ചെയ്യുക. അതിനുശേഷം വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ ആദ്യമൊക്കെ ഇലയുടെ മുകൾ ഭാഗത്തു നിന്നാണ് അവർ ഭക്ഷിക്കുന്നത്. അതിനുശേഷം താഴേക്കിറങ്ങി, അതൊരു നൂല് പോലെയുള്ള തൂങ്ങിയാണ് അത് താഴേക്കിറങ്ങുന്നത്. അത് തണ്ടിനുള്ളിലേക്ക് കടന്ന് തണ്ടിന്റെ ഉൾഭാഗം കാർന്ന് തിന്നുന്നു. പൂർണ്ണ വളർച്ചയെത്തുന്ന കീടങ്ങൾ, അതായത് സമാധി ദശയ്ക്ക് മുന്നേ തന്നെ ആ പുഴുക്കൾ കയറി വന്ന ആ ഒരു ദ്വാരം സിൽക്ക് നൂലുകൊണ്ട് തന്നെ അടക്കുകയും സമാധി ദശ മുഴുവൻ ഈ ഒരു തണ്ടിനുള്ളിൽ കഴിച്ചു കൂട്ടുകയും ചെയ്യും. അതിനുശേഷം ഈ ഒരു ദ്വാരം മാറ്റി പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. പൂർണ്ണ വളർച്ചയത്തെ കീടം
0: പുറത്തേക്ക്,
1: അതായത് പുഴുക്കളും സമാധി ദശയും കാണുന്നത് നെല്ലിനുള്ളിൽ തന്നെയാണ്.
0: അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഒരു ജീവിതചക്രം എന്ന് പറഞ്ഞാൽ ഈ നാല് സ്റ്റേജ് ആയിട്ട് അങ്ങനെ നെല്ലിന്റെ വളർച്ചക്കാലം മൊത്തം നമ്മുടെ നെൽപാടത്തിൽ
1: തന്നെ കാണും.
0: മേഡം പറഞ്ഞില്ല ഇതൊരു ശലഭവർഗ കീടമാണല്ലോ, മറ്റ് ശലഭവർഗ കീടങ്ങളും നെല്ലിനെ ബാധിക്കുന്നുണ്ടോ?
1: ബാധിക്കുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ഒരു ശലഭവർഗ കീടമാണ് ഓലചുരുട്ടി പുഴു, അതുപോലെ കുഴൽപ്പുഴുണ്ട്. ഇവയൊക്കെയും പ്രധാന ശലഭ കീടങ്ങളാണ്. അതല്ലാതെ തന്നെ കതിർവെട്ടിപ്പുഴുണ്ട്, പട്ടാളപ്പുഴുണ്ട്, ഇവരൊക്കെയും ശലഭവർഗ കീടത്തിൽ പെടുന്നു.
0: ഈ ഓല ചുരുട്ടിപ്പുഴു മിക്കവാറും കാണാറുണ്ട്, നമ്മുടെ ആ ഇല അങ്ങ് ചുരുണ്ടിരിക്കുന്ന അല്ലേ. അപ്പൊ ഇതിന്റെ ലക്ഷണം ഇത് തന്നെ, ഇല ചുരുണ്ടിരിക്കും. പിന്നെ ഇതിന്റെ മറ്റേ എഫക്ട്സ് എന്തൊക്കെയാണ്?
1: ഇവര് ഓല ചുരുട്ടി അതിനുള്ളിലിരുന്ന് ഇലകളിലെ ഹരിതകം, ആ പച്ചതിറം കാർന്നു തിന്നുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ആക്രമണം മൂലം നെല്ലോലകൾ വെളുത്ത നിറത്തിലാവും. ഇപ്പൊ പാടത്ത് നോക്കുമ്പോൾ നെൽ ഓലകൾ ഇങ്ങനെ വെളുത്ത് വെളുത്ത് ഇരിക്കുന്നതായിട്ട് കാണും, പാടം നരച്ചതുപോലെയും കാണും. പക്ഷെ തീരെ ചെറിയതായിരിക്കുമ്പോഴല്ലേ ഇതുണ്ടാവുന്നത്. അതാണ് നമ്മുടെ ഇലപ്പേനിന്റെ ലക്ഷണവും ഓലയുരുട്ടിയുടെ ലക്ഷണവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓലയുരുട്ടി കുറച്ചുകൂടെ നെല്ല് വലിയതാവുമ്പോഴത്തേക്കിനുമാണ് അതില് ആക്രമിക്കുന്നത്.
0: ഇലപ്പേൻ
1: ആദ്യ ഘട്ടത്തില് ചെറുതായിരിക്കുമ്പോൾ തന്നെ
0: ആക്രമിക്കും.
1: പാടം മുഴുവൻ ചെറിയ ചെടികൾ നരച്ചിരിക്കുന്നതായിട്ടാണ് ഇലപ്പേന്റെ സാഹചര്യത്തിൽ വരിക. എന്നാൽ ഓല ചുരുട്ടിപ്പുഴു കുറച്ചുകൂടെ ചെടി വലുതാവുമ്പോഴാണ് അപ്പം കൃത്യമായിട്ട് നരച്ച പോലെ തന്നെയും അറ്റം ഹരിതകം തിന്നിരിക്കുന്നതൊക്കെ നമുക്ക് കൃത്യം മനസ്സിലാക്കാം.
0: ഇലയുടെ ആ പച്ചപ്പ് തന്നെ നഷ്ടപ്പെടും. അപ്പം നമ്മുടെ ഉൽപാദനം അങ്ങനെ അത് ബാധിക്കുന്നതാണല്ലോ.
1: ആദ്യ ഘട്ടത്തിൽ അത്ര ബാധിക്കില്ല, പക്ഷേ കതിര് വരുന്ന സമയത്ത് കതിരിനെ പൊതിഞ്ഞിരിക്കുന്ന ഓലകൾക്ക് അതിന്റെ ഹരിതകം പോയി കഴിഞ്ഞാൽ ഉൽപാദനത്തിനെ ബാധിക്കാം.
0: നെല്ലിനെ കുഴൽപ്പുഴുവും ബാധിക്കുന്നുണ്ടല്ലോ, ഇതിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തുവാണ്?
1: കുഴൽപ്പുഴുവിന്റെ ലക്ഷണം അല്പം കൂടി വ്യത്യാസമുണ്ട്. അതായത് നെൽച്ചെടിയുടെ അഗ്രഭാഗം മുറിച്ച് ഒരു കുഴൽ പോലെയാക്കിയാണ് ഓലകളുടെ ഹരിതകം കാർന്നു തിന്നുന്നത്. അപ്പം നമ്മൾ പാടത്ത്

0: നോക്കുകയാണെങ്കിൽ വെള്ളത്തിലൂടെ അങ്ങിങ്ങായിട്ട് ഇല കുഴലുകൾ പോകുന്നത് കാണാം, ഒഴുകി നടക്കുന്നത് കാണാം. രൂക്ഷമായ ആക്രമണമാണെങ്കിൽ നെൽച്ചെടികളുടെ അഗ്രഭാഗം മുറിക്കുന്നുവെന്ന് തന്നെ അതിങ്ങനെ കുറ്റിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും.
1: ഇതിന്റെ നിയന്ത്രണത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും?
0: നിയന്ത്രണത്തിന് ആദ്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പാടത്തിൽ അങ്ങിങ്ങായിട്ടായിരിക്കും ഇതിന്റെ ആക്രമണം തുടക്കത്തിൽ കണ്ടു തുടങ്ങുക. ആ സമയത്ത് നമ്മൾ ഒരേക്കർ പാടത്തിന് 25 കിലോഗ്രാം അറക്കപ്പൊടി 1 ലിറ്റർ മണ്ണെണ്ണയുമായി കലർത്തി പാടത്ത് വിതറി കൊടുക്കാം. അതുപോലെ കള നിയന്ത്രണം നടത്തണം. ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നമുക്ക് കീടനാശിനി പ്രയോഗം നടത്തേണ്ടി വരും. അതും പ്രകൃതിക്ക് ദോഷമല്ലാത്ത രീതിയിലുള്ള വിദഗ്ധരോട് ചോദിച്ച് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കീടനാശിനികൾ പ്രയോഗിക്കണം.
1: ഇപ്പൊ നിരവധി കീടങ്ങളുണ്ട് നെല്ലിനെ ബാധിക്കുന്ന, തണ്ടുതുറപ്പ്, നിലപ്പേൻ, കുഴൽപുഴു, ഇല ചുരുട്ടി വെക്കുന്ന പുഴുക്കള്, ശലഭവർഗ കീടങ്ങള്. അപ്പൊ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി രാസകീടനാശിനി എന്തായാലും നമ്മളൊരു ലാസ്റ്റ് റിസോർട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇതൊഴിച്ച് നമുക്ക് ജൈവ നിയന്ത്രണ വിധികളൊക്കെ ഉണ്ടോ ഇതിനു വേണ്ടി?
0: നെല്ലില് നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് വരുന്ന മുട്ടപരാദങ്ങളാണ്. മുട്ടപരാദങ്ങളിൽ തന്നെ ട്രൈക്കോഗ്രാമ ജപ്പോണിക്കും ട്രൈക്കോഗ്രാമ കിലോണിസ് എന്നിവയാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. തണ്ടുതുരപ്പിനെതിരെയും ഓലചുരുട്ടിക്കെതിരെയുമാണ് പ്രധാനമായിട്ടും ഈ രണ്ട് മുട്ടപരാദങ്ങളെയും ഉപയോഗിക്കുന്നത്.
1: ട്രൈക്കോകാർഡ്
0: അതായത് ഇത് കർഷകർക്ക് ലഭ്യമാക്കുന്നത് മുട്ടക്കാട് രൂപത്തിലാണ്. കോർസേറ എന്ന ഒരു കീടത്തിനെ, നെല്ലിന്റെ തന്നെ ഒരു സ്റ്റോറേജ് പെസ്റ്റ് എന്ന് നമ്മൾ പറയും, ആ കീടത്തിനെ നമ്മൾ ലാബുകളിൽ വളർത്തി അതിന്റെ മുട്ടകളിലൂടെയാണ് ഈ മുട്ടക്കാടുകൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പൊ ഈ ട്രൈക്കോഗ്രാമ ജപ്പോണിക്കും ഉപയോഗിക്കുന്നത് തണ്ടുതുരപ്പിന്റെ മുട്ടക്കൂട്ടങ്ങളെ നശിപ്പിക്കാനും ട്രൈക്കോഗ്രാമ കിലോണിസ് ഉപയോഗിക്കുന്നത് ഓലചുരുട്ടിയുടെ മുട്ടക്കൂട്ടങ്ങളെ നശിപ്പിക്കാനുമാണ്. നമ്മൾ ഉപയോഗിക്കേണ്ടത് 1 ഏക്കറിന് 2 cc എന്ന തോതിലാണ് നമ്മൾ മുട്ടക്കാടുകൾ ഉപയോഗിക്കുന്നത്. 1 cc കാട് 10 കഷ്ണങ്ങളായി മുറിച്ചാണ് നമ്മൾ കൃഷിയിടത്തിൽ അങ്ങിങ്ങായി സ്ഥാപിക്കുന്നത്.
1: ഒരു കാടിൽ എനിക്ക് തോന്നുന്നു 50,000 മുട്ടയൊക്കെ കാണുമല്ലേ?
0: അതെ, അതിൽ കൂടുതലുണ്ട്. പറിച്ചു നട്ട് ഏകദേശം 7 മുതൽ 10 ദിവസമാവുമ്പോൾ മുതൽ കാടുകൾ കൃഷിയിടത്തിൽ വെച്ചു കൊടുക്കാം. വിതയ്ക്കുന്ന സാഹചര്യത്തിൽ 25 ദിവസം മുതൽ ഉപയോഗിച്ചു തുടങ്ങാം. അതുപോലെ ഓരോ കാടും നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയത് മഴ സമയമാണെങ്കിൽ പ്ലാസ്റ്റിക് കപ്പിനുള്ളിലോ അല്ലെങ്കിൽ തെങ്ങോലയുടെ അടിവശത്തോ സ്റ്റേപ്പിൾ ചെയ്താണ് സാധാരണ വെക്കുക. ഇനി വേനൽക്കാലമാണെങ്കിൽ നെല്ലോലകളിൽ നേരിട്ട് നമുക്ക് സ്റ്റേപ്പിൾ ചെയ്ത് വെച്ചു കൊടുക്കാം. ഈ മുട്ടപരാദങ്ങളല്ലാതെ ചില കീടങ്ങൾക്ക്, പ്രത്യേകിച്ചും ശലഭവർഗ കീടങ്ങൾക്കെതിരെ നമ്മൾ ബാസിലസ് തുർഞ്ചേൻസിസ് എന്ന മിത്ര ബാക്ടീരിയ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ബിവേറിയ ബസിയാന എന്ന മിത്ര കുമിൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ നെൽപ്പാടത്ത് ഉപയോഗിക്കുന്ന ജൈവിക കീട നിയന്ത്രണ മാർഗങ്ങളാണ്.
1: മേഡം, നെല്ലിൽ മുഞ്ഞയുടെ ആക്രമണവും കാണാറുണ്ടല്ലോ, ഇതിന്റെ ഒരു ആക്രമണ രീതിയും നിയന്ത്രണ മാർഗങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാം.
0: നെല്ലില് നീരൂറ്റി കുടിക്കുന്ന ഒരു കീടമാണ് മുഞ്ഞ. മുഞ്ഞയുടെ ചെറുപ്രാണികളും അതുപോലെ പൂർണ്ണ വളർച്ചയെത്തിയ കീടങ്ങളും ഒക്കെയും നെല്ലിന്റെ കടഭാഗത്ത്, അതായത് ഏകദേശം ആ ഒരു ജലപ്പരപ്പിന് സമീപത്തിരുന്നാണ്, കടഭാഗത്തിരുന്നാണ് നീരൂറ്റി കുടിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നെൽച്ചെടികള് അമിതമായി നീര് പോകുന്നതുകൊണ്ട് തന്നെ അത് ആദ്യം മഞ്ഞളിക്കുകയും പിന്നെ അത് ഉണങ്ങി പോവുകയും ചെയ്യുന്നു. കർഷകർ പാടത്ത് നോക്കുമ്പോൾ കാണുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് അങ്ങിങ്ങായിട്ട് വട്ടത്തിൽ കരിഞ്ഞു നിൽക്കും. നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ ഹോപ്പർ ബേൺ എന്നാണ് പറയുക. അപ്പൊ അതിനേറ്റവും ഫലപ്രദമായിട്ട് നമ്മൾ പ്രതിരോധശേഷിയുള്ള ഇനങ്ങൾ ചെയ്യണം. എന്നാലും അതിലും പ്രധാനം ഇടയകലം കൊടുക്കുക, കൃത്യമായ തോതിൽ വിത നടത്തുക. 1 ഏക്കറിൽ 40 കിലോ മതിയെങ്കിൽ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നെൽപ്പാടത്ത് തിക്കം കൂടുകയും അപ്പോൾ വായുസഞ്ചാരം കുറയുകയും ഈ കീടത്തിന് വംശവർദ്ധനവിന് ഉള്ള നല്ല സാഹചര്യം ഉള്ളാവുകയും ചെയ്യും. അപ്പൊ അത് നമ്മൾ കുറച്ചു കൊടുക്കുക. അപ്പൊ തിക്കം കുറയ്ക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം. അതുപോലെ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ, അതായത് അങ്ങിങ്ങായിട്ടാണ് ഇത് കണ്ടു തുടങ്ങുന്നതെങ്കിൽ വെള്ളം വാർത്ത് കളയുന്ന ഒരു നല്ല രീതിയാണ്. ഇടവിട്ട് വെള്ളം കയറ്റി ഇറക്കുന്നതും ആ ഒരു അമിതമായ ഈർപ്പം നെൽപ്പാടത്ത് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നൈട്രജൻ വളപ്രയോഗം അമിതമായിട്ടുള്ളത് ഒഴിവാക്കുക. പിന്നെ നമ്മൾ മിത്ര കീടങ്ങൾ ധാരാളം മുഞ്ഞയ്ക്കെതിരെ ഉണ്ട് നമ്മുടെ നെൽപ്പാടത്ത് തന്നെ. മിറിച്ചാഴികളൊക്കെയും എട്ടുകാലികളൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അപ്പം അതിനെ നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക,
1: രാസകീടനാശിനികളുടെ
0: അമിത ഉപയോഗം ഒഴിവാക്കുക. മിത്രവാണികളുടെ സാന്നിധ്യം അമിതമായി കാണുന്ന പാടശേഖരങ്ങളിൽ എപ്പോഴും മുഞ്ഞ നിയന്ത്രണ വിധേയമായിരിക്കും. മുഞ്ഞ ഉണ്ടെങ്കിലും അത് നിയന്ത്രണ വിധേയമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്.
1: പിന്നെ നെല്ല് ചാഴിയുടെ ആക്രമണവും ഉണ്ടാവാറുണ്ടല്ലോ, ഇത് ലാസ്റ്റ് ഘട്ടത്തിലായി അവസാന ഘട്ടത്തിലല്ലേ ഇത് നമ്മൾ കാണുന്നത്, ഇതിനെ കുറിച്ചൊന്ന് പറയാം.
0: ശരിക്കും ചാഴി വിളവിനെ സാരമായി ബാധിക്കുന്ന ഒരു കീടം തന്നെയാണ്. പാൽ പരുവത്തിലുള്ള നെന്മണികളിൽ നിന്നാണ് ചാഴികൾ നീരൂറ്റി കുടിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് നെന്മണികൾ പതിരായി തീരുകയാണ് ചെയ്യുന്നത്. പാടശേഖരത്തിൽ ഒരേ മൂപ്പുള്ള ഇനങ്ങൾ ഒരേ സമയം കൃഷി ചെയ്യുന്നത്

0: ഇതിനെതിരെ ഫലപ്രദമാണ്. അതായത് പല സമയത്ത് കതിരുകൾ വരുന്നത് ചാഴിയുടെ നിയന്ത്രണത്തെ സാരമായി ബാധിക്കും. അതുപോലെ നെല്ലില്ലാത്ത സമയത്ത് പുല്ലുവർഗ കളകളിലാണ് കൂടുതലായിട്ടും ചാഴികൾ ഇരിക്കുന്നത്. അപ്പം നെൽകൃഷിയുടെ മുമ്പേ തന്നെ പുല്ലുവർഗ കളകൾ നശിപ്പിച്ചു കളയുന്നത് നല്ലതാണ്. ആക്രമണം കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ ജൈവികമായിട്ടാണെങ്കിൽ, അതായത് പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയാണെങ്കിൽ, മത്തിശർക്കര മിശ്രിതം 6 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നമുക്ക് തളിച്ചു കൊടുക്കാം. കീടനാശിനികൾ പ്രയോഗിക്കേണ്ടത് ചാഴി അമിതമായി ഉണ്ടെങ്കിൽ കീടനാശിനികൾ പ്രയോഗിക്കാം, പക്ഷേ അതും വിദഗ്ധ ഉപദേശപ്രകാരം മാത്രം ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ രാവിലെ 9 മണിക്ക് മുന്നെയോ അല്ലെങ്കിൽ 3 മണിക്ക് ശേഷമോ വേണം കീടനാശിനി പ്രയോഗം നടത്താൻ. പാടത്ത് ചുറ്റോട് മരുന്നടിച്ച് ഉള്ളിലേക്ക് കീടങ്ങളെ കൊണ്ടുവന്ന ശേഷം ഉള്ളിൽ മരുന്ന് തളിക്കുന്നതാണ് നല്ലത്. എന്നാൽ മാത്രമാണ് കീടങ്ങളുടെ ആ രക്ഷപ്പെടുന്ന ഒരു രീതി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
1: ഡോക്ടർ ജ്യോതി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളെ കുറിച്ച് വിശദമായിട്ട് നമ്മുടെ കർഷകർക്ക് വേണ്ടി ഈ ചർച്ചയിൽ പറഞ്ഞു തന്ന് വളരെ നന്ദി.
2: നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഇതേക്കുറിച്ച് എല്ലാവരും വിശദമായി കേട്ടല്ലോ അല്ലേ. ആലപ്പുഴ മങ്കൊമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: ചീനഭരണി പഴയ തറവാടുകളിൽ ഒരു വർഷത്തേക്ക് ആവശ്യമായ കണ്ണിമാങ്ങയും വിളഞ്ഞ പാകമായ മാങ്ങയും പഴുത്ത മാങ്ങയുമൊക്കെ സംഭരിച്ച് സൂക്ഷിച്ചു വെക്കുന്നത് ഈ ഭരണികളിലാണ്. 100, 200, 500, 1000 മാങ്ങ വരെ ഉപ്പിലിട്ട് സൂക്ഷിക്കാൻ പാകത്തിലുള്ള ചീനഭരണികളുണ്ട്. ഉപ്പ്, കാന്താരിമുളക് എന്നിവയെല്ലാം ഇട്ടാണ് മാങ്ങ നിറച്ചുവെക്കുന്നത്. മാങ്ങ നിറച്ച ശേഷം വായു കടക്കാത്ത വിധം നന്നായി അടച്ചുകെട്ടി സൂക്ഷിക്കും. പ്രത്യേകതരം കളിമണ്ണുകൊണ്ട് കലാചാതുര്യത്തോടെ വാണിജ്യാടിസ്ഥാനത്തിൽ ഭരണി ഉണ്ടാക്കിയിരുന്നത് ചൈനക്കാരായതുകൊണ്ടാവാം ഇതിനെ ചീനഭരണി എന്ന് വിളിക്കുന്നത്. മാങ്ങ മാത്രമല്ല, പഴുത്ത പാക്ക് വെള്ളത്തിലിട്ട് സൂക്ഷിക്കുന്നതിനും എള്ളെണ്ണയും വെളിച്ചെണ്ണയും മറ്റും അടച്ചുകെട്ടി സൂക്ഷിക്കുന്നതിനും ഭരണി തന്നെയായിരുന്നു പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് വഴിയോരങ്ങളിൽ നാടോടികൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സാധാരണ ഭരണിയും ചീനഭരണിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നിറത്തിലും വലുപ്പത്തിലും ആകൃതിയിലും ഈടിന്റെ കാര്യത്തിലുമൊക്കെ ഈ വ്യത്യാസം വളരെ പ്രകടവുമാണ്. എന്തും കേടുകൂടാതെ ദീർഘകാലം സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന കളിമൺ സംഭരണികളായിരുന്ന ചീനഭരണികൾ ഇന്നിതാ പുതിയ തലമുറയ്ക്കൊരു കൗതുക കാഴ്ചയാണ്.
2: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൌകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. ഇന്ന് തന്നെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വ്യാപിപ്പിക്കാം. ഇന്ന് സംരക്ഷിക്കുന്ന ഓരോ തുള്ളിവെള്ളവും നാളെയുടെ ഭക്ഷ്യസുരക്ഷയാണ്.

ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു: മത്സ്യവും പച്ചക്കറികളും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം: അക്വാപോണിക്സ്. ഹൈഡ്രോപോണിക്സും അക്വാകൾച്ചറും ചേർന്നതാണ് അക്വാപോണിക്സ് കൃഷിരീതി. അക്വാകൾച്ചറിലെയും വെള്ളം ഉപയോഗിച്ചുള്ള കൃഷിയായ ഹൈഡ്രോപോണിക്സിലെയും തത്വങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള കൃഷിരീതിയാണ് അക്വാപോണിക്സ്. ഈ കൃഷിരീതിയിൽ ബാക്ടീരിയയുടെ പ്രവർത്തനം മൂലം മീനിന്റെ കാഷ്ടം നൈട്രേറ്റ് രൂപത്തിലാക്കി ചെടികൾക്ക് വളമായി നൽകുന്നു. ചെടികൾ വെള്ളം ശുദ്ധീകരിച്ച് മീനിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ അവസ്ഥ സംജാതമാക്കുകയും ചെയ്യും. വലിയ അധ്വാനമില്ലാത്ത കൃഷിയായതിനാൽ കുട്ടികൾക്കും വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും വരെ അക്വാപോണിക്സ് കൃഷി ചെയ്യുവാൻ കഴിയും. കളനാശിനിയോ കീടനാശിനിയോ ഉപയോഗിക്കാത്തതിനാൽ ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിച്ച് ആരോഗ്യദായകമായ പച്ചക്കറിയും മീനുമാണ് ലഭിക്കുന്നത്. സാധാരണ അക്വാകൾച്ചറിനെ അപേക്ഷിച്ച് അക്വാപോണിക്സ് കൃഷിരീതിയിൽ 30 മുതൽ 50 ഇരട്ടി വരെ മീൻ കൃഷി ചെയ്യാനാകും. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: ലിജി അനിൽ. വയലും വീടും

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. സംസ്ഥാനത്ത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അപ്രതീക്ഷിതവും തീവ്രവുമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് വേഗത്തിൽ സഹായവും മാർഗനിർദ്ദേശവും ലഭ്യമാക്കുന്നതിനായി കൃഷി ഡയറക്ടറേറ്റിലും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രത്യേക ഹെൽപ്പ് ലൈൻ സംവിധാനവും സംസ്ഥാനതല നിരീക്ഷണ കേന്ദ്രവും പ്രവർത്തനം ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് എയിംസ് പോർട്ടൽ മുഖേന കർഷകർ സമർപ്പിക്കുന്ന അപേക്ഷകളുടെയും നഷ്ടപരിഹാര നടപടികളുടെയും പുരോഗതി തത്സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന ഡാറ്റാബേസും സജ്ജീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഇൻഷുർ ചെയ്ത വിളകൾക്ക് പ്രകൃതിക്ഷോഭം മൂലം നാശനഷ്ടം സംഭവിക്കുമ്പോൾ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കും. എയിംസ് പോർട്ടൽ മുഖേന ഓൺലൈനായി നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ പ്രകൃതിക്ഷോഭമുണ്ടായാൽ ബന്ധപ്പെട്ട കൃഷിഭവൻ ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തി നഷ്ടം വിലയിരുത്തി 24 മണിക്കൂറിനുള്ളിൽ FIR തയ്യാറാക്കി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടം സംഭവിച്ച കർഷകർക്ക് സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനായി 15 ദിവസത്തിനുള്ളിലും പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാര പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനായി 10 ദിവസത്തിനുള്ളിലുമാണ് എയിംസ് പോർട്ടൽ മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടത്. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനുമായി കർഷകർക്ക് താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. തിരുവനന്തപുരം 9383470700, കൊല്ലം 9383470770, ആലപ്പുഴ 9383471108. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന NACDP FMDCP 8-ാം ഘട്ട കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഉദ്ഘാടനം തൊഴിൽ, വനിതാ ശിശു വികസന, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണൻ 17 രാവിലെ 8:30 ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്റർ കുടപ്പനക്കുന്ന് വെച്ച് നിർവഹിക്കും. ഇതോടനുബന്ധിച്ച് കുളമ്പ്

0: പഠനവും അടിസ്ഥാനമാക്കി ആറ് മാസം വരെ നീട്ടാവുന്നതാണ്. യോഗ്യരായവർ 0479249968 എന്ന നമ്പറിൽ ജൂൺ 16 മുമ്പായി മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നും നിർദ്ദിഷ്ട മാനദണ്ഡ പ്രകാരം ജൂൺ 18 രാവിലെ 9 മണിക്ക് ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടത്തുന്ന അഭിരുചി പരീക്ഷയുടെയും മുഖാമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. മുൻവർഷങ്ങളിൽ പട്ടികജാതി വിഭാഗക്കാർക്കായി നടത്തിയ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ പ്രസ്തുത പരിശീലനങ്ങൾക്ക് അർഹരല്ല. കൊല്ലം ജില്ലയിലെ വെളിയം കൃഷിഭവൻ പരിധിയിൽ വരുന്ന കർഷകർക്ക് പുരയിടങ്ങളിൽ പുതുതായി എണ്ണപ്പന കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകരുണ്ടെങ്കിൽ കൃഷിഭവന്റെ 9383470360 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. പരിശീലന പരിപാടി കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 2026 ജൂൺ 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ 8547070773 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കമ്പോളം മൊത്ത വ്യാപാര വില നിലവാര അവലോകനം. കൊപ്ര ക്വിന്റലിന് 900 രൂപ കുറഞ്ഞ് വടക്കൻ പരവൂർ 13,000, 800 രൂപ കുറഞ്ഞ് കൊച്ചി 13,100, 700 രൂപ കുറഞ്ഞ് എറണാകുളം 12,800 ആയി വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കയർ ക്വിന്റലിന് 100 രൂപ കുറഞ്ഞ് കൊച്ചി പറവൂർ 5,200 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് 200 രൂപ കുറഞ്ഞ് വടക്കൻ പരവൂർ 4,200 രൂപയും, 100 രൂപ കുറഞ്ഞ് ആലുവ 4,400 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കാർഷിക മേഖല വാർത്തകൾ സമാപിച്ചു. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങൾ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച കേന്ദ്ര സർക്കാർ ഈ മാസം 30 ചുമതലയേൽക്കും. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്രസംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റൺ ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. ഫ്രാൻസുമായുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിലും സ്ലോവാക്കിയയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും ദ്വിരാഷ്ട്ര സന്ദർശനം സഹായകമാകുമെന്ന് പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. മികച്ച ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പുകൾ പങ്കെടുക്കുന്ന ഭാരത് ഇന്നൊവേറ്റേഴ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18 പരി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് ഉച്ചകോടിയിലും പങ്കെടുക്കും. മാറുന്ന ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം നവീകരിക്കാനും ഭാവി വെല്ലുവിളികളെ നേരിടാനും സൈന്യം സജ്ജമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സൈനിക ദൌത്യങ്ങളുടെ വിജയവും സൈനികരുടെ ക്ഷേമവും ഒരുപോലെ പ്രധാനമാണെന്നും ഇവ രണ്ടും സന്തുലിതമായി കൊണ്ടുപോകുന്നത് സേനയുടെ പോരാട്ട വീര്യവും വർദ്ധിപ്പിക്കുമെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി.
2: In an era of rapidly changing security challenges, technological advances and complex global environments, the Indian Army must remain adaptive and future ready by balancing operational എഫക്റ്റീവ്നെസ്.

0: With the well-being of your soldiers, you will build trust and strengthen the fighting capability of the units you will lead.
1: ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500-ൽ കേഡറ്റുകളാണ് സൈനിക ഉദ്യോഗസ്ഥരായി ഇന്ന് ചുമതലയേറ്റത്. പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കരസേനാ ഉപമേധാവിയായ അദ്ദേഹം ഈ മാസം 30-ന് ചുമതലയേൽക്കും. കാലാവധി അവസാനിക്കുന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പിൻഗാമിയായാണ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. അസമിലെ ജോർഹട്ടിൽ AN-32 സൈനിക വിമാനം തകർന്നുവീണ 5 വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഈ സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചനം രേഖപ്പെടുത്തി. വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ ധൈര്യവും രാഷ്ട്രസേവനവും എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം ആരംഭിച്ചു. ആഗോളതലത്തിൽ സൈനിക ശേഷിയെ നിർണയിക്കുന്നത് സാങ്കേതിക പുരോഗതിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാറുന്ന സുരക്ഷാ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഡ്രോണുകൾ, ഉപഗ്രഹങ്ങൾ, റോബോട്ടിക്സ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സൈനികർ പ്രയോജനപ്പെടുത്തണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
2: जिनमें ना तो फाइटर का पता चलता है ना उसकी मशीनरी और इक्विपमेंट का. और आज वारफेयर की डेफिनेशन काफी हद तक बदल चुकी है. मुझे विश्वास है कि आपके ट्रेनिंग प्रोग्राम्स और एक्सरसाइजेज में आपको अनसर्टेनिटी और अनएक्सपेक्टेड चैलेंजेस का सामना करने के लिए अच्छी तरह तैयार किया गया है.
1: 60 ദശലക്ഷത്തിലധികം യുവാക്കളുടെ നൈപുണ്യ വികസനത്തിലൂടെ രാജ്യം വലിയ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാഭ്യാസ വ്യവസായ മേഖലകൾക്ക് പുറമെ കായിക രംഗത്തും ഇന്ത്യൻ യുവാക്കൾ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുടനീളം വിദ്യാഭ്യാസം, നൈപുണ്യം, നൂതനാശയങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കാൻ സർക്കാരിന് സാധിച്ചതായും പ്രധാനമന്ത്രി നടപ്പിലാക്കിയ വിവിധ നയങ്ങളാണ് ഇന്ത്യയെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഉന്നത വിദ്യാഭ്യാസ ശൃംഖലയാക്കി മാറ്റിയതെന്നും ശ്രീ ഷാ വ്യക്തമാക്കി. ഭാരതം ലോകത്തിന് വഴികാട്ടിയാണെന്നും ലോകരാഷ്ട്രങ്ങളുടെ പ്രതീക്ഷയാണെന്നും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ മോഹൻ ഭാഗവത് നാളെ തൃശൂരിലെ പരിപാടിയിലും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ നിപ്പ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി. നിപ്പ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്കപ്പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്ന് നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിലെ നിപ്പ സ്ഥിതിഗതികൾ മന്ത്രി എ പി അനിൽകുമാർ വിലയിരുത്തി. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോടെത്തുമെന്ന് മന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റണ്ണിന്റെ ജയം. 162 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ അയർലൻഡിന് 121 റണ്ണിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണ്. ഇന്ന് 11 നടക്കുന്ന 3-ാം മത്സരത്തിൽ വെസ്റ്റ്ഇൻഡീസിന് ന്യൂസിലൻഡിനെ നേരിടും. നാളെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 1-ാം ഏകദിന മത്സരം ധർമ്മശാലയിൽ പുരോഗമിക്കുന്നു. മഴ കാരണം മത്സരം 25 ഓവറാക്കി ചുരുക്കിയിട്ടുണ്ട്. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ അഫ്ഗാൻ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 19 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺ എന്ന നിലയിലാണ്. പ്രധാന നിബന്ധനകൾ അംഗീകരിക്കാതെ അമേരിക്കയുമായി അന്തിമ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ. അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ആസ്തികൾ വിട്ടുനൽകുകയും ചെയ്യാതെ സുസ്ഥിര കരാറിനെ ടെഹ്റാൻ പിന്തുണയ്ക്കില്ലെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം ഒരു ധാരണാപത്രത്തിന്റെ കരട് പൂർത്തിയായതായും

0: വരും ദിവസങ്ങളിൽ ഇതിൽ ഡിജിറ്റലായി ഒപ്പുവച്ചേക്കാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി വ്യക്തമാക്കി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. 2047 വികസിത രാഷ്ട്രമായി മാറുന്നതിനുള്ള ഇന്ത്യയുടെ യാത്ര കൃഷിയിടങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയുമാണെന്നും സുസ്ഥിര കൃഷി, നൂതനാശയം, ഗവേഷണം എന്നിവയാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ നടന്ന ദ്വിദിന ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം. പ്രധാന വാർത്തകൾ വീണ്ടും. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച കേന്ദ്ര സർക്കാർ ഈ മാസം 30 ചുമതലയേൽക്കും. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്രസംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി, സമയം 7 കഴിഞ്ഞ് 35 മിനിറ്റ്. യുവവാണി.

ആകാശവാണി ഒരു ഗോവൻ ട്രിപ്പ് നാടകം ഒന്നാം ഭാഗം. രചന അജിത് നമ്പ്യാർ. ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, അനുജ ഭാസ്കർ, ഗോവിന്ദ് ടി എ, വിജു നീരാവിൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, പാർവതി ജി ആർ, സൗമ്യ ജെ വി. സംവിധാനം റൂബി ബാബു.

0: മംഗളയാണല്ലോ വീണ്ടും വീണ്ടും വിളിക്കുന്നത്. എന്താ ഇത്ര അത്യാവശ്യം?
1: ഹലോ, എന്താ മംഗളെ?
2: വൈ ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ?
3: എന്തോന്ന്
2: കുന്തം? എടി ശൈലേ, ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ എല്ലാ ആഘോഷങ്ങളും എന്ന്?
3: അതിപ്പൊ എന്നോട് ചോദിച്ചാ എങ്ങനാ? നിനക്ക് നിന്റെ ഭർത്താവ് ദിലീപേട്ടനോട് എന്നെ ചോദിക്കരുതോ?
2: എടി മണ്ടി, എന്റെ ദിലീപേട്ടനോടോ നിന്റെ ഭർത്താവ് വിനോദേട്ടനോടോ ചോദിച്ചാ അതിനുത്തരം കിട്ടുമെന്ന് കരുതുന്നുണ്ടോ നീ?
3: ഇല്ലേ,
2: ഇല്ല. കുടുംബത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന, ഒരു മിനിറ്റ് പോലും വിശ്രമിക്കാത്ത വ്യക്തികൾ എന്നാണ് അവരുടെ ഭാവം. സിനിമയ്ക്ക് പോവേണ്ട കാര്യം പറഞ്ഞാ പോലും കഷ്ടപ്പെട്ട് സമയം ഉണ്ടാക്കി എന്തോ ഒരു മഹത്തായ കാര്യം ചെയ്തു തരുന്ന രീതിയിലാണ് പെരുമാറ്റം. പക്ഷേ സത്യമോ?
3: വിനോദേട്ടൻ അല്ലു അർജുന്റെ പടം രണ്ടു തവണ കണ്ട വിവരം ഞാൻ അറിഞ്ഞു.
2: സെയിം ഹിയർ. ദിലീപേട്ടൻ മരമില്ലിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു പോയതേ ജയിലർ 3 5 ഫാൻ ഷോ കാണാനായിരുന്നു.
3: ഓ, പുള്ളിക്ക് രജനീകാന്തിനെയാണോ ഇഷ്ടം?
2: എടി കഴുതേ, ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് അതല്ല.
3: സോറി സോറി, നീ പറയ്.
2: അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചു. ഭർത്താവും മക്കളും ഒന്നുമില്ലാതെ ഒറ്റയ്ക്കൊരു യാത്ര.
3: ആഹാ, അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. നീ പോയി വാ.
2: ഞാൻ ഒറ്റയ്ക്കല്ല, നീയും ഉണ്ട്. നമ്മൾ രണ്ടു പേരും കൂടി.
3: യോ, ഞാനോ?
2: പിന്നല്ലാതെ. വീടും അടുക്കള തുടങ്ങിയ അലട്ടലുകളെല്ലാം കുടഞ്ഞെറിഞ്ഞ്

0: മുഖമുള്ള ഒരു യാത്ര പോകുന്നു.
1: എങ്ങോട്ട്?
0: ഗോവയ്ക്ക്. ഗോവയിലെ ബീച്ചിൽ കിടന്ന് ആ സൺസെറ്റ് ഒക്കെ ഒന്ന് കാണണം. സ്വാതന്ത്ര്യത്തിന്റെ കുളിർക്കാറ്റ് നുകർന്ന് ആവോളം നൃത്തം ചെയ്യും.
1: ബീച്ചിൽ ഭരതനാട്യം കളിച്ച നന്നായിരിക്കില്ല മംഗളെ? നിനക്ക് സ്കൂളിൽ നിന്ന് പ്രൈസ് കിട്ടിയത് ഭരതനാട്യത്തിനല്ലേ?
0: അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചോളാം. ഡേറ്റ് നോക്കിയിട്ട് പറയാം. പ്ലാനിങ് ഇപ്പോഴേ തുടങ്ങിക്കും.
1: എന്നാലും മംഗളെ, ഗോവയിലൊക്കെ പോകണോ? റിസ്ക് അല്ലേ? അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ യൂട്യൂബിലെ ഗോവ ട്രിപ്പുകളുടെ വീഡിയോ എടുത്ത് കണ്ടാ പോരെ.
0: എടി ഷൈലേ മണ്ടി, യൂട്യൂബ് കണ്ടു കണ്ടാണ് ഞാൻ ഈ യാത്ര പ്ലാൻ ചെയ്തത്. ആ അപ്പൊ ശരി, ഞാൻ പിന്നീട്
1: വിളിക്കാം. ഇൻഷുറൻസ് പോളിസി എടുക്കാന്ന് ചോദിച്ചപ്പം ഒരു മടിയും കൂടാതെ 10 ലക്ഷത്തിന്റെ പോളിസി മംഗൾ എടുത്തപ്പോഴേ ഞാൻ കരുതിയിരിക്കണമായിരുന്നു. എന്തെങ്കിലും ഏടാ കൂടത്തെ കൊണ്ട് ചാടിക്കുന്നു. അവളുടെ അടുത്താണെങ്കിൽ ഒരു നമ്പറും ചെലവാവുകയില്ല. എന്തായാലും ഇനി വരും പോലെ വരട്ടെ.

0: ഒരു കാറിന്റെ സൗണ്ട് അല്ലേ ആ കേട്ടത്? പറഞ്ഞതുപോലെ മംഗള കാറും കൊണ്ട് തന്നെയാണല്ലോ വന്നത്. ആ വരുന്നു വരുന്നു. ദാ വിനോദേട്ടാ, എന്റെ ഫ്രണ്ട് കാറും കൊണ്ട് എത്തിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
1: ഓ, നിന്റെ ഫ്രണ്ടും വരുന്നുണ്ടോ ഇൻഷുറൻസ് ഏജന്റുമാരുടെ സംസ്ഥാന സമ്മേളനത്തിന്?
0: ഇല്ല ഇല്ല, അവൾ ഏജന്റ് ഒന്നും അല്ല, എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നതാ.
1: അത് ശരി. അല്ല, കാശ് എന്തെങ്കിലും?
0: ഓ, ഒന്നും വേണ്ട, അത്യാവശ്യത്തിനുള്ളത് എന്റെ കയ്യിലുണ്ട്.
1: അതല്ല, എന്റെ ശമ്പളം കിട്ടാൻ വൈകുമല്ലോ, നീ 4 ദിവസം കാണത്തുമില്ല, അതുകൊണ്ടേ കാശ് എന്തെങ്കിലും തന്നേച്ചും പോവാൻ.
0: ഓ, അതാണോ? ഇതാ, തൽക്കാലം 2000 രൂപയുണ്ട്, പിടിക്ക്.
1: 2000 എങ്കിൽ 2000.
0: എന്തോ?
1: അല്ല, പോയിട്ട് വേഗം വാന്ന്.
0: ഓ,

0: നീ ഒന്ന് ശ്വാസം വിടടി. നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിട്ട് അരമണിക്കൂർ കഴിഞ്ഞു.
1: ഇങ്ങനെ കള്ളുമൊക്കെ പറഞ്ഞു പോകുമ്പോ എന്റെ കൈയും കാലും ശരിക്കും വിറക്കും.
0: തുടക്കത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, പിന്നെ അതൊരു ശീലമാകും. നിനക്കൊരു കാര്യം അറിയോ?
1: എന്താ?
0: എല്ലാരും ഡെയിലി കല്ല് വെച്ച നുണകള് വീട്ടിൽ പറഞ്ഞിട്ടാണ് ഓരോന്നിനും ഇറങ്ങുന്നത്. അത് വെച്ച് നോക്കിയ നമ്മൾ എത്രയോ ശുദ്ധർ.
1: അതെയല്ലേ?
0: പിന്നെ അല്ലാതെ. ആട്ടെ, നീ എന്താ ഭർത്താവിനോട് പറഞ്ഞത്? പിള്ളേരുടെ കാര്യമൊക്കെ എന്ത് ചെയ്തു?
2: ഞങ്ങൾ ഇൻഷുറൻസ് ഏജന്റുമാരുടെ സംസ്ഥാന സമ്മേളനമാണെന്നാ പറഞ്ഞത്, 4 ദിവസത്തേക്ക്.
3: പിന്നെ കുട്ടികളെ രണ്ടിനെയും ഞാൻ അമ്മയുടെ വീട്ടിലാക്കി. ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂളിന്റെ തലവേദനയില്ല.
1: നീ എന്ത് കൊള്ളവാ പറഞ്ഞേ?
0: നിന്നെ നിന്റെ അമ്മായിയമ്മയും ചോറ്റാനിക്കരയില് ഭജനമിരുത്താൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു.
1: ഷോ,
0: 4 ദിവസത്തേക്ക്! ഗംഭീര ഐഡിയ അല്ലേ?
1: ഷോ മഹാബാബി, എന്റെ അമ്മായിയമ്മ കഴിഞ്ഞ കൊല്ലം മരിച്ചു പോയതെന്ന് എനിക്കറിയില്ലേ?
0: അതെനിക്കല്ലേ അറിയൂ, എന്റെ ഭർത്താവിന് അറിയില്ലല്ലോ.
1: എന്നാലും നിനക്ക് വേറെ എന്തെങ്കിലും കാരണം പറയായിരുന്നു.
0: ശൈലേ, നമ്മൾ ഒരു കള്ളം പറയുമ്പോ അതിന് 100% വിശ്വസനീയത തോന്നണം. നിന്റെ അമ്മായിയമ്മ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് നാളെ ഒരാൾക്കും ചെന്ന് തിരക്കി ക്ലിയർ ചെയ്യാനും പറ്റത്തില്ല.
1: ഭയങ്കരം തന്നെ.
3: അല്ല, നേരത്തെ ചോദിക്കണമെന്ന് വെച്ചതാ. ട്രെയിനിൽ പോകാന്ന് പറഞ്ഞിട്ട് നീ എന്താ പെട്ടെന്ന് കാറും കൊണ്ടുവന്നത്?
0: അത് പറയാം. ഞാൻ നിന്നോട് ഗോവക്കാര്യം പറഞ്ഞ് വിളിച്ചതിന്റെ പിറ്റേ ദിവസം മനീഷിനെ അറിയില്ലേ, എന്റെ അനിയൻ,
3: അവൻ അതിന് ചെന്നൈയിലല്ലേ?
0: അതെ, അവൻ ഈ വണ്ടിയും കൊണ്ട് വന്നു. എവിടേക്കോ പോകാൻ പ്ലാനിങ് നടത്താൻ നേരം അവൻ ഓഫീസിൽ നിന്ന് കോള് വന്നു. ചെറുക്കൻ ഫ്ലൈറ്റും പിടിച്ച് തിരികെ ചെന്നൈ.

0: വേഗം പോയി.
1: കാറുതേ
0: വീടിന്റെ മുറ്റത്ത് അനാഥമായി കിടക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ ഒന്നും ഓർത്തില്ല. ഇത്തിരി പഴയ മോഡലാണെങ്കിലും ഗോവയ്ക്ക് പോയി വരാൻ കാർ തന്നെ മതിയെന്ന് തീരുമാനിച്ചു. ട്രെയിൻ ഇറങ്ങി ടാക്സി വിളിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. ഇനി മുറിയൊന്നും കിട്ടിയില്ലേലും ഏതേലും മരത്തിന്റെ തണലിലോട്ട് കയറ്റി നിർത്തിയാൽ നമുക്ക് ഉറങ്ങുകയും ചെയ്യാം. പൊളിയല്ലേ?
1: ഓ, അത്രയ്ക്ക് പൊളിയല്ല. ഞാൻ ഈ കാറിലൊന്നും കിടക്കില്ല. എനിക്ക് സുരക്ഷിതമായ മുറി തന്നെ വേണം.
2: അല്ല, നീയല്ലേ റൂമൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന പറഞ്ഞത്?
0: എന്റെ പൊന്നെ, വഴിയിൽ കിടക്കാൻ വേണ്ടിട്ടല്ല, ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലേലും നിനക്ക് അഡ്വഞ്ചർ മൈൻഡ് ഇത്തിരി കുറവാ.
1: ഓ അതെ, അതിത്തിരി കുറവാ, അത് ഞാനങ്ങ് സഹിച്ചു.
0: ഛേ, പെണങ്ങണ്ട, റൂമൊക്കെ ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. പനാജിയിലുള്ള ഒരു ആർ കെ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. കിടില ഹോട്ടലൊന്നും അല്ല, പക്ഷെ ഫോട്ടോ കണ്ടപ്പോ വൃത്തിയുള്ളത് പോലെ തോന്നി.
2: ഓ, ആഡംബരം ഒന്നും നമുക്ക് വേണ്ടന്നേ. അതിരിക്കട്ടെ, എത്ര മണിക്ക് നമ്മള് ഗോവയിലെത്തുന്ന വല്ല ധാരണയുണ്ടോ?
0: 80-100 ലെവലിൽ ചവിട്ടി വിട്ടാലും രാത്രി 12 മണി കഴിയാതെ എത്തത്തില്ല.
2: അത്രയും വൈകോ അല്ലേ?
0: ഛേ, വൈകട്ടേന്ന്. നമ്മൾ ഓരോ കിലോമീറ്ററും ആസ്വദിച്ച് കണ്ടു പോയാ പോരെ. അടിച്ചു പൊളിക്കാൻ 4 ദിവസം മുഴുവനായും കിടക്കുമല്ലേ.
2: സംഗതി ശരിയാ. എന്നാലും നീ ഡ്രൈവ് ചെയ്ത് ക്ഷീണിക്കുമ്പം എനിക്ക് ഓടിക്കാൻ പറ്റില്ലല്ലോ, അതാ എന്റെ സങ്കടം.
0: ഓ, ഡ്രൈവ് ചെയ്യുമ്പോ എനിക്ക് ക്ഷീണമൊന്നുമില്ല. നീ ആദ്യം സ്കൂട്ടർ ഓടിക്കാനെങ്കിലും പഠിക്ക്.
2: തിരികെ നാട്ടിലെത്തിയാൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം അതാണ്.
0: ഗുഡ് ഗേൾ. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ യാത്ര പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓർത്തത്, നമ്മുടെ കൂടെ പഠിച്ച അനിഷയില്ലേ, അവള് ഗോവയിലല്ലേ താമസിക്കുന്നത്?
1: ഓ, ആ പഠിപ്പിസ്റ്റ് നിഷ.
0: അത് തന്നെ.
1: അവള് ഗോവയിലാണോ?
2: അതെനിക്കറിയില്ലായിരുന്നു.
0: അതെ, 2 കൊല്ലം മുൻപേ നമ്മുടെ സ്കൂൾ റിയൂണിയൻ നടന്നില്ലായിരുന്നു. അന്ന് നിഷ വന്നപ്പോഴറിഞ്ഞത് അവള് ഫാമിലി ആയിട്ട് ഗോവയിൽ സെറ്റിൽഡ് ആണെന്ന്.
2: അയ്യോ, എന്നാ പിന്നെ നമുക്ക് നേരെ അവളുടെ വീട്ടിലേക്ക് പോയാ പോരായിരുന്നോ?
0: അത് വേണ്ട, ഫാമിലി ആയിട്ട് താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയി ഇടിച്ചു കയറണ്ട. സമയം കിട്ടിയാ അവൾ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് നമുക്ക് പോയൊന്ന് കാണാം. അവൾക്കും അതൊരു സന്തോഷമാവുമല്ലോ.
2: എന്നാ നമുക്ക് അവളെയും കൂടെ കൂട്ടി ബീച്ചിലൊക്കെ പോകാം, നല്ല രസമായിരിക്കുമല്ലേ.
0: അതിനാദ്യം നമ്മൾ ഗോവയ്ക്ക് തിരിച്ച കാര്യം അവളോട് വിളിച്ച് പറയണ്ടേ. എടി, നീ നമ്മുടെ 10th A ഗ്രൂപ്പ് ഒന്ന് എടുത്തു നോക്ക്, അതിൽ അവളുടെ നമ്പർ കാണും.
2: ഫോണില് ഫാമിലി ഗ്രൂപ്പ്, ഫ്രണ്ട്സ് ഗ്രൂപ്പ്, കോളേജ് ഗ്രൂപ്പ്, ഇൻഷുറൻസ് ഗ്രൂപ്പ്, അങ്ങനെ.
0: എന്തായിരുന്നു നിഷയുടെ ഹസ്ബൻഡിന്റെ പേര്? സുരേഷോ അതോ രമേശോ?

0: ദൈവമേ, ഇന്നിത് രണ്ടാമത്തെ ഗ്ലാസ് ആണ് തറയിൽ വീണ് തകരുന്നത്. എന്റെ രമേശേട്ടാ, നിങ്ങൾ ഈ ഗ്ലാസ് ഒക്കെ തറയിലെറിഞ്ഞു പൊട്ടിച്ച വരാനുള്ളവർ വരാതിരിക്കോ?
1: നിഷേ, വരാനുള്ളത് വഴിയിൽ തങ്ങില്ലായിരിക്കും. പക്ഷെ എന്റെ ദേഷ്യം തീരുമല്ലോ.
0: ദേഷ്യമല്ല, ഈ വീട്ടിലെ കുപ്പി ഗ്ലാസുകളാണ് തീരുന്നത്. ഇനി കാപ്പിയും ചായയും ഒക്കെ സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിച്ചാ മതി.
1: കാപ്പിയും ചായയും മാത്രമാക്കണ്ട, ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ കലക്കി കൊടുക്കും നിന്റെ ഫ്രണ്ട്സിന്. ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് വരികയല്ലേ അവര്?
0: അതിന് ഞാൻ ക്ഷണിച്ചിട്ടൊന്നും അല്ലല്ലോ അവര് വരുന്നത്. ദാ ഇപ്പൊ തന്നെ ഫോൺ വന്നപ്പോഴാ അവരവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കാര്യം ഞാൻ അറിയുന്നത്. ഫോണിൽ സംസാരിക്കുന്നത് രമേശേട്ടനും കേട്ടതല്ലേ?
1: കേട്ട് കേട്ട്. ടൂറിസ്റ്റ് പ്ലേസിൽ വീടുണ്ടായാലുള്ള കുഴപ്പം ഇതാണ്. എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും നാട്ടിലെ സകല ടീമും ഉടനെ ട്രെയിനിൽ കയറിയോ വണ്ടി പിടിച്ചോ പുറപ്പെട്ടോളും ഗോവയ്ക്ക്. വന്ന് ന്യൂഇയറിന് ഗോവയിൽ വിദേശികളെക്കാൾ മലയാളികളാണ്.
0: അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രമേശേട്ടന്റെ ജോലി ഗോവയിലായതുകൊണ്ടല്ലേ നമ്മൾ ഗോവയിൽ താമസിക്കുന്നത്. എന്ന് വെച്ച് നാട്ടുകാർക്ക് ടൂർ വന്നുകൂടായെന്നുണ്ടോ? അത്ര തന്നെയാണെങ്കിൽ രമേശേട്ടൻ അട്ടപ്പാടിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിക്കേ. അല്ല പിന്നെ,
1: നാട്ടുകാരെ പേടിച്ച് ഞാൻ എന്തിനാ ഓടുന്നത്? നീ ഓരോ അനാവശ്യ പരിപാടിക്ക്

0: പോയതുകൊണ്ടല്ലേ ഈ ദുരിതങ്ങളല്ല ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്.
1: അതാണിപ്പോ നന്നായത്. സ്കൂൾ വിട്ട് 25 കൊല്ലത്തിന് ശേഷം നടത്തിയ റീയൂണിയൻ പ്രോഗ്രാമിന് പങ്കെടുത്തതാണോ എന്റെ കുഴപ്പം?
0: ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇമാതിരി പ്രോഗ്രാമുകളൊക്കെ ഓരോ തലവേദന ആകുമെന്ന്. റീയൂണിയൻ, വാട്സപ്പ് ഗ്രൂപ്പ്, നൊസ്റ്റാൾജിയ, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് മെസ്സേജ്, മാങ്ങാ തൊലി.
1: എന്നാ പിന്നെ ഞാൻ ഇനി എല്ലാരോടും പറയാം, ഞാനിപ്പോ ഗോവയിലല്ല താമസിക്കുന്നത്, ഹിമാലയത്തിലാണെന്ന്. പോരെ.
0: പ്രയോജനമില്ല. ഹിമാലയത്തിൽ രുദ്രാക്ഷം കിട്ടുമെന്ന് അന്വേഷിച്ചു വന്നോളൂ അപ്പോഴും. അതാ നാട്ടിലെ ടീംസ്.
1: ശരി, എന്നാൽ രമേശ്വരൻ തന്നെ പറയേ, ഞാൻ എന്താ ചെയ്യേണ്ടത്?
0: നീ തന്നെ എന്തെങ്കിലും വഴി കണ്ടെത്തി അവരുടെ വരവ് ബ്ലോക്ക് ചെയ്തേക്ക്. പിന്നെ ആ സ്കൂൾ ഗ്രൂപ്പിൽ നിന്നൊക്കെ അങ്ങ് ലെഫ്റ്റ് അടിച്ചേക്ക്. അത്രയും തലവേദന കുറഞ്ഞു കിട്ടും.

0: എടി മംഗളെ, നിനക്ക് ഉറക്കമൊന്നും വരുന്നില്ലല്ലോ. ക്ഷീണമോ ഉറക്കമോ തോന്നുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കാറ് സൈഡാക്കി മുഖമൊക്കെ ഒന്ന് കഴുകിക്കോ, ഫ്രഷ് ആകും.
1: ഏ, എനിക്കുറക്കമൊന്നും വരുന്നില്ല.
2: നിനക്കറിയോ എത്ര വർഷത്തിന് ശേഷമാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നതെന്ന്? കല്യാണത്തിന് മുന്നേ ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയപ്പോ എന്റെ കൈ കാറിന്റെ സ്റ്റിയറിംഗ് അല്ല വീടിന്റെ സ്റ്റിയറിംഗ് ആണ് വന്നത്. ഞാൻ കാറോടിക്കുന്ന കാര്യം പോലും എന്റെ മക്കൾക്ക് അറിയുമെന്ന് സംശയമാണ്.
0: കുടുംബമായി കഴിഞ്ഞ എല്ലാവരുടെ സ്റ്റോറി സെയിം ആണ്. ഭർത്താവ്, മക്കൾ, ബന്ധുക്കൾ, അങ്ങനെ അങ്ങ് പോവും.
2: അവിടെ ഒരു വെട്ടം കാണുന്നുണ്ട്, തട്ടുകടയാണെന്ന് തോന്നുന്നു. കാർ നിർത്തി കട്ടൻ കാപ്പി കിട്ടുമെന്ന് നോക്കല്ലേ. ഇറങ്ങിക്കോ ശൈലെ, ഒന്ന് നടു നിവർത്തിയും ചെയ്യ. ചേട്ടാ, കട്ടൻ കാപ്പി ഉണ്ടോ?
3: ഓ ഉണ്ടല്ലോ, എത്ര കാപ്പി? രണ്ടാ? കഴിക്കാൻ വല്ലതും വേണോ? നല്ല പരിപ്പുവട തരട്ടെ.
2: കട്ടനും പരിപ്പുവടയും ആ സീനൊക്കെ നമ്മൾ പണ്ടേ വിട്ടതാ. കാപ്പി മാത്രം മതി ചേട്ടാ.
0: ഇവരൊക്കെ മലയാളം പറയോ?
2: ഇവരെല്ലാ ഭാഷകളും സംസാരിക്കും, ഹിന്ദി അടക്കം. ഇതൊക്കെ ട്രക്ക് ഡ്രൈവർമാരുടെ സ്റ്റോപ്പിംഗ് പോയിന്റുകളാ.
3: ഇതാ മാഡം കാപ്പി.
2: ആ താങ്ക്സ്. ശൈലെ, ചൂടാണ്.
0: കൊള്ളാം.
2: അല്ല, ഇനി എത്ര ദൂരമുണ്ട് നമുക്ക് പോവാൻ? ഷോ, നീ ദൂരത്തിനെ പറ്റി വേവലാതിപ്പെടണ്ട. ഇനി വെറും 250 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. മാക്സിമം 5 മണിക്കൂർ കൊണ്ട് നമ്മൾ സ്വപ്ന തീരം പിടിക്കും. പോരെ
0: മംഗളെ, ലോറിക്കാര് മാത്രമല്ല പോലീസുകാരും ഇവിടെ തന്നെയാ ചായ കുടിക്കാൻ വരുന്നത്.
4: ഈ കാറിനല്ല പ്രയാണികർ ആരു?
3: ആ ഇപ്പൊരു മകള് ആര്? കാപ്പിക്കുടി യുദ്ധത്താരേ.
4: അയ്യോ ദേവരെ, മകളയാരു കൂടെ വാഹന കള്ളത്തരം ആട്ടാരെ.
3: വാഹന കള്ളത്തരമാ? കടവുളെ, ഓട്ടിച്ച കാറും കൊണ്ടാണോ കാപ്പ് കുടിക്കാൻ വന്നത്?
2: ശൈല, എന്തോ കുഴപ്പം മണക്കുന്നു. പോലീസും ചായക്കടക്കാരനും നമ്മളെയാണല്ലോ നോക്കുന്നത്.
0: നോക്കൽ മാത്രമല്ല, ആ പോലീസ് നമുക്ക് നേരെയാ വരുന്നത്. എടി, അറിയാതെ നീ ആരെയെങ്കിലും ഇടിച്ചിട്ടായിരുന്നോ?
2: ഒന്ന് പോടി, നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കേ.
4: മാഡം, കാറിന്റെ കീ എന്നെ നനകെ കൊത്ത് പോലീസ് ജീപ്പ് ഹത്തു.
2: വൈ, വാട്ട്സ് ദ മാറ്റർ?
4: അതൊന്ന് പോലീസ് ഥാണയിലേ വിവരിച്ചുത്തേനെ.
0: എന്തോന്നടി മംഗളെ പോലീസുകാരൻ പറയുന്നത്?
2: കാറിന്റെ കീയും കൊടുത്ത് ജീപ്പിലോട്ട്.

0: കേറാൻ.
1: അയ്യോ, ലുക്ക് പോലീസുകാരാ, നോ പോലീസ് സ്റ്റേഷൻ, ഗോവ ഗോവ, വി ആർ ഗോയിങ് ടു ഗോവ. ഓക്കെ, പാടി പാടി നമുക്ക് പോവാം.
0: നിക്ക് നിക്ക്, എന്തോ കുഴപ്പമുണ്ട്. തൽക്കാലം ഇവര് പറയുന്നത് പോലെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതാണ് നല്ലത്.
1: അതിന് ഇവര് ഒറിജിനൽ പോലീസുകാരാണെന്നേന് എന്താ ഉറപ്പ്?
0: അത് ന്യായമായ സംശയം. ചായക്കടക്കാരൻ അറിയാത്ത പോലീസുകാരും ഉണ്ടാവില്ലല്ലോ. ഞാൻ അയാളോട് തന്നെ ചോദിക്കട്ടെ. ചേട്ടാ, യു നോ ദിസ് ഓഫീസേഴ്സ്?
2: പിന്നെ അറിയാതെ. കുന്താപുര പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ബൊപ്പണ്ണ സാറ്, നിങ്ങളുടെ മോഷണ പരിപാടി ഇന്ന് നിൽക്കും.
3: താങ്ക് യു. പക്ഷേ മോഷണം നിങ്ങളുടെ അച്ഛന്റെ തൊഴിലാണ്.
2: എന്താ
3: പാടി, ഇത് ഒറിജിനൽ തന്നെയാ. ബാക്കി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം.
1: എന്റെ ദൈവമേ, പോലീസ് സ്റ്റേഷനിലോ? എന്റെ വീട്ടുപറമ്പിന്റെ അതിർത്തി തർക്കത്തിന് പോലും പോലീസ് സ്റ്റേഷനിൽ ഞാൻ കയറിയിട്ടില്ല. വാർഡ് മെമ്പറെ വിളിച്ച ഒത്തുതീർപ്പാക്കിയത്. എന്നിട്ടിപ്പോ
0: എടി ശൈലേ, ജീവിതത്തിലെല്ലാം ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മുടെ ഭാഗ്യത്തിന് അത് കർണാടക പോലീസ് ആയെന്നേ ഉള്ളൂ.
1: ഭാഗ്യോ
0: സർ, ഹിയർ ദ കീസ്.
4: ഓക്കെ, പോലീസ് ജീപ്പ് ഹത്തി. നാഗയ്യ ഇല്ലേ കാർഗി, കാറിന് തിതുകൊണ്ട് ജീപ്പ് എന്നെമ്പാളിസി.
5: ഓക്കെ സാർ.

0: മംഗളെ, എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ടടി. നമ്മളെ ഈ സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുത്തി ആ രണ്ട് പോലീസുകാരും പിന്നെയും ചീപ്പെടുത്ത് പുറത്തു പോയല്ലോ.
1: ആ ഇവരുടെ മുകളിലുള്ള ഇൻസ്പെക്ടർ വന്നാലേ ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ. അയാളിനി നാളെ രാവിലെ 8 മണിക്കേ വരുള്ളൂ.
0: ഷോ, അപ്പൊ നമ്മൾ അറസ്റ്റിലാണോ? ഇനി ഫോട്ടോ ഒക്കെ എടുത്ത് പത്രത്തിലും ടിവിയിലും ഒക്കെ കൊടുക്കുമായിരിക്കുമല്ലേ?
1: എടി, അറസ്റ്റ് ചെയ്യാൻ നമ്മൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതെന്തോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്തായാലും രാവിലെ ഇൻസ്പെക്ടർ വരട്ടെ, അതുവരെ നമുക്ക് ഇവിടെ ഇരിക്കാം.
0: വേറെന്ത് വഴി?
2: സൊല്ലകള് കച്ചിതരെ, ഈ വസ്തു വന്ന് ഹത്തിരെയ്തേ.
0: എന്തോന്നാ ഈ പോലീസുകാരി പറഞ്ഞത്?
1: കൊതുക് കടിക്കുന്നുണ്ടേ, ദേ കത്തിച്ചു വെച്ച കൊതുകുരി അടുത്തേക്ക് വെച്ചോന്ന്.
0: ഓ, എനിക്കതിന്റെ മണം പിടിക്കത്തില്ല.
1: നോ പ്രോബ്ലം മാഡം, താങ്ക് യു.

0: ഈ സ്റ്റേഷനിലുള്ളവർ ഇത്തിരി മര്യാദയുള്ളവരാന്നാ തോന്നുന്നത്.
1: അതെന്താ?
0: രാവിലെ നമ്മള് പൈപ്പിന്റെ ചോട്ടിൽ പോയി മുഖം കഴുകി വന്നപ്പോഴേക്കും ദാണ്ടെ ഇന്നലത്തെ ആ പോലീസുകാരി ചായ ഇട്ട് കൊണ്ടുവന്ന് തന്നല്ലോ, അതുകൊണ്ടാ.
1: ഓ, അതാണോ?
0: നിനക്കറിയാമോ, ജീവിതത്തിൽ ആദ്യമായിട്ടാ രാവിലെ എഴുന്നേറ്റ ഉടനെ വേറൊരാൾ എനിക്ക് ചായ ഇട്ട് തരുന്നത്. എന്റെ വീട്ടിലാണെങ്കിലും ഭർത്താവിന്റെ വീട്ടിലാണെങ്കിലും ഞാൻ തന്നെ വേണം ചായ ഇടാൻ.
1: കുടിച്ചു കഴിഞ്ഞെങ്കിൽ ഗ്ലാസ് താഴെ വെച്ചിട്ട് വാ, ഇൻസ്പെക്ടർ വന്നു എന്നാ തോന്നുന്നത്.
2: നിന്ന രാത്രി നീവൂ ഹിടുത ഇവർ മഹിളയാരെ എല്ലിതാരാ?
3: ഈ എരടു സാർ.
2: ഹാവുതു ബന്നേ ബന്നേ മഹളയാരെ, നീവു വാഹന കള്ളത്തനമാടാലു പ്രാരംഭിച്ചിത്താക.
1: സർ, ദിസ് ഇസ് മൈ ഓൺ കാർ, നോ തെഫ്റ്റ്. വി ആർ നോട്ട് ദാറ്റ് ടൈപ്പ് ലേഡീസ്.
2: നോ, വി ഗോട്ട് കറക്റ്റ് ഇൻഫർമേഷൻ വിത്ത് നമ്പർ ആൻഡ് മോഡൽ. ബൊപ്പണ്ണ, ബ്രിങ് ദാറ്റ് ആർ സി ബുക്ക് ആൻഡ് ഓൾ.
4: ഡോക്യുമെന്റ്സ് ഇല്ല സർ.
2: അൻസി പുസ്തകത്തിലെ മാലികാര ഹെസറു മരുത് പാണ്ഡി.
1: നോ നോ, ആർ സി ഓണർ നെയിം മനീഷ്, മനീഷ്, ആൻഡ് ദാറ്റ് ഇസ് മൈ ബ്രദർ.
2: മനീഷ? നോ, ഇറ്റ് ഇസ് മരുത് പാണ്ഡി.
1: വൺ മിനിറ്റ് സർ, വൺ മിനിറ്റ്, ഐ വിൽ കോൾ മൈ ബ്രദർ.
0: എന്തുവാടി ഈ പ്രശ്നം? ഇനിയിപ്പോ നിന്റെ അനിയൻ വരേണ്ടി വരുമോ?
1: ഓ, ഇവന്മാര് പറയുന്നത് ഏതോ മരുത് പാണ്ഡിയുടേതാണ് ഈ കാറെന്ന്.

0: പോലീസ് സ്റ്റേഷനിൽ കുളിക്കാനൊക്കെ സൗകര്യമുണ്ടോ?
1: പൊട്ടി, കുളിക്കാനല്ലടി ഇരിക്കാൻ പറഞ്ഞതാ.
2: എങ്കി നമുക്ക് ഇരിക്കാം.
3: അവര് സംസാരിക്കട്ടെ, അതിനിടയിൽ ഞാൻ മനീഷിനെ വിളിക്കാം.
4: അവൻ എപ്പോഴാണ് മരുതുപാണ്ഡ്യെന്ന് അറിയണമല്ലോ.
5: ഒരു ഗോവൻ ട്രിപ്പ് നാടകം ഒന്നാം ഭാഗം സമാപിക്കുന്നു. രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ശൈല, ആരതി ലാൽ ബി, മംഗള, സെവിൽ ജിഹാൻ, വിനോദ്, അനീഷ് ദേവ്, രമേഷ്, ഗോവിന്ദ് ടി എ, നിഷ, അനുജ ഭാസ്കർ, ഇൻസ്പെക്ടർ രാച്ചയ്യ, വിജു നീരാവിൽ, ബൊപ്പണ്ണ, കൃഷ്ണകുമാർ പട്ടം, ചായക്കടക്കാരൻ അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, വനിതാ പോലീസ് സൗമ്യ ജേവി. കന്നഡ ഭാഷാ സഹായം നയന കെ ചന്നസാന്ദ്ര. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ നാടകത്തിന്റെ രണ്ടാം ഭാഗം അടുത്ത ശനിയാഴ്ച രാത്രി 8 മണിക്ക് കേൾക്കാം.

ഒരറിയിപ്പ്. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 9649 3 1, മറ്റൊരു നമ്പർ 9496 5563 2 1, ഒരു നമ്പർ കൂടി 9496 5963 2 1. ഓർക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് സമാപിച്ചു.

പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ച് അറിയാം. നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് നൈപുണ്യ വികസനവും നേതൃത്വ പരിശീലനവും നൽകുന്ന ഒരു കേന്ദ്ര പദ്ധതിയാണ് പിഎം വികാസ് യോജന. പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് പിഎം വികാസ് പദ്ധതി. ഇന്ത്യയിലുടനീളമുള്ള കരകൌശല സമൂഹങ്ങൾക്ക് നൈപുണ്യ പരിശീലനം, സംരംഭകത്വം, നേതൃത്വ പരിശീലനം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ സംരംഭം ആരംഭിച്ചത്. ചെറുകിട സമൂഹങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനും പിന്തുണ നൽകുന്നതിനൊപ്പം പരമ്പരാഗത കലകളുടെയും കരകൌശല വസ്തുക്കളുടെയും സംരക്ഷണവും ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. നിലവിലുള്ള 5 പദ്ധതികളെ കൂടി പിഎം വികാസ് പദ്ധതി സംയോജിപ്പിക്കുന്നു. സീഖോ ഓർ കമാവോ, ഉസ്താദ്, ഹമാരി ധരോഹർ, നയി രോഷ്നി, നയി മൻസിൽ എന്നീ പദ്ധതികളെയാണ് പിഎം വികാസ് യോജനയിലൂടെ സംയോജിപ്പിക്കുന്നത്. ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശങ്ങളിലെ സമഗ്ര വികസനത്തിനായി സ്കിൽ ഇന്ത്യ മിഷനെ സംയോജിപ്പിക്കുന്നതിനൊപ്പം വനിതാ ശിശു വികസനം, പഞ്ചായത്തീരാജ്, ടൂറിസം, വിദ്യാഭ്യാസം തുടങ്ങിയ മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് ന്യൂനപക്ഷങ്ങൾക്കും കരകൌശല വിദഗ്ധർക്കും സാമ്പത്തിക സഹായം നൽകുന്നതാണ് പദ്ധതി. പിഎം വികാസ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: ന്യൂനപക്ഷ കരകൌശല സമൂഹങ്ങളുടെ തൊഴിലവസരങ്ങളും ഉപജീവനാവസരങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യാനുസരണം കോഴ്സുകളിൽ ലക്ഷ്യമിട്ടുള്ള നൈപുണ്യ പരിശീലനം നൽകുക, 8, 10, 12 ക്ലാസുകളിൽ പഠനം അവസാനിപ്പിച്ചവർക്ക് ഓപ്പൺ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ ഔപചാരിക വിദ്യാഭ്യാസവും സർട്ടിഫിക്കേഷനും നൽകുക, അതുവഴി ഈ സമൂഹങ്ങളിലെ സാക്ഷരതാ നിരക്ക് മെച്ചപ്പെടുത്തുക, 10,000 ബിസിനസ് മെന്റർമാരുടെ വികസനമുൾപ്പെടെ 2,00,000 സ്ത്രീകൾക്ക് പരിശീലനം നൽകി ന്യൂനപക്ഷ കരകൌശല പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ ശാക്തീകരിക്കുക, പരമ്പരാഗത കലകൾ, കരകൌശല വസ്തുക്കൾ, സാഹിത്യം, രേഖകൾ, കൈയെഴുത്തു പ്രതികൾ എന്നിവയുടെ ആധുനിക വിപണികളിൽ അവയുടെ പ്രസക്തി ഉറപ്പാക്കുന്നതിന് അവയെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, കലകളെ വിനോദസഞ്ചാരവും വാണിജ്യവുമായി സമന്വയിപ്പിച്ച് ഉപജീവനമാർഗം, തൊഴിൽ, സംരംഭകാവസരങ്ങൾ എന്നിവ വളർത്തിയെടുക്കുന്ന സുസ്ഥിര മാതൃകാ കലാകരകൌശല ഗ്രാമങ്ങൾ സ്ഥാപിക്കുക എന്നിവയാണ്. പിഎം വികാസ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇവയാണ്: വിപണി ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗതവും പാരമ്പര്യതരവുമായ നൈപുണ്യ പരിശീലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സമുദായങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനാണ്. സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നവർക്ക് ഔപചാരിക വിദ്യാഭ്യാസത്തോടൊപ്പം സർട്ടിഫിക്കറ്റും നൽകുന്നു. ഗുണഭോക്താക്കൾക്ക് ഉപജീവനാവസരങ്ങൾ നൽകുന്നതിനായി കരകൌശല വസ്തുക്കൾക്കായുള്ള കയറ്റുമതി പ്രൊമോഷൻ കൌൺസിൽ പ്രവർത്തിക്കുന്നു. കരകൌശല വിദഗ്ധരെയും അവരുടെ കരകൌശല വസ്തുക്കളെയും പിന്തുണയ്ക്കുന്നതിനായി വിശ്വകർമ്മ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹബ് ആൻഡ് സ്പോക്ക് മാതൃക ഉപയോഗിക്കുന്നു. ന്യൂനപക്ഷ കരകൌശല വിദഗ്ധരുടെ സാമൂഹിക

0: സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം സുസ്ഥിര വികസനത്തിനും സാംസ്കാരിക സംരക്ഷണത്തിനും അടിത്തറയിടുന്നതാണ് പിഎം വികാസ് പദ്ധതി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ചാണ്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ സ്ലോവാക്യ സന്ദർശിക്കുന്ന ശ്രീ മോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കരസേനാ ഉപമേധാവിയായ അദ്ദേഹം ഈ മാസം 30-ന് ചുമതലയേൽക്കും. കാലാവധി അവസാനിക്കുന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പിൻഗാമിയായാണ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. അസമിലെ ജോർഹത്തിൽ വ്യോമസേനയുടെ AN-32 വിമാനം തകർന്ന് 5 സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സജ്ജനൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീരന്മാരായ ഖേമരം കുമാവത്, ഡാനിഷ് അസലം എന്നിവരാണ് അപകടത്തിൽ വീരമൃത്യു വരിച്ചത്. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും നടപടികൾ നിർദ്ദേശിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ രൂപം നൽകിയിട്ടുള്ള ഉന്നതതല സമിതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. അതിർത്തി ജില്ലകളിലെ ജനസംഖ്യാ വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കാനും സ്ഥിതിഗതികൾ വിലയിരുത്താനുമായി അതിർത്തി പ്രദേശങ്ങൾ, മെട്രോ നഗരങ്ങൾ, വ്യാവസായിക നഗരങ്ങൾ എന്നിവ സന്ദർശിക്കാനും ശ്രീ ഷാ സമിതിക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്കപ്പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്ന് നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിലെ നിപ സ്ഥിതിഗതികൾ മന്ത്രി AP അനിൽകുമാർ വിലയിരുത്തി. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോട് എത്തുമെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിൽ ഇന്ന് 145 പേരെ അറസ്റ്റ് ചെയ്തു. ജൂൺ 26 മുതൽ തൂഫാൻ ക്യാമ്പയിന്റെ 2ാം ഘട്ടം ആരംഭിക്കുമെന്നും മന്ത്രി മലപ്പുറം എടപ്പാളിൽ അറിയിച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലന്റിനെതിരെ സ്കോട്ട്ലന്റിന് 40 റണ്ണിന്റെ ജയം. 162 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ അയർലന്റിന് 121 റണ്ണിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണ്. രാത്രി 11-ന് നടക്കുന്ന 3ാം മത്സരത്തിൽ വെസ്റ്റ്ഇൻഡീസ് ന്യൂസിലന്റിനെ നേരിടും. നാളെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബെർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. അഫ്ഗാനിസ്ഥാനെതിരായ 1ാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 195 റൺ വിജയലക്ഷ്യം. അഫ്ഗാൻ താരം റഹ്മാനുള്ള ഗുർബാസ് 51 പന്തുകളിൽ 102 റൺ നേടിയപ്പോൾ ഇന്ത്യയ്ക്കായി അരങ്ങേറ്റ മത്സരം കളിച്ച ഹർഷ് ദുബൈ 3 വിക്കറ്റ് സ്വന്തമാക്കി. മഴ കാരണം മത്സരം 25 ഓവറാക്കി ചുരുക്കിയിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടന്ന 5 ദിവസത്തെ ബ്രിക്സ് കാർഷിക സമ്മേളനം സമാപിച്ചു. സമ്മേളനം മുന്നോട്ടുവച്ച ഇൻഡോർ പ്രഖ്യാപനം ഏകകണ്ഠമായി അംഗീകരിച്ചു. ഭക്ഷ്യസുരക്ഷ, കർഷകക്ഷേമം, കാർഷിക വ്യാപാരം തുടങ്ങിയ പ്രധാന തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പ്രഖ്യാപനം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം അദ്വൈതം. ഗാനരചന കൈതപ്രം. സംഗീതം എം ജി രാധാകൃഷ്ണൻ. പാടിയത് എം ജി ശ്രീകുമാർ. ചിത്രം

0: Afghanistan have set a target of 195 runs for India in the rain-affected first one-day international ODI of the three-match series in Dharamshala, Himachal Pradesh. The match has been reduced to 25 overs per side after relentless rains delayed the start. In reply, India were 91 for 1 in 10.3 overs when reports last came in. Earlier put into bat, Afghanistan were bowled out for 194 in 24.5 overs. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to reach Nice tonight on first leg of two-nation visit to France and Slovakia to hold bilateral talks with French President Emmanuel Macron and jointly inaugurate Bharat Innovates tomorrow. Five Indian Air Force personnel killed in AN-32 aircraft crash at Jorhat in Assam. Five-day BRICS Agriculture Conference ends with unanimous adoption of Indore Declaration focusing on food security and smart technology in farming. Lieutenant General Dheeraj Seth appointed as country's next army chief. And in cricket, Afghanistan set a target of 195 runs for India in rain-marred first ODI of three-match series in Dharamshala. That is all in the news at 9. Good night.
1: Akashavani. Taayige Logam.
2: French Open Tennis 2026 അവലോകനം.
3: രണ്ടായിരത്തിയാറിലെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് ആവേശം നിറഞ്ഞതായിരുന്നു. പാരീസിലെ പ്രശസ്തമായ സ്റ്റേഡ് റോളൻഡ് ഗാരോസ് ചുവന്ന മൺകളങ്ങളിൽ അരങ്ങേറുന്ന ഈ വർഷത്തെ മത്സരങ്ങൾ ചരിത്രപരമായ തീരുമാനങ്ങൾ കൊണ്ടും അപ്രതീക്ഷിതമായ സംഭവങ്ങൾ കൊണ്ടും കായിക ലോകത്ത് ചർച്ചകളിൽ നിറഞ്ഞു. മെയ് 24 ആരംഭിച്ച് ജൂൺ 7 അവസാനിച്ച ഈ ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റിന്റെ മത്സരങ്ങളിൽ പലതും കാണികളിൽ ആവേശം നിറയ്ക്കുന്നതായിരുന്നു. കായിക രംഗത്ത് സാങ്കേതിക വിദ്യയുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിലും റോളൻഡ് ഗാരോസ് തങ്ങളുടെ പാരമ്പര്യം മുറുകെ പിടിക്കുന്ന കാഴ്ച ഇത്തവണയും ഉണ്ടായി. ഇപ്പോൾ നടക്കുന്ന മറ്റ് ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റുകളെല്ലാം പൂർണ്ണമായും ഇലക്ട്രോണിക് ലൈൻ കോളിംഗിലേക്ക് മാറിയപ്പോഴും 2026 ഫ്രഞ്ച് ഓപ്പൺ മനുഷ്യരായ ലൈൻ ജഡ്ജിമാരെ നിലനിർത്താൻ തീരുമാനിച്ചു. കളിയിലെ തെറ്റുകളും ശരികളും മനുഷ്യനേത്രങ്ങളാൽ തന്നെ വിലയിരുത്തപ്പെടുന്നതിന്റെ ആകാംക്ഷ ഇത് നിലനിർത്തുന്നു. കൂടാതെ ഗ്രാൻഡ്സ്ലാം ചരിത്രത്തിൽ ആദ്യമായി കളിക്കാർക്ക് മത്സരത്തിനിടയിൽ വൂപ്പ് ബാൻഡ്സ് പോലുള്ള സ്മാർട്ട് ഉപകരണങ്ങൾ ധരിക്കാൻ അനുമതി നൽകി എന്നത് മറ്റൊരു പ്രത്യേകതയായിരുന്നു. കളിക്കാരുടെ ഹൃദയമിടിപ്പ്, ശരീരത്തിലെ ഊർജനില തുടങ്ങിയ പ്രകടനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തത്സമയം മനസ്സിലാക്കാൻ ഇത് സഹായിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ക്രമീകരിച്ചെങ്കിലും ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ ആരാധകരെ നിരാശരാക്കിയ വാർത്തകൾ പുറത്തുവന്നു. ഇതിൽ ഏറെ ഞെട്ടിച്ചത് കഴിഞ്ഞ രണ്ടു തവണത്തെ പുരുഷ സിംഗിൾസ് ചാമ്പ്യനായ സ്പെയിനിന്റെ യുവതാരം കാർലോസ് അൽക്കരാസ് കൈത്തണ്ടക്കേറ്റ പരിക്ക് കാരണം ടൂർണമെന്റിൽ നിന്നും പിന്മാറി എന്നതാണ്. പുരുഷന്മാരുടെ പോരാട്ടത്തെ ഇത് പൂർണമായും പ്രവചനാതീതമാക്കി. വനിതാ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ അമേരിക്കയുടെ കോക്കോ ഗഫ് വലിയ പ്രതീക്ഷകളോടെയാണ് എത്തിയത്. എന്നാൽ മൂന്നാം റൌണ്ടിൽ പോട്ടപ്പോവയോട് പരാജയപ്പെട്ട് താരം ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. കഴിഞ്ഞ വർഷത്തെ വനിതാ ഡബിൾസ് ചാമ്പ്യന്മാരായ ജാസ്മിൻ പാവോലിനിയും സാറ ഇറാനിയും ഇത്തവണ ഒരുമിച്ച് മത്സരിച്ചില്ല. കാലിനേറ്റ പരിക്ക് കാരണം പാവോലിനി സിംഗിൾസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചതോടെ സാറ ഇറാനി യുവതാരം ലില്ലി ടാഗറുമായി സഖ്യം ചേർന്നു. എന്നാൽ ഡെമി ഷൂട്ട്സ് എല്ലൻ പെരസ് സഖ്യത്തോട് ഇവർ രണ്ടാം റൌണ്ടിൽ പരാജയപ്പെടുകയായിരുന്നു. ഫ്രഞ്ച് ഓപ്പണിന്റെ 2026 പതിപ്പിൽ അതിന്റെ മുൻകാല ചാമ്പ്യന്മാരെയും ടെന്നീസ് ഇതിഹാസങ്ങളെയും ആദരിക്കുന്നതിനായി പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ വമ്പന്മാരുടെ വീഴ്ചയും അത്ഭുത കൌമാരക്കാരുടെ കുതിപ്പും കൊണ്ട് ടെന്നീസ് ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെടുന്ന അധ്യായങ്ങളാണ് ഇത്തവണ റോളൻഡ് ഗാരോസിൽ പിറന്നത്. തുടർച്ചയായി രണ്ടു തവണ ഫ്രഞ്ച് ഓപ്പൺ കിരീടം ചൂടിയ അൽക്കരാസ് പിന്മാറിയതോടെ ഇറ്റലിയുടെ സൂപ്പർ താരം ജാനിക് സിന്നറായിരുന്നു ഇത്തവണത്തെ ഏറ്റവും വലിയ കിരീട പ്രതീക്ഷ.

എന്നാൽ രണ്ടാം റൌണ്ടിൽ ടെന്നീസ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തായി. അർജന്റീനയുടെ സീഡില്ലാ താരം കിരണ്ടോളോയോട് പരാജയപ്പെട്ടതോടെ സിന്നറുടെ തുടർച്ചയായ 30 മത്സരങ്ങളുടെ വിജയക്കുതിപ്പിനാണ് വിരാമമായത്. ഇതുകൂടാതെ മറ്റൊരു ചരിത്രം കൂടി പിറന്നു. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ മുതൽ സിന്നറും അൽക്കരാസും ചേർന്ന് കൈപ്പിടിയിലൊതുക്കിയ 9 തുടർച്ചയായ ഗ്രാൻഡ്സ്ലാം കിരീടങ്ങളുടെ കുത്തക ഇതോടെ അവസാനിച്ചു. കൂടാതെ 2000 ശേഷം ആദ്യമായാണ് ലോക ഒന്നാം നമ്പർ താരം ഫ്രഞ്ച് ഓപ്പണിന്റെ 3 റൌണ്ട് കാണാതെ പുറത്താകുന്നത്. സിന്നറിനെ ഞെട്ടിച്ച ഹുവാൻ മാനുവൽ, അദ്ദേഹത്തിന്റെ സഹോദരൻ ഫ്രാൻസിസ്കോ കിരണ്ടോളോയും ഒരുമിച്ച് 3 റൌണ്ടിൽ പ്രവേശിച്ചു. 2018 മിഷാ സ്വരേവ്, അലക്സാണ്ടർ സ്വരേവ് സഹോദരന്മാർക്ക് ശേഷം ഒരു ഗ്രാൻഡ്സ്ലാമിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ സഹോദരന്മാരായി ഇവർ മാറി. 3 റൌണ്ടിൽ ഹുവാൻ മാനുവലും സ്പെയിനിന്റെ മാർഡിൻ ലാൻഡലൂസും തമ്മിൽ നടന്ന മത്സരം റോളാൻഡ് ഗാരോസിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചു. 5 മണിക്കൂറും 58 മിനിറ്റും നീണ്ടുനിന്നു ഈ പോരാട്ടം. ടൈബ്രേക്കറോടെ അവസാനിച്ച ഒരു ഗ്രാൻഡ്സ്ലാം മത്സരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പോരാട്ടവും ടൂർണമെന്റ് ചരിത്രത്തിലെ 3 ഏറ്റവും നീണ്ട മത്സരവുമായി ഇത് മാറി. ടെന്നീസ് ഇതിഹാസം നൊവാക് ജോക്കോവിച്ച് ഇത്തവണ തന്റെ 82 ഗ്രാൻഡ്സ്ലാം മെയിൻ ഡ്രോ മത്സരത്തിനിറങ്ങി. റോജർ ഫെഡററുടെയും ലെസിയാനോ ലോപ്പസിന്റെയും റെക്കോർഡ് ഇദ്ദേഹം മറികടന്നു. എന്നാൽ 3 റൌണ്ടിൽ ബ്രസീലിന്റെ 19-കാരനായ കൗമാരതാരം ജോവോ ഫോൺസക്ക അദ്ദേഹത്തെ അട്ടിമറിച്ചു. ആദ്യ 2 സെറ്റുകൾ നേടിയ ശേഷമാണ് ജോക്കോവിച്ച് ഫോൺസക്കയോട് പരാജയപ്പെട്ടത്. ജോക്കോവിച്ചിന്റെ കരിയറിൽ ആദ്യ 2 സെറ്റുകൾ ജയിച്ച ശേഷം ഒരു ഗ്രാൻഡ്സ്ലാം മത്സരം തോൽക്കുന്നത് ഇത് 2 തവണ മാത്രമായിരുന്നു. കൂടാതെ 2009 ശേഷം ആദ്യമായി ജോക്കോവിച്ച് ക്വാർട്ടർ കാണാതെ പുറത്തായി. ജോക്കോവിച്ചിന്റെ പുറത്താകലോടെ ഇത്തവണ പുരുഷ സിംഗിൾസിൽ ഒരു പുതിയ ഗ്രാൻഡ്സ്ലാം ചാമ്പ്യൻ ഉണ്ടാകുമെന്ന പ്രതീതി വന്നു. 1977 ശേഷം പുരുഷ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ മുൻ ചാമ്പ്യന്മാർ ആരുമില്ലാത്ത ആദ്യ ടൂർണമെന്റായും ഇത് മാറി. ക്വാർട്ടർ ഫൈനലിൽ പല അപൂർവ റെക്കോർഡുകളും പിറക്കുകയുണ്ടായി. ഫെലിക്സ് ഓഗർ അലിയാസിം 4 ഗ്രാൻഡ്സ്ലാമുകളുടെയും ക്വാർട്ടർ ഫൈനലിൽ എത്തുന്ന ആദ്യ കനേഡിയൻ പുരുഷ താരമെന്ന ഖ്യാതി സ്വന്തമാക്കി. ചരിത്രത്തിലാദ്യമായി 3 ഇറ്റാലിയൻ താരങ്ങൾ ഒരു ക്വാർട്ടറിൽ ഒന്നിച്ച് പ്രവേശിച്ചു. ലോക റാങ്കിങ്ങിൽ 105 സ്ഥാനത്തുള്ള ബെറട്ടിനി 2007 ശേഷം ഫ്രഞ്ച് ഓപ്പൺ ക്വാർട്ടറിലെത്തുന്ന ഏറ്റവും റാങ്ക് കുറഞ്ഞ താരമായി. ബെറട്ടിനിയും അൽനാഡിയും തമ്മിലുള്ള മത്സരം 1991 ശേഷം ടോപ്പ് 100 പുറത്തുള്ള 2 താരങ്ങൾ തമ്മിൽ നടന്ന ആദ്യ ഗ്രാൻഡ്സ്ലാം ക്വാർട്ടറായി മാറി. 2004 ഗുസ്താവോ കുവേർട്ടിന് ശേഷം റോളാൻഡ് ഗാരോസ് കോർട്ടിലെത്തുന്ന ആദ്യ ബ്രസീലിയൻ താരമായി ജോവോ ഫൊൻസക്ക മാറി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾ പൂർത്തിയായപ്പോൾ അപ്രതീക്ഷിത കുതിപ്പുകളും പരിക്കുകളും നിറഞ്ഞ നാടകീയമായ നിമിഷങ്ങൾക്കാണ് പാരീസ് സാക്ഷ്യം വഹിച്ചത്. തന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയവുമായി ഇറ്റലിയുടെ 24-കാരനായ ഫ്ലാവിയോ കൊബോളി കന്നി ഗ്രാൻഡ്സ്ലാം സെമിഫൈനലിലേക്ക് യോഗ്യത നേടി. ഫെലിക്സ് ഓഗറിനെ പരാജയപ്പെടുത്തിയാണ് ഇറ്റാലിയൻ താരം സെമി ടിക്കറ്റ് എടുത്തത്. 2 ഇറ്റാലിയൻ താരങ്ങൾ നേർക്കുനേർ വന്ന ആവേശകരമായ മറ്റൊരു പോരാട്ടം നിർഭാഗ്യകരമായ പരിക്കോടെയാണ് അവസാനിച്ചത്. മാറ്റിയോ ബെറട്ടിനിയെ പരാജയപ്പെടുത്തി മാറ്റിയോ അർണാൾഡി തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം സെമിയിലേക്ക് പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ 2 സീഡായ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് നേരിട്ടുള്ള സെറ്റുകൾക്ക് സ്പെയിനിന്റെ കൗമാര വിസ്മയം 19-കാരനായ റാഫേൽ ജോദറിനെ പരാജയപ്പെടുത്തി സെമിയിലേക്ക് മുന്നേറി. അവസാന ക്വാർട്ടർ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ 20-കാരനായ ജാക്കോബ് മെൻസിക് ബ്രസീലിന്റെ ജോവോ ഫൊൻസോക്കയെ പരാജയപ്പെടുത്തി ചരിത്രത്തിലാദ്യമായി ഗ്രാൻഡ്സ്ലാം സെമിയിൽ ഇടം നേടി. ആദ്യ സെമിയിൽ അലക്സാണ്ടർ സ്വരേവ് ജാക്കോബ് മെൻസിക് പോരാട്ടമാണ് നടന്നത്. 2 സീഡായ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ യുവവിസ്മയം ജാക്കോബ് മെൻസിക്കിന്റെ അട്ടിമറി കുതിപ്പ് അവസാനിപ്പിച്ച് ഫൈനലിൽ കടന്നു. 2 സെമിയിൽ ഫ്ലാവിയോ കൊബോളി മാറ്റിയോ അർണാൾഡി പോരാട്ടമാണ് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ടെന്നീസ് ആരാധകർ ഏറെ കാത്തിരുന്ന 2 ഇറ്റാലിയൻ താരങ്ങൾ തമ്മിലുള്ള സ്വപ്ന സെമിഫൈനൽ പോരാട്ടം ഒരു പന്ത് പോലും കോർട്ടിൽ വീഴാതെയാണ് അവസാനിച്ചത്. ഫ്ലാവിയോ കൊബോളി വാക്കോവറിലൂടെ

0: കാണാം. ജർമ്മൻ താരം അലക്സാണ്ടർ സ്വരേവ് തന്റെ കരിയറിലെ ഏറ്റവും സുപ്രധാനമായ ഗ്രാൻഡ്സ്ലാം കിരീടം പാരീസിലെ കളിമൺ കോർട്ടിൽ നേടിയത്. ഫ്രഞ്ച് ഓപ്പൺ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടുന്ന ഒന്നായി ഈ പോരാട്ടം മാറി. 2026 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് മത്സരങ്ങൾ പലതും വിരസമായ പോരാട്ടങ്ങളായിരുന്നു. വീറും വാശിയും നിറഞ്ഞ മത്സരങ്ങൾ നന്നേ കുറവായിരുന്നു. എന്നാൽ ക്വാർട്ടർ ഫൈനൽ മുതൽ പതിയെ ട്രാക്കിന് തീപിടിക്കുന്ന പോരാട്ടങ്ങൾ കാണാൻ സാധിച്ചു. ടൂർണമെന്റിലെ ഒന്നാം സീഡായ അരീന സബലങ്കയെ 25 സീഡ് ഡയാന ഷ്നൈഡർ അട്ടിമറിച്ചു.
1: പോളണ്ട് താരം മയാ ചെലൻസ്ക 22 സീഡായ അന്ന കലിൻസ്കയെ പരാജയപ്പെടുത്തി സെമിയിലേക്ക് മുന്നേറി.
0: യുക്രൈൻ താരങ്ങളായ മാർത്ത കോസ്റ്റ്യുക്കും എലീന സ്വിറ്റോലിനയും തമ്മിലുള്ള പോരാട്ടത്തിൽ കോസ്റ്റ്യുക് വിജയം നേടി. മിറ ആൻഡ്രിവയുടെ തകർപ്പൻ വിജയമായിരുന്നു മറ്റൊന്ന്. 8 സീഡായ മിറ 18 സീഡായ സൊറാന ക്രിസ്റ്റയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്തു. ഫൈനൽ ടിക്കറ്റിനായുള്ള സെമി ഫൈനൽ മത്സരങ്ങളിൽ തികച്ചും ഏകപക്ഷീയവും ആധികാരികവുമായ വിജയങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. മയ ചലൻസ്കയുടെ അവിശ്വസനീയമായ കുതിപ്പ് സെമി ഫൈനലിലും തുടർന്നു. ആദ്യ സെറ്റിൽ കടുത്ത പോരാട്ടത്തിനൊടുവിൽ ടൈ ബ്രേക്കറിലൂടെ ഡയാന ഷ്നൈഡറെ മറികടന്നാണ്
1: മയ ചലൻസ്ക കരിയറിലെ തന്റെ ആദ്യ ഫ്രഞ്ച് ഓപ്പൺ ഫൈനലിലേക്ക് യോഗ്യത നേടിയത്.
0: രണ്ടാം സെമിയിൽ റഷ്യൻ താരം മിറ ആൻഡ്രിവ തുടക്കം മുതൽക്കേ ആധിപത്യം പുലർത്തി. യുക്രൈന്റെ മാർത്ത കോസ്റ്റ്യുക്കിന് യാതൊരു അവസരവും നൽകാതെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി ആൻഡ്രിവ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. റോളൻഡ് ഗാരോസിലെ പുതിയ രാജ്ഞിയെ കണ്ടുപിടിക്കാനുള്ള മഹാപോരാട്ടത്തിൽ ക്വാളിഫയർ താരം മയ ചലൻസ്കയും 8 സീഡ് മിറ ആൻഡ്രിവയും തമ്മിലാണ് മാറ്റുരച്ചത്. 6-3, 6-2 എന്ന സ്കോറിന് മിറ ആൻഡ്രിവ മയ ചലൻസ്കയെ പരാജയപ്പെടുത്തി. കോക്കോ ഗഫിന്റെയും സബലങ്കയുടെയും അഭാവത്തിൽ ടെന്നീസ് ലോകത്ത് ഒരു പുതുചരിത്രം കുറിക്കാൻ ഈ കൌമാര താരത്തിന് സാധിച്ചു. 2026 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ഡബിൾസ് മത്സരങ്ങളും ആവേശം നിറഞ്ഞതായിരുന്നു. ക്വാർട്ടർ ഫൈനൽ ഘട്ടത്തിൽ വന്നപ്പോഴാണ് ആവേശ പോരാട്ടങ്ങൾ ഈ വിഭാഗത്തിലും കണ്ടത്. തുടർന്ന് നടന്ന 2 സെമി ഫൈനലുകളിലും ഫൈനലിലും കടുത്ത പോരാട്ടങ്ങളാണ് അരങ്ങേറിയത്. 1 സീഡ് സഖ്യമായ ഗ്രാനോളേഴ്സ് സെബാലോ സഖ്യം ഇറ്റലിയുടെ ബോലെല്ലി വാവസോറി സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. 2 സെമിയിൽ പ്രാദേശിക ആരാധകരുടെ വലിയ പിന്തുണയോടെ ഇറങ്ങിയ ഫ്രഞ്ച് സഖ്യം ഹാലിസ് ഹെർബർട്ട് എന്നിവരെ 2 സീഡായ ഹെലിയോവാര പാറ്റൺ സഖ്യം പരാജയപ്പെടുത്തി. ടെന്നീസ് ലോകം കാത്തിരുന്ന പുരുഷ ഡബിൾസ് കിരീടത്തിനായുള്ള ഫൈനൽ പോരാട്ടത്തിൽ 1 സീഡും 2 സീഡും തമ്മിലായിരുന്നു നേരിട്ടുള്ള യുദ്ധം. മാർസൽ ഗ്രാനോളേഴ്സ് ഹൊറാസിയോ സെബാലോസ് ഹാരി ഫെലിയോവാര ഹെൻറി പാറ്റൺ സഖ്യമാണ് കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടിയത്. ടൂർണമെന്റിലുടനീളം പുലർത്തിയ അതേ ആധിപത്യം ഫൈനൽ മത്സരത്തിൽ 1 സീഡ് സഖ്യം ആവർത്തിച്ചു. ഹെലിയോവാര പാറ്റൺ ജോഡിക്ക് യാതൊരുവിധ അവസരവും നൽകാതെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്ത ഗ്രാനോളേഴ്സും സെബാലോസും 2026 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ഡബിൾസ് ചാമ്പ്യന്മാരായി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ വനിതാ ഡബിൾസിൽ ആവേശകരമായ ചില മികച്ച പോരാട്ടങ്ങൾ കണ്ടു. വനിതാ ഡബിൾസ് കിരീടത്തിനായുള്ള കലാശ പോരാട്ടത്തിൽ 1 സീഡ് കാതറീന സിനിയക്കോവ ടെയ്ലർ ടൗൺസെറ്റ് സഖ്യം 2 സീഡായ അന്ന ഡെനിലീന അലക്സാന്ദ്ര കുനിച് സഖ്യത്തെ പരാജയപ്പെടുത്തി കിരീടം ചൂടി. ഫ്രഞ്ച് ഓപ്പൺ മിക്സഡ് ഡബിൾസ് കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ സൂപ്പർ സഖ്യമായ സാറ ഇറാനി ആൻഡ്രിയ വാവസോറി സഖ്യം കിരീടം ചൂടി. ഫൈനലിൽ കാനഡയുടെ ഗബ്രിയേല ഡാബ്രോവ്സ്കി അമേരിക്കയുടെ ഇവാൻ കിങ് സഖ്യത്തെ കടുത്ത പോരാട്ടത്തിനൊടുവിലാണ് ഇറ്റാലിയൻ സഖ്യം പരാജയപ്പെടുത്തിയത്. അത്യന്തം ആവേശകരമായ പോരാട്ടങ്ങൾക്കാണ് ഫ്രഞ്ച് ഓപ്പൺ ടൂർണമെന്റ് ഇത്തവണയും സാക്ഷിയായത്. കളിമൺ കോർട്ടിലെ കൂടുതൽ കരുത്തുറ്റ പോരാട്ടങ്ങൾക്കായി നമുക്ക് ഇനിയും കാത്തിരിക്കാം.

ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് 2026 അവലോകനം സമാപിക്കുന്നു. രചന ജോസ് ജോർജ്, ആഖ്യാനം നിർവഹണ സഹായം രജു കോലിക്കോട്, നിർവഹണം ഷിബു ജോർജ്.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.